0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ആദ്യത്തെ ഷോ കൃത്യം 6 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ശബ്ദം. ദിസ് ഇസ് മീ ജയ വിത്ത് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സ്വപ്നങ്ങളെല്ലാം തന്നെ നല്ല വലിയ സ്വപ്നങ്ങളായിക്കോട്ടെ, അതുപോലെ അതിനുള്ള ശ്രമങ്ങളും സത്യസന്ധമായിരിക്കണം. കാരണം ശ്രമിക്കുന്ന ഒരാളുടെ വഴിയിൽ വിജയം ഏതെങ്കിലും ഒരു നാൾ എത്തുക തന്നെ ചെയ്യും. പലപ്പോഴും നാം പാതി വഴിയെ വെച്ച് യൂട്ടേൺ എടുത്ത് തിരിഞ്ഞു നടക്കാറാണ് പതിവ്. ഇത്രയും നടന്നിട്ടും വിജയം ഞാൻ കണ്ടില്ലല്ലോ, സക്സസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇനി മുമ്പോട്ട് നടന്നിട്ട് കാര്യമുണ്ടോ, എന്റെ എല്ലാ ശ്രമങ്ങളും ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ വന്നേക്കാം. ആ സ്റ്റെപ്പ് കടക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായാൽ, അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്കായാൽ, അവിടെയാണ് വിജയത്തിന്റെ ആദ്യപടി. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം. സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ സമയം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടിത്തരും ഏറ്റവും മികച്ച കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ. കാരണം ജയം എന്നത് ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് ഉപേക്ഷിച്ചു പോകാനുള്ള ചിന്ത ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് വരുമെങ്കിലും, സമയമെടുത്ത് വിജയം നിങ്ങളുടെ മുന്നിലേക്ക് വരൂ. വിന്നിംഗ് ടേക്സ് ടൈം, ക്വിറ്റിംഗ് ടേക്സ് ദ സെക്കൻഡ്സ്. യു ക്യാൻ ചൂസ് വിച്ച് ഇസ് റൈറ്റ്. ദാറ്റ് ഇസ് ദ ഓൺലി റിയൽ ഡിഫറൻസ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരാളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അല്ലെ നമുക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയാം. കാരണം നമ്മളൊരു സംഭാഷണത്തിടയിൽ പറയും, ഈ ആൾ ഇത്തരം ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മനസ്സിൽ തോന്നാം, എങ്ങനെ തോന്നിയേക്കാം. കാരണം ഒരാളെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ അനലൈസ് ചെയ്യും, അതാണ് ചോദ്യം. ഒരു പക്ഷേ ആദ്യം നമ്മൾ കാണുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, ആ വേഷഭൂഷാദികൾ, അത് എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നു, ഒരു മീറ്റിംഗിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ എത്തരത്തിലുള്ള, ഈവൻ പെർഫ്യൂം ഓൾസോ മാറ്റേഴ്സ്, ഏത് തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ്, കാരണം മണമാണല്ലോ ആദ്യം നമ്മുടെ മൂക്കിലേക്ക് വരുന്നത്. അപ്പം എത്ര നല്ല പെർഫ്യൂം അത് നമുക്കത് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് യു എയിലുള്ളവർക്ക്, അല്ലെങ്കിൽ ദുബായിലുള്ളവർക്ക് പെർഫ്യൂം ഒരു ക്രേസ് തന്നെയാണ്. നാട്ടിലുള്ളവർ ആദ്യം വിളിക്കുമ്പോൾ പറയും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ പെർഫ്യൂം കൊണ്ടുവരണേ എന്നുള്ളത്. ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് മാറി നിപ്പുണ്ട്, പെർഫ്യൂംസിന്റെ ആ ഒരു ഇഷ്ടം ഇതുവരെ കുറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, പറഞ്ഞു വന്നത് ഒരാളെ എങ്ങനെ പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു സ്റ്റേറ്റസ്, അദ്ദേഹം ഏത് പ്രൊഫൈലിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഒരൊറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധി, ചെറുതായിട്ടുള്ളൊരു ബുദ്ധി ഒന്ന് പ്രയോഗിച്ചാൽ മാത്രം മതി. അതായത് പ്രത്യേകിച്ചും ലേഡീസിനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് വി ലിസൺ ടു ദെയർ ഫിംഗേഴ്സ്. ആ വിരൽ തുമ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വൃത്തിയിലും നീറ്റായിട്ടും നല്ല ഹൈജീനിക്കായിട്ടും നല്ല നെയിലൊക്കെ ഷാർപ്പൻ ചെയ്ത്, ഒരു പക്ഷെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് വൃത്തിയായി വെച്ചിരിക്കുന്ന വിരലുകളാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്, മേ ബി മോർ ദാൻ ദെയർ ഫേസ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും ഒരു ലേഡിയോട് സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ആദ്യം നിങ്ങൾ അറിയാതെ ശ്രദ്ധിക്കുന്നത് കൈവിരലുകളാണ് എന്നുള്ളത് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇനി അതുപോലെ അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഒരു പക്ഷെ കണ്ണുകളിലൂടെ വായിച്ചറിയാൻ പറ്റും. നല്ല ഇന്റൻഷൻ ആണോ അല്ലെങ്കിൽ ഒരു ബാഡ് ഇന്റൻഷൻ ആണോ എന്നുള്ളത് ഒരു പക്ഷെ ആ കണ്ണുകളിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്നുള്ളത് സത്യസന്ധമാണ്. അതുപോലെ ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ അയാൾ എങ്ങനെയാണ് ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ആ ചിരിയിലറിയാം ആളുടെ വ്യക്തിത്വം എന്നാണ് പറയപ്പെടുന്നത്. ഒരു പക്ഷെ സൗമ്യമായി ചിരിക്കുന്ന ഒരാള് സൗമ്യതയോടെ പെരുമാറും എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ കൊച്ചു കാര്യങ്ങൾക്ക് പൊട്ടിച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ, അവര് നിഷ്കളങ്കമായ മനസ്സുള്ളവര് എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പിന്നെ വേണ്ടാത്ത കാര്യത്തിന് ചിരിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ ആ ചിരിയിൽ നമുക്ക് ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരാളിലെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് മനസ്സിലാക്കാൻ പറ്റുക? അത് ആ നടത്തത്തിലുണ്ട്. നടത്തത്തിന്റെ ഭംഗി, ആന നടത്തം എന്നൊക്കെ പറയില്ല, ആ നടത്തത്തിന്റെ ഭംഗിയിൽ അറിയാം ആള് കോൺഫിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇനി ശ്രദ്ധിച്ചു നോക്കൂ ശരിയാണോ എന്നുള്ളത്. ഇനി ബുദ്ധിയുള്ള ആളാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് നമ്മൾ പറയുന്ന കാര്യം എത്രത്തോളം അവർ ശ്രദ്ധിച്ചു എന്നുള്ളത്. കാരണം ആ റിപ്ലൈ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ആ റിപ്ലൈയിലിരിക്കും, ആ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തോ എന്ന് നമുക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിൽ അവർക്ക് ഐക്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മെച്യൂരിറ്റി, ഒരാളിലെ പക്വത എങ്ങനെ മനസ്സിലാക്കാം? ആ പക്വത മനസ്സിലാക്കുന്ന വേല എന്തെന്നോ, അയാളോട്ട് വഴക്കിട്ടാൽ മതി. ഒരാളോട് വഴക്കിട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്, അതിലറിയാം അവരുടെ മെച്യൂറിറ്റി. നല്ല പക്വതയുള്ള ഒരാൾക്ക് അറിയാം എങ്ങനെ തിരിച്ച് ആർഗ്യൂ ചെയ്യണമെന്നുള്ള, ആർഗ്യുമെന്റിൽ അറിയാം പക്വത. ഈ പറഞ്ഞതെല്ലാം ഇന്ന് ഒന്ന് പരീക്ഷിച്ചു, ഇന്ന് നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ഒരാളെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ടൊന്ന് മനസ്സിലൊന്ന് ഗസ് ചെയ്ത് നോക്കി പറഞ്ഞതൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടോ എന്ന്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, നെല്ലിക്കയുടെ ഗുണഗണങ്ങളെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അപ്പോഴും പെട്ടെന്നൊരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് പഠിച്ചതാണ്, നെല്ലിക്കയെ പറ്റിയാണ് ആ ഒരു പഴഞ്ചൊല്ല്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും, അതാണ് നെല്ലിക്കയുടെ ഗുണം. എനിവേ, ഒരുപാടധികം ഗുണങ്ങൾ വേറെയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നെല്ലിക്കയുടെ ഒരു ഉപമ വന്നതുകൊണ്ട് പറയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു ശ്രമവും വെറുതെ ആകില്ല എന്ന് എപ്പോഴെങ്കിലും മനസ്സ് പറയുന്നുണ്ടെങ്കിൽ, ഒരു വലിയ പുസ്തകം ഓരോ പേജും വായിച്ചു പോകുന്നു, ഒന്നും മനസ്സിലേക്ക് നിൽക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ അതിൻ്റെ ഓരോ പേജും അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്കില്ലും നാം അറിയാതെ തന്നെ അത് ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ചെന്നെത്തും. അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും, അത് ഗുഡ് ഓർ ബാഡ്, അത് നമ്മുടെ ഉള്ളിൽ നിശബ്ദമായി കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് നമ്മൾ കാണുന്നത് പോലെയല്ല ഉള്ളിലൊരു തീനാളം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അകത്ത് നാം മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം അതെല്ലാം ശേഖരിച്ചു വെച്ചവയെല്ലാം നമുക്ക് ഫലം തരും എന്നുള്ളൊരു വിശ്വാസം നമ്മെ ഒറ്റയടിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു നല്ലൊരു വ്യക്തിത്വത്തിൽ നിന്നുള്ളൊരു വോയിസ് ക്ലിപ്പാണ് ഇന്ന് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത്. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: Three of my life learnings with the next generation. My first learning to the youth is dream big. If you focus on the goal, you will overcome all obstacles. If you focus on obstacles, you will never reach your goal. My second learning, there is no substitute to hard work. Aim at being the best, not just the best in India, but the best in the world. My third learning is, it is very important to be positive and optimistic in life. Have self-confidence, believe in yourself.
1: ഇന്ത്യൻ ബിസിനസ് സാമ്രാജ്യം റിലയൻസ് ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മുകേഷ് അംബാനിയുടെ ശബ്ദമാണ് ആ കേട്ടത്. എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ. എത്ര വലിയ ജേണി ആണെങ്കിലും, എത്ര കഠിനമായ ജേണി ആണെങ്കിലും, ഏത് തരത്തിലുള്ള യാത്രയാണെങ്കിലും, മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അത്, നത്തിങ് റീപ്ലേസസ് ഹാർഡ് വർക്ക്, തിങ്ക് ബിഗ്. ഇതെപ്പോഴും മനസ്സിലിരിക്കട്ടെ, നല്ല പാഠങ്ങളാണ്, സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. ചില പാഠങ്ങൾ അങ്ങനെയാണ്, ദ ലാർജർ ലെസൺസ് ആർ വെരി സിമ്പിൾ. ബിഗ് സക്സസ് ഓഫൻ ബിഗിൻസ് വിത്ത് എ ബിഗ് വിഷൻ ബാക്ക്ഡ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് ആക്ഷൻ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ അശാന്തം, ഇസ്രായേലിനെ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ച ഇസ്രായേലും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത നിരവധി മിസൈലുകൾ വിജയകരമായി തകർത്തുമെന്ന ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഏത് തരത്തിലുമുള്ള വ്യോമാക്രമണങ്ങളും ചെറുക്കാൻ ഇസ്രായേൽ സേന സജ്ജമാണെന്നും ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ അതിശക്തമായ ഇസ്രായേൽ മിസൈൽ ആക്രമണം. തബ്രീസ്, ഇസ്ഫറൻ, കറാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലബനോൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ വൻ വ്യോമാക്രമണമാണ് ഇറാനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണമുണ്ടായാൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുമെന്ന് ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനകളെ തുടർന്ന് ജോർദാനിലെ അമേരിക്കൻ എംബസി പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ US സൈന്യം എപ്പോഴും സജ്ജരായി തുടരുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധ ഭീതി. യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ എത്തുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ ഇന്ന് നിർണായകമാണ്. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് AICC വക്താവ് ജയറാം രമേശ് അറിയിച്ചിട്ടുണ്ട്. ചില പാർട്ടികൾ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ 3 മാസത്തിനുള്ളിൽ വീഴുമെന്ന DMK അധ്യക്ഷൻ MK സ്റ്റാലിന്റെ വാദത്തെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം. 1.25 കോടി ജനം വോട്ട് നൽകി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെക്കുറിച്ച് സ്റ്റാലിനായാലും EPS ആയാലും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തെറ്റെന്നദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ നിലവിൽ DMK സഖ്യം ഇല്ലെന്നും അതിനാൽ സഖ്യത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ഘടിപ്പിക്കുന്നു. ഒരാഴ്ചയ്ക്കകം മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമാക്കുമെന്ന് CJP നേതാവ് അഭിജിത് ദീപ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സ്വയം വിമർശിച്ച CPM. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തെറ്റായി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഏകകണ്ഠമാണെന്നും പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീട് നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ആരംഭിച്ച 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ അപ്പീലിലും ഇന്ന് വിശദവാദം കേൾക്കുന്നുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തമായി എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഫിലിപ്പീൻസിൽ 1 ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിൽ കൊളംബിയയ്ക്ക് തകർപ്പൻ ജയം. ജോർദനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. മൊറോക്കോ നോർവെ അന്താരാഷ്ട്ര മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 1 ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഇന്നലെ നടന്ന ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കവോലിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയത്. വിശദവാർത്ത 8 മണിക്ക്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 5 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂൺ 8 തിങ്കളാഴ്ചയാണ്, സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഹേയ്, നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത്. ആൻഡ് നമ്മൾ പത്രങ്ങളുടെ ലോകത്തിലേക്ക് പോകാൻ തന്നെ സമയമായിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് നിൽക്കുന്ന ഒരു സമയമാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ആഴ്ചക്കൊടുവിൽ നമ്മൾ പുതിയ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ജൂൺ 8 തിങ്കളാഴ്ചയായിരിക്കുന്നു അല്ലേ? സന്തോഷം നിറഞ്ഞ ഒരുപാട് വാർത്തകൾ പറയുന്നു പറയുമ്പോഴും കഴിഞ്ഞ ആഴ്ചയുടെ ഒരു വലിയ നഷ്ടത്തിൽ നമുക്കിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഇന്ന് നമ്മുടെ ഓൺലൈൻ മീഡിയയും പത്രങ്ങളൊക്കെ ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ചിരിശേഷിപ്പ്, സലീം കുമാറിന് വിടയേകാൻ 10,000. ശരിക്കും അദ്ദേഹത്തിന്റെ മരണം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ മരണാനന്തര കർമ്മങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ മുന്നിൽ. ശബ്ദം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അക്ഷയ ഇല്ലെങ്കിൽ അത്ഭുതത്തോടെ ഇത് ആരാണ്? മിനിപത്മയാണ് സാധാരണ രീതിയിൽ. അക്ഷയ എല്ലാം റെഡിയാക്കിയാണ് ഇന്ന് ആവശ്യം വന്നപ്പോ അത് വന്നില്ല. സാരമില്ല, നമുക്ക് ഇടയ്ക്ക് പോയി കുളിക്കാം. എന്തായാലും ഞാൻ ആലോചിക്കായിരുന്നു, ഒരാളുടെ ഒരു മരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇപ്പൊ എനിക്ക് എന്റെ ഫാദറിയോ മദറിയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ നഷ്ടപ്പെടുന്നത് ഏറ്റവും അധികം ദുഃഖം എനിക്ക് മാത്രമായിരിക്കും. അവിടെ ഈ അനാവശ്യമായിട്ടുള്ള നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസിനെ നിയന്ത്രിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം, ഒരു മകൻ അച്ഛൻ നഷ്ടപ്പെട്ട വേദനയ്ക്കിടയിലും മാധ്യമങ്ങളോട് ഓൺലൈൻ മീഡിയാസിന്റെ അടുത്ത് പറയേണ്ടി വരുന്നു, നിങ്ങളൊന്ന് മാറി നിൽക്കുമെന്ന്. കാരണം അവിടെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥലം വേണം. ആളുകൾ ഇങ്ങനെ കുത്തി സ്നേഹത്തോടെ ആയിരിക്കും അവരുടെ മുന്നിൽ സലീം കുമാർ എന്ന മഹാനടൻ ദേശീയ പുരസ്കാരം നേടിയ, നമ്മളെയൊക്കെ കുടുകുടാ ചിരിപ്പിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചത് അവരുടെ അച്ഛനാണ്, അവരുടെ ഭർത്താവാണ്, സഹോദരനാണ്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദകളുണ്ട്. നമ്മൾ പലപ്പോഴും മലയാളികൾ എല്ലാ കാര്യത്തിലും സാക്ഷരരാണെന്ന് പറയുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ചില ഇടപെടലുകൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്നില്ലേ? ഏറ്റവും മാതൃകാപരമായിട്ട് ഏറ്റവും മിതത്വത്തോടെ അവരുടെ ആൾക്കാർ വന്നിട്ട് പുറത്ത് വന്നിട്ടൊരു പ്രശ്നോട്ട് തരും, അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സംസാരിക്കാൻ ഒരു പ്രത്യേക പോഡിയം ഒരുക്കിയിട്ടുണ്ടാവും വരുന്നവർക്കും, പിന്നെ സെലിബ്രിറ്റികൾക്കും അതല്ലാത്ത രാഷ്ട്രീയക്കാർക്കും പറയാൻ. ഇത് നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മരിച്ചിട്ടില്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിച്ചിട്ട് വരുന്നവർക്ക് സംസാരിക്കാനൊരു, അതിൽ താല്പര്യമുള്ളവരോട് വന്ന് സംസാരിച്ചാൽ മതി. ചിലർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അവരങ്ങ് മാറിപ്പോയിക്കോട്ടെ. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ? അതുപോലെ വിഷ്വൽസ്, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ എന്തിനാണ് ഇത്രയും സൂം ചെയ്തിട്ട് ആ മുഖം കാണിക്കുന്നത്? നമ്മുടെയൊക്കെ മനസ്സിൽ സലീം കുമാറിന്റെ ഏറ്റവും ചിരിക്കുന്ന ഏറ്റവും നല്ല മുഖമുണ്ട്. മരിച്ചു കിടക്കുന്നതിന്റെ ഏറ്റവും സൂം ചെയ്ത വിഷ്വൽസ് എന്തിനാ ഓർപ്പിക്കാം? തീർച്ച ദൂരെ നിന്നുള്ള ഒരു കാഴ്ച കാണിക്കാം, അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ച കാണിക്കാം. അതിലപ്പുറത്ത് ഇതൊരു ആഘോഷമാക്കുന്നത് എങ്ങനെയാണ്? ഈ മരണം ആഘോഷമാക്കുന്നത് ആ മകന്റെയൊക്കെ കണ്ണീരും ആ പിന്നെ ദേഷ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ആ കുട്ടിയോട് മാപ്പ് പറയാൻ തോന്നുന്നു. കാരണം ഇതിന്റെയൊക്കെ തലയിൽ ആവുന്നത് നമ്മുടെയാണ്, മാധ്യമപ്രവർത്തകരുടെ. യഥാർത്ഥത്തിൽ ജേർണലിസ്റ്റുകളാണോ ഇത് ചെയ്യുന്നത്? ഇല്ല, അവരൊരു പരിധി വരെ, അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, ക്യാമറകളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം വേറെയാണ്.
0: അവർക്കറിയാലോ, കാരണം പഠിച്ചതല്ലേ. ഈ മൊബൈൽ മീഡിയ എന്ന് പറയുന്നത് അതിന് ഒരു കടിഞ്ഞാണ്ട് വരേണ്ട സമയം എപ്പോഴും കഴിഞ്ഞു. നമ്മൾ പല ഇൻസിഡൻസ് വരുമ്പോൾ പറയുന്നതാണ്, ഇത് നാട്ടിൽ സർക്കാർ ഒരു ഫീസ് വെക്കുവോ, അതിന് ലൈസൻസ് കൊടുക്കുവോ, ഇല്ലാത്തവർക്ക് മൊബൈൽ എടുക്കാൻ അനുവാദമില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന. കാരണം എത്ര വട്ടം പറയുന്നു അദ്ദേഹം അത്രയും ഒരു ആ ഒരു നേരത്തെ ആരും അങ്ങനെ റേസ് ആവില്ല. പക്ഷെ ആ റേസ് ആവേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത്ര മാത്രമേ നമ്മൾ ആ ഒരു ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയും നിങ്ങൾ മാറി നിൽക്കേ എന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പൊ അത്രമാത്രം ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും ഈ മൊബൈൽ മീഡിയക്കാര് അവിടെ വന്ന്.
1: അത് സത്യമായിട്ട് അക്ഷയ് പറഞ്ഞ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരെ ഒരു മരണാനന്തര ചടങ്ങിൽ ആളുകളോടും ഈ മീഡിയാസിനോടൊക്കെ മാറിപ്പോവാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറച്ചിലായിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇനി വരുന്ന ആരും മരിക്കരുത്, പക്ഷെ മരണം എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്നാണ് നമ്മൾ പറയാറില്ല. ജനിച്ച ഒരിക്കൽ മരണം സത്യമാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറാൻ ഈ ഒരു ഇൻസിഡന്റ് ഇടയാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. രാവിലെ നമുക്ക് ചിരി വാർത്തകൾ പറയാനാണ് എപ്പോഴും ഇഷ്ടം. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു മനുഷ്യനാണ് കടന്നു പോയിരിക്കുന്നത്. എത്ര നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ആയിട്ടുണ്ടല്ലോ. ഇതിപ്പം ശരിയാക്കി തരാന്നൊക്കെ നമ്മൾ ഇന്നും പറയാറില്ലേ അല്ലേ? അതുപോലെ മണവാള് ഏത്, പിന്നെ മെൽക്ക, നമ്മൾ ഒരാളെ സ്വാഗതം ചെയ്യുമ്പോൾ കളിയാക്കിയിട്ട് അങ്ങനെയല്ല ഇപ്പോഴും പറയുന്നത്.
0: ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് 90s കുട്ടികൾക്ക് ഒരു പക്ഷെ ഇദ്ദേഹത്തിന്റെ കുറച്ചുകൂടെ പിന്നത്തെ കാലഘട്ടം അറിയാതെ നമ്മൾ കാണുന്ന സലീം കുമാർ അല്ലാതെ നല്ല മെലിഞ്ഞിട്ട് നല്ല നീളമുള്ള സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന സലീം കുമാറും, അതുപോലെ തന്നെ ഈ എനിക്കൊന്ന് ന്യൂസ് പേപ്പർ പോയി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് വരുന്ന സലീം കുമാർ തൊണ്ടയില് ഇത് ആസ്മ മാറാൻ ഹൈദരാബാദിൽ മീൻ മിഴുകാൻ പോകുന്ന ആ സിനിമയൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊക്കെ ഇതൊക്കെ കുത്തിയിരുന്ന് പഴയ സിനിമകൾ കണ്ടിട്ടുണ്ട്. അന്നത്തെ സലീം കുമാറും ഉണ്ട്. അത് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള നമ്മുടെ പ്യാരിയും മണവാളനും അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളാണെങ്കിലും ഇത് നമ്മൾ ജനിച്ച കാലത്തൊട്ട് 90s പിള്ളേരുടെ സ്കൂൾ കഴിഞ്ഞ് വന്ന് അവരെ ചിരിപ്പിക്കാനുള്ള പല കഥാപാത്രങ്ങളും കാണിച്ചു തന്ന ഒരു കഥാപാത്രമായിരുന്നു.
1: സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു സലീം കുമാറിനെ കുറിച്ച് പറയണം, കാരണം എപ്പോഴും സിനിമാ താരങ്ങൾ അവരുടെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും വലിയ രീതിയിൽ വിളിച്ചു പറയാറില്ല. പക്ഷെ സലീം കുമാർ അത് കൃത്യമായിട്ട് പറയാറുണ്ട്. എന്നും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ഏറ്റവും അവസാന നിമിഷത്തിൽ വി ഡി സതീശനെ ആ പൗരാവലി ഒരുക്കിയ ആ സ്വീകരണത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനു മുമ്പ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമോ എന്ന് പറഞ്ഞതിന് മുമ്പ് മലയാള മനോരമയ്ക്ക് ഇതേ ഒരു നോട്ട് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ വനവാസമല്ല പട്ടാഭിഷേകം എന്ന് എഴുതി. അതായിരുന്നു പിന്നെ എല്ലാ പത്രങ്ങളും വലിയ ആഘോഷിച്ച തലക്കെട്ട്. അപ്പോൾ അത്രയും ദീർഘവീക്ഷണത്തോടെ സുഹൃത്തായിരുന്നു അദ്ദേഹം തന്നെയാണ് വരേണ്ടതെന്നും വനവാസത്തിനല്ല പോകേണ്ടത് പട്ടാഭിഷേകം ആണ് വേണ്ടത് എന്ന രീതിയിൽ പോലും ഒരു ഒരു പ്രവചന സ്വഭാവത്തോടു കൂടിയിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കി ആ രീതിയിൽ നിന്നിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് വേട്ടയാടുകയും ചെയ്തിരുന്നു അവസാന നിമിഷം. ഇപ്പോൾ ഇടതുപക്ഷക്കാർക്ക് അവരുടെ ആശയങ്ങളുള്ള നേതാക്കളോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കരുത്, ബി ജെ പിക്കാരും വാശി പിടിക്കരുത്. നമുക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ടാവും. സലീം കുമാർ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിച്ചു മരിച്ചു, ആ ആശയങ്ങളിൽ നിന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളും പാർട്ടിയും വരും, അദ്ദേഹം അഭിമാനിക്കും സന്തോഷിക്കും. അതിന് ആ മനുഷ്യനെ പിന്നെ ആശുപത്രി കിടക്കയിലാവുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴൊക്കെ അങ്ങനെ കൊടുക്കേണ്ട. ഇപ്പൊ എം എൻ കാരശ്ശേരി മാഷ കഴിഞ്ഞ ദിവസം എഴുതിയൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മരണാനന്തരവും സലീം കുമാർ അസഭ്യ വർഷത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊരു കുറിപ്പ് എഴുതേണ്ട സാഹചര്യം ഉണ്ടായതിൽ എനിക്ക് അങ്ങേയറ്റം ലജ്ജയുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് മലയാളികളെ പോലെ അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണത്തിൽ ആകുലതകളിൽ മനസ്സ് കെട്ടിയിരിക്കുകയാണ് ഞാനും. ആ കലാകാരന്റെ സിദ്ധികളെക്കുറിച്ചോ സാധനകളെക്കുറിച്ചോ അല്ല ഞാൻ എഴുതുന്നത്. ചിരിയിലൂടെയോ ചിന്തയിലൂടെയും നമ്മുടെ കലാനുഭവങ്ങളെ അഗാധമാക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഇന്ന് വ്യക്തിബന്ധത്തെക്കുറിച്ച് എഴുതാനാണെങ്കിൽ നേരിട്ട് ബന്ധമില്ല, പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസഭ്യ വർഷം നേരിട്ടത് ഒരു രാഷ്ട്രീയത്തോട് ചായ്വ് കാട്ടിയതുകൊണ്ട് അതിൽ കൂടി നമ്മൾ മലയാളികൾ കുറച്ചുകൂടെ മാതൃക കാട്ടണം, കുറച്ചുകൂടെ മിതത്വം പാലിക്കണം എന്നാണ് ഇന്നത്തെ ദിവസം തോന്നുന്നത്.
0: തീർച്ചയായിട്ടും എനിക്ക് സലീം കുമാറിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നമ്മുടെ കൊച്ചിൻ അലിഫക്കേട് അമ്മ മരിച്ച സമയം. ആ സമയത്ത് മയ്യത്തെടുക്കുന്ന സമയത്ത് കൊച്ചിൻ അലിഫക്കേട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ആ മയ്യത്തെടുക്കുന്ന അത് ഒരു ഭയങ്കര, ഞാൻ അന്നാണ് അറിയുന്നത് സലീം ക ഒരു ഹിന്ദുവാണ് ഒരു മുസ്ലിം അല്ല എന്ന്.
1: അദ്ദേഹം പറയുന്നുണ്ട് അഞ്ചാം ക്ലാസ് വരെ ഞാൻ പിന്നെ മുസ്ലിം ആയിരുന്നു, അതിനുശേഷം ഞാൻ വിശാല ഹിന്ദുവായി. സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയപ്പോ ഈ സലീം എന്നാണ് അച്ഛൻ പേരിട്ടിരുന്നത്. സലീം എന്നതൊരു ഇസ്ലാം മുസ്ലിം മതവിശ്വാസികൾ ഉപയോഗിക്കുന്ന പേരാണല്ലോ. സ്കൂളിൽ എത്തി ടീച്ചർ സലീമോ ഇത് ശരിയാവില്ല, ഇവ ഹിന്ദു അല്ലേ എന്ന് പറഞ്ഞു. അച്ഛൻ ബാബ അച്ഛൻ എന്തെങ്കിലും കാര്യമുണ്ട്, സലീം എന്നൊരു നല്ല പേര് കിട്ടി അദ്ദേഹം ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ അധ്യാപിക ചേർത്താണ് ഈ കുമാർ. അപ്പൊ അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് ഇദ്ദേഹം വിശാല ഹിന്ദുവായിട്ട് മാറിയത് എന്ന് പറഞ്ഞു.
0: വേറൊരു കാര്യം, ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ മതം കാണിച്ചിട്ടില്ല, കാരണം അതുകൊണ്ടാണ് എല്ലാവരുടെ മനസ്സിലും അത് സലീം എന്നുള്ള പേരുണ്ട് മുസ്ലിം. കാരണം വളരെ പെർഫെക്റ്റ്, എനിക്ക് ഭയങ്കര എന്താ പറയാ, നമ്മള് ഓരോരുത്തരും പോയി കഴിയുമ്പോഴാണ് അത് അവരുടെ
1: പാസ്വേഡുകളൊക്കെ വല്ലാണ്ട് എതിർത്തിട്ടുണ്ട്.
0: അപ്പൊ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം എന്താണെന്ന് സഹിക്കുമ്പോ നല്ല ഉറച്ച സ്റ്റേറ്റ്മെന്റ്സ് ആണ് പലപ്പോഴും എല്ലാ വേദികളിലും ഇദ്ദേഹം കൊടുക്കുന്നത്.
1: യെസ്, അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ എതിർ രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും ഒരു ഡിവൈഎഫ്ഐക്കാരൻ ഒരു നേതാവ് അദ്ദേഹം ഓർക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവ് പ്രകാശനാണ്. അദ്ദേഹം പറയുന്നത് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ സലീം കുമാറിന്റെ അടുത്ത ചങ്ങാതിയായിരുന്നു. കോളേജ് വിട്ട ശേഷം ഒരു പിന്നെ ട്രൂപ്പ് നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇടപെട്ടിട്ട് രാമേശ്വരം ക്ഷേത്രത്തിൽ കൊച്ചി രാമേശ്വരം ക്ഷേത്രത്തിൽ ഒരു ഉത്സവ പരിപാടിക്ക് ബുക്ക് ചെയ്തു. ഈ സലീം കുമാർ ട്രൂപ്പ് അംഗങ്ങളുമായിട്ട് വാഹനത്തിൽ കൊച്ചിയിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. സലീം കുമാർ പ്രകാശനെ തിരക്കി പാർട്ടി ഓഫീസിൽ ചെന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ പ്രകാശൻ ജാഥയിലാണുള്ളതെന്ന്. അടുത്ത മാസത്തെ തീയതി തെറ്റിയിട്ടാണ് പിന്നെ സലീം കുമാർ ട്രൂപ്പായിട്ട് വന്ന് ഈ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കുക. അതായത് നമ്പറുകളും ഡേറ്റൊക്കെ അത്ര വളരെ കൃത്യമായിട്ട് നോക്കും. പക്ഷെ ഒരു മാസം സലീം കുമാറിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോയി അത്രയും സംഭവിച്ചുള്ളൂ എന്ന് പലരും ഓർത്തെടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ കാലത്തിനിടയിലായിരിക്കും ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ഇത്രയും അധികം ആൾക്കാർ വീങ്ങുന്നത് മിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടത്.
0: അദ്ദേഹത്തിനോട് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കൊച്ചിയിലെ തന്നെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു ഫോട്ടോ ചെയ്യുകയാണോ ഇന്നിടമാണോ അവിടെ ആണോ ഇന്ന ബിരിയാണി കടയാണോ അതൊക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇതല്ല എന്നെ പറയാൻ അനുവദിക്കുന്നു പറഞ്ഞു. അതായത് ഞാൻ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ഷൂട്ടിന് പോകാൻ വൈകിയാലും മോഡൺ ബേക്കറി ബ്രെഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു മണം കിട്ടും. ഞാൻ ആ ഗ്ലാസ് തുറന്ന് ആ മണം ഒന്ന് ആസ്വദിക്കാറുണ്ട്. അതിൽ എനിക്ക് കിട്ടും. ഞാൻ ജീവിതത്തെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷമായിരുന്നു. ഇന്നും ഞാൻ അത് പറയുന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് അദ്ദേഹം ഒരിക്കലെങ്കിലും വിശപ്പിന്റെ നോവ് അറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും. അതുവഴി പോകുമ്പോൾ ആ മണം അടിക്കുമ്പോൾ എനിക്കൊരു കഷ്ണം ബ്രെഡ് കിട്ടിയിരുന്നെങ്കിൽ എന്നുപോലും ചിന്തിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ സലീം കുമാർ എന്നുള്ള ഒരു വലിയൊരു നടനെ നമ്മൾ ഇന്ന് നമ്മൾ സിനിമ കണ്ടിട്ടുള്ള ഒരു വ്യക്തി അല്ല.
1: തീർച്ചയായിട്ടും അല്ല. അക്ഷയ് ഇത് പറഞ്ഞപ്പോൾ ഈ മണങ്ങളുടെ ലോകത്തേക്ക് പറഞ്ഞപ്പോൾ നമ്മളും നമ്മുടെ കുട്ടിക്കാലത്ത് പല എറണാകുളത്തുണ്ട് ബിലാത്തിക്കുളം, എറണാകുളം അല്ല കോഴിക്കോട് ബിലാത്തിക്കുളം ഉണ്ട്. അവിടെ ഈ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഈ ബനാന ചിപ്സ്. അത് നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കോരി മുറമുരാന്ന് ഇരിക്കും കേട്ടോ, നല്ല ക്രിസ്പി വായിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ലൈസ്ഡ് ആയിട്ടാണ് ഇവർ തരുന്നത് കേട്ടോ. അതിന്റെ ഒരു മണമുണ്ട് കേട്ടോ. കോളേജ് പഠിക്കുന്ന സമയത്ത്, അവിടെ ജേർണലിസം പഠിക്കുന്ന സമയത്ത് തിരികെ വന്ന അവിടെ ബസ് ഇറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ, അന്നൊന്നും പൈസ ഇല്ല, ഇത് വാങ്ങണം എന്നുണ്ടാവും മനസ്സിൽ. പക്ഷെ അപ്പൊ തരുന്ന ഈ ഹോസ്റ്റലിൽ കൊടുക്കാനും പഠിക്കാനും ബസ്സിന് പോകാനൊക്കെ ഉള്ളത് കഴിച്ചിട്ട് ബാക്കി ഉണ്ടാവും ഇത് വാങ്ങാൻ. എന്നിട്ട് അതിനു വേണ്ടി മാറ്റിവെക്കും. ഇത് ആഴ്ചയിൽ ഒരു ദിവസമോ എങ്കിലും ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടി വെച്ചിട്ട് അത് മാനാഞ്ചിറ കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ വില അറിഞ്ഞവർ, അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് സൗഹൃദത്തോടൊപ്പം ചില മണങ്ങളും ചില രുചികളൊക്കെ പലരുടെയും മനസ്സിൽ ഇപ്പൊ വരുന്നുണ്ടാവും.
0: ഇന്നത്തെ എത്ര പേർക്ക് മനസ്സിലാവുന്നറിയില്ല, പക്ഷെ നമ്മളൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഒരു വിഷം ഇരിക്കുന്ന സമയത്ത് മണം അടിക്കുമ്പോൾ നമ്മൾ ആ വിഷം അടക്കി വെച്ചിട്ട് പോയി. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി സലീം കുമാർ പറഞ്ഞ കാര്യം.
1: അതെ അതെ, മോഡേൺ ബ്രെഡിന്റെ ഫ്രണ്ടിൽ കൂടി ഇരിക്കുമ്പോൾ ആ ഒരു മണം അനുഭവിക്കുന്ന അല്ലേ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വാർത്തകളുടെ ലോകത്തേക്ക് തുടങ്ങുമ്പോൾ, പശ്ചിമേഷ്യ അശാന്തമാണ്. ഇസ്രായേലിനെ വലിയ രീതിയിൽ ഇറാൻ ഇപ്പോൾ ആക്രമിച്ചിരിക്കുകയാണ്. തിരിച്ച് ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണവും നടന്നിരിക്കുന്നു. ലബനോനിൽ ആക്രമണം നടക്കുന്നു. മധ്യപൂർവേഷ്യ പശ്ചിമേഷ്യ മുഴുവൻ അശാന്തമാകുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ കുറെ കൂടി സങ്കടമുണ്ട്. എന്തായാലും ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് ഇറാനെ ആക്രമിക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ആക്രമണങ്ങൾ തുടരുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്കറിയാം കുവൈറ്റിന് നേരെയും ബഹ്റൈനും നേരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് നയതന്ത്രം കൂടുതൽ ശക്തമാക്കിയിട്ട് പശ്ചിമേഷ്യൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് റീജിയനിൽ UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ അടങ്ങുന്ന ഇത്തരം രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവില്ല എന്നൊരു പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഖലീജ് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ ഓൺലൈനിൽ കൊടുത്തത് മാഗ്നിറ്റ്യൂഡ് 7.8 ക്വേക്ക് ഹിറ്റ് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞു.
1: സുനാമി മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ജപ്പാനിലും ഉണ്ട്. അവിടെയൊക്കെ ഒരു വലിയ വേവ്സ് ഒക്കെ വലിയ രീതിയിൽ ഉയരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ വാർത്തയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ വലിയൊരു സുനാമി ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്.
0: ഓ തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇന്ന് രാവിലെയാണ് ഈ ഒരു വാർത്ത അറിയുന്നത് കേട്ടോ. ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു വാർത്ത കൂടിയാണ്.
1: തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഒരു ഇത് നിലനിൽക്കുകയാണ്, അലേർട്ട് നിലനിൽക്കുകയാണ് സുനാമി. കോൺഗ്രസിന്റെ സുവർണകാലം, മുസ്ലിം ലീഗ് ഏറ്റവും നല്ല മതനിരപേക്ഷ പ്രസ്ഥാനം, സതീഷിനെ നേരിടാൻ ഒരാൾ പോലും ഇല്ല എന്ന് പറയുന്നത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ അമ്പലപ്പുഴ MLA ജി സുധാകരനാണ്. മുഖ്യമന്ത്രി VD സതീഷിനെ നേരിടാൻ പ്രതിപക്ഷത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ജി സുധാകരൻ MLA. പിണറായി വിജയൻ മിണ്ടില്ല, ബാലഗോപാലിനാകട്ടെ സംസാരിക്കാനും അറിയില്ല. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമ്പലപ്പുഴയിൽ MLA ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ. ഇത് സഭയ്ക്ക് അകത്തിരുന്നിട്ട് ജി സുധാകരന് തോന്നുകയാണെങ്കിൽ സഭയ്ക്ക് പുറത്തുള്ള നമുക്ക് ഇത് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ശുഷ്കമായിട്ടുള്ള ഒരു പ്രതിപക്ഷം, 35 പേരേ ഉള്ളൂ, മറുഭാഗത്ത് 102 പേരുണ്ട്. അത് ശക്തന്മാരാണ്. VP സജീന്ദ്രന്റെ ഒക്കെ പ്രസംഗം ഒക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഇങ്ങ അമ്മ വരപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തി. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സല്യൂട്ട്
0: കൊടുക്കണം.
1: ശരിക്കും. അപ്പൊ അതിനെതിരെ ആളുകൾ ട്രോൾ ചെയ്ത് വരുന്നുണ്ട്. വി മുരളീധരൻ പുതിയ ആളല്ലേ, അങ്ങനെ പുതിയ ആളായാലും കൈപ്പുസ്തകം കൊടുത്തിട്ടുണ്ട് സഭയിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ പഠിച്ചിട്ട് വേണം ഇരിക്കാൻ. ഇല്ലെങ്കിൽ പറയാൻ വേണ്ടി നിൽക്കരുത്. സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സീനിയേഴ്സ് ആയിട്ടുള്ള, നമ്മൾ പ്രായം കൊണ്ടവിടെ സീനിയർ ആയിരിക്കും, പക്ഷെ നിയമസഭയിലെ അനുഭവ പരിചയം എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ ഒരു നിയമജ്ഞൻ കൂടിയാണ്. അപ്പൊ അങ്ങനത്തെ വ്യക്തിക്കൊക്കെ അത് പറയുമ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ കൊടുക്കുമ്പോൾ ആലോചിക്കണം എന്താണ് പറയാൻ പോകണമെന്ന്. അത് വളരെ കൃത്യമായിട്ട് ഈ സഭാ ചട്ടങ്ങളിലൊക്കെ വളരെയധികം കുറെ കാലം ഇരുന്നവർക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും. പക്ഷെ പുതിയ MLA പോലും എത്ര നന്നായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്, വളരെ നല്ല രീതിയിൽ. ഏറ്റവും പുതിയ ഇപ്പൊ KK രമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് വന്ന സമയത്തൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു തെറ്റുകളൊന്നും വന്നിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട്, നമ്മളൊരു MLA ആകുമ്പോൾ വലിയൊരു ചുമതലയാണ് ഇരുന്നവർക്കൂടി എളുപ്പം. പക്ഷെ പുതിയ MLA പോലും നന്നായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്, വളരെ നല്ല രീതിയിൽ. ഏറ്റവും ഇപ്പൊ KK കഴിഞ്ഞിട്ട് വന്ന സമയം അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റൊന്നും വന്നിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട് പഠിച്ചു. നമ്മളൊരു വലിയൊരു

0: അത് തിരുവഞ്ചൂരിനെ പോലെ ഒരു നല്ല സ്പീക്കർ ഉള്ളപ്പോൾ വരും ദിവസങ്ങളിൽ സഭ എല്ലാവരും ചോദിച്ചു ഇദ്ദേഹത്തിന് അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ ശരിയാവോ, മുഴുവനും അക്ഷരപിശാചി വരില്ലേ, ആകെ പ്രശ്നമാകില്ലെന്ന്. പക്ഷെ അതൊക്കെ തീർത്തു കൊടുത്തുകൊണ്ട് എന്ത് സമാധാനമായിട്ടാണ് അദ്ദേഹം ആ സഭയെ നിയന്ത്രിക്കുന്നത് ഇതുവരെ, വളരെ നല്ല രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ചൂടേറിയ വാഗ്വാദങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ.
1: തീർച്ചയായും എന്തായാലും സഭയെ നിയന്ത്രിക്കാൻ എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ട്, അധികം എഫേർട്ട് ഒന്നും ഇല്ലാതെ തിരുവഞ്ചൂരിന് വളരെ പോയിന്റ്സ് അറിയാം.
0: തേരമ്പൽ രാമകൃഷ്ണനൊക്കെ ഓർമ്മ വരുന്നു, പണ്ടുണ്ടായിരുന്ന ഒരു സ്പീക്കർ ഉണ്ട് തേരമ്പൽ രാമകൃഷ്ണൻ, അദ്ദേഹം കുറച്ചുകൂടെ കർക്കശക്കാരനായിരുന്നു, വാക്കുകളൊക്കെ കറക്റ്റ് ഇരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും, അങ്ങനെയുള്ള തൃശ്ശൂർക്കാരനായിരുന്നു തേരമ്പൽ രാമകൃഷ്ണൻ.
1: നാളെ നാട്ടില് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ വലിയൊരു കൈയ്യടി തന്നെയാണ് കൊടുക്കേണ്ടത്, കാരണം കേരള പോലീസിന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, പല മാളങ്ങളിൽ പോയി പിടിക്കുന്ന ഒരു പ്രതീതി നമുക്കിപ്പോ കാണാൻ സാധിക്കും.
0: ഇതിന്റെ പിറകിൽ ചില പിന്നെ ചെടികളൊക്കെ, ഒരു പ്രത്യേകതര ഇലകളുള്ള ചെടികളൊക്കെ ഉണ്ട്.
1: ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രിസ്മസിലൊക്കെ വളർന്നു നിൽക്കുന്ന പോലെ തന്നെ
0: വളരുന്നതാണ് സർ, അത് ഒരു ചെടിയാവുമ്പോ അതിന്റെ ചുറ്റും ബാക്കിയുള്ള ചെടികൾ ഇങ്ങനെ വരുന്നതാണ് സർ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വെട്ടിക്കളയില്ല സർ, ഇത് ഉണക്കും സർ, അത് കഴിഞ്ഞ് കൂട്ടിയിട്ട് കത്തിക്കും സർ എന്നൊക്കെയാണ് പറയുന്നത്. അതിനിടയിൽ ഒരു ബിരുദം ചെയ്ത് പറഞ്ഞായിരുന്നു, പക്ഷെ കുക്കറിനകത്ത് പോലീസ് വന്നപ്പോ കുക്കറിനകത്ത് ഈ കഞ്ചാവ് ഇട്ടു, അതായത് നമ്മുടെ മോഹിനിയാട്ടം സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി, എന്നിട്ട് ഇത് അടച്ചു വെച്ചു. പോലീസുകാര് വരുമ്പോ വീട് മുഴുവൻ കഞ്ചാവ് മടങ്ങിയത്, എടോ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോടോ, ഇട്ട് വെച്ചാ മതിയായിരുന്നു കുക്കറില്. അല്ല അത് നമ്മള് പറയാൻ പാടില്ല, എന്നാലും ആ കള്ളന്റെ ബുദ്ധിയില്, ആ ദുഷ്ടന്റെ ബുദ്ധിയില് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, രക്ഷപ്പെടാൻ. അതിനകത്ത് വെച്ചിട്ട് ചോറൊക്കെ മിക്സ് ചെയ്ത് ഇദ്ദേഹം ഒരു മജയ്ക്ക് അത് തുറന്നു നോക്കൂല്ലല്ലോ, തീ ഇട്ടേക്കല്ലേ, ഉള്ള വീട് മുഴുവനും കഞ്ചാവും വേണം. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നടന്നു. എന്തായാലും തൂഫാൻ വളരെ നല്ല ശക്തമായ
1: കൊടുങ്കാറ്റായിട്ട് പറയുന്നുണ്ട്. ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് IAS IPSൽ അഴിച്ചുപണി വരുത്തും, LDF നിയമിച്ച ഉദ്യോഗസ്ഥരെ മാറ്റിയേക്കും
0: എന്നാണ് പറഞ്ഞത്. അതുപോലെ കുറെ നാളായിട്ട് എൻ പ്രശാന്ത്, നമുക്കറിയാം കളക്ടർ ബ്രോ എന്ന് നമ്മൾ വിളിക്കുന്നത്, അദ്ദേഹം പുറത്ത് നിൽക്കുകയായിരുന്നു അച്ചടക്ക നടപടിയൊക്കെ നേരിട്ട്. അദ്ദേഹത്തിനെയും ബി അശോകിനെയൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് അതത് വകുപ്പുകളിലേക്ക്. അതുപോലെ ശ്രീറാം വെങ്കട്ടറാമിനെ കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രിയുടെ ഒരു യോഗത്തിൽ നിന്ന് അദ്ദേഹം അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ വലിയ രീതിയിൽ ബഹളം വെച്ച ഒരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് പല രീതിയിലൊക്കെ ശ്രീറാം വെങ്കട്ടറാമൻ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർ എവിടെയായിരുന്നു എന്ന് ചോദ്യം ചോദിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരാളെയാണ് നഷ്ടപ്പെട്ടത്, ശ്രീറാം വെങ്കട്ടറാമൻ വാഹനം ഓടിച്ചിട്ട് പിന്നെ അദ്ദേഹം മരിച്ചു എന്ന കേസിൽ ഞങ്ങളിൽ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്, മരിച്ചു പോയത്. പക്ഷെ അതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് ഒരു സഭയിലിരുന്നിട്ട് ഈ ശ്രീറാം വെങ്കട്ടറാമനോട് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയേണ്ടിയിരുന്നു എന്നാണ് അവരുടെ ചോദ്യം വരുന്നത്. അത് ന്യായമായിട്ടൊരു വലിയ ഡിബേറ്റബിൾ ആണ്, കാരണം മാധ്യമപ്രവർത്തകരുടെ ആത്മരോഷവും വിഷമവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ 10 വർഷം നിങ്ങളും ഉണ്ടാതിരുന്നു, പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുജന സംസാരവും രാഷ്ട്രീയ സംസാരവും.
1: തീർച്ചയായിട്ടും എന്താണെങ്കിലും നാട്ടിൽ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു ഓപ്പറേഷൻ അത് വളരെ സജീവമായിട്ട് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്, അത് എല്ലാവരുടെ ഒരു ആവശ്യം തന്നെയായിരുന്നത്.
0: മറ്റൊരു വാർത്ത ഉണ്ടല്ലോ, രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യുൽപാദന നിരക്കിൽ റെക്കോർഡ് ഇടിവാണ്, വരും വർഷങ്ങളിൽ ജനസംഖ്യാ വളർച്ച ഇടിയുമെന്ന വാർത്ത വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, റെക്കോർഡ് ഇടിവ് വന്നത്. ദേശീയ തലത്തിൽ ഒരു സ്ത്രീക്ക് 2:1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് 1:9 എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയിലും താഴെയാണിത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ പുറത്തുവിട്ട 2024 കണക്കിലാണ് ഇത് പറയുന്നത്. ഒരു സ്ത്രീ തന്റെ ജീവിതകാലത്ത് പ്രസവിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ ശരാശരി എണ്ണമാണ് ഈ TFR എന്ന് പറയുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യാതെ സ്ഥിരത നിലനിർത്താൻ ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ശരാശരി കുട്ടികളുടെ എണ്ണമാണ് റീപ്ലേസ്മെന്റ് ലെവൽ. ബീഹാറിൽ 2:9 ആണ്, ഉത്തർപ്രദേശ് 2:6 ആണ്, എന്നിവ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യുൽപാദന നിരക്ക് റീപ്ലേസ്മെന്റ് ലെവലിന് താഴെയാണ്. ഇപ്പോൾ കൂടുതലായിട്ടും പെൺകുട്ടികൾ, യുവതികൾ തൊഴിലെടുക്കുന്നു, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നു, വിവാഹം എന്ന കാര്യത്തിലേക്ക് പല സ്ത്രീകളും എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ പോലും കുട്ടികൾ പെട്ടെന്ന് വേണ്ട, അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ പ്രത്യുൽപാദന നിരക്ക് ഇടിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്.
1: നാട്ടിൽ ഗ്യാസിന് വീണ്ടും വില കൂടി,
0: അയ്യോ എന്നും എന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: ഇതിപ്പം 1000 രൂപ ഒരു സിലിണ്ടറിന് എന്നുള്ളൊരു കണക്കിലേക്ക് നമ്മൾ മാറുകയാണ് കേട്ടോ. കേരളം ഇത് വളരെ വളരെ അടുക്കളയിൽ ചൂടേറുമെന്ന് പറയുന്നത് വളരെ സത്യമായിട്ട് തന്നെ മാറുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ വന്നത് മഴക്കാലമാണ്, പഴയ പോലെ വിറകെടുപ്പെടുത്തോട്ടോ, നമുക്ക് പഴയ അടുക്കള ഉള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ, അവർക്കൊന്നും ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് വൻ രീതിയിലാണ് ഇപ്പൊ എത്ര 3-ാമത്തെ വിലക്കയറ്റം,
0: 3-ാമത്തെ ആയിട്ടുണ്ടോ, കാരണം 8 രൂപയാണ് ഒരാഴ്ചക്കുള്ളിൽ കൂടിയിരുന്നത്, ഇനിയിപ്പോ വീണ്ടും കൂടിയിട്ടുണ്ട്. ബന്ധു നിയമനത്തിൽ രാജ്യമന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാജിവെച്ചു. നല്ലൊരു കാര്യം തന്നെയാണ് ആ രാജിവെക്കുന്നത്, കാരണം ഇങ്ങനെ ഒരു ആരോപണം തന്നെ ഉണ്ടാകാൻ വഴിവെക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ യോഗ്യതകൾ സംബന്ധിച്ച് ആർക്കും ഒരു സംശയമില്ല, കാരണം DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സണ്ണി ജോസഫിന്റെ മന്ത്രിയായിട്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അദ്ദേഹത്തിനെ സഹായിച്ച ഉദ്യോഗസ്ഥ

0: പിന്നെ എന്താ പറയുക, രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഒരു ബന്ധുവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുമ്പോൾ അതിനെ ബന്ധു നിയമനമായിട്ട് മാത്രമേ കാണൂ, അത് അഴിമതിക്കിടയാക്കുമെന്ന സംശയം ഉണ്ടാവും. അതുകൊണ്ട് രാജി എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്.
1: നമ്മുടെ വൈറ്റ് പേപ്പറിന്റെ കാര്യം എന്തായിട്ടുണ്ട്? വൈറ്റ് പേപ്പർ അല്ല, കേന്ദ്രത്തെ വെളുപ്പിക്കുന്ന വൈറ്റ് വാഷ് ആണെന്നുള്ളൊരു തലക്കെട്ടോടെ.
0: അതായത് കേന്ദ്രത്തിൽ നിന്ന് അധികം പണമൊന്നും കൊടുത്തില്ല, അപ്പൊ കേന്ദ്രത്തിന് ഒന്ന് സുഖിപ്പിച്ച് നിർത്തിയതാണ് എന്ന രീതിയിൽ അല്ലേ?
1: അത് എങ്ങനെയാണ്, പിണറായി വിജയന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ വാർത്ത കാണുന്നത്?
0: എന്തായാലും ധവളപത്രത്തിന്മേൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ധവളപത്രം അവതരിപ്പിച്ചു നമ്മുടെ കേരളം കടക്കണിയിലാണെന്നുള്ളത് മാത്രം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കടമുണ്ട്, അതാണ് സത്യം. അത് മാത്രമേ സത്യമുള്ളൂ എന്ന് പറയാം.
1: തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ കാലവർഷം അതിശക്തമായിട്ടാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൻ മഴയായിരുന്നു. മൂന്നിടത്ത് ഓറഞ്ച് അലേർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്.
0: കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് അല്ലേ, മൂന്നിടത്ത്
1: ഓറഞ്ച് അലേർട്ട് വന്നിട്ടുണ്ട്. പലയിടത്തും സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും തകർച്ചകളും ഒക്കെ തന്നെ വന്ന ഒരു സ്ഥിതി വിശേഷം കാണുന്നുണ്ട് നാട്ടിൽ. അതുപോലെ തന്നെ കറണ്ട് കട്ടും ഈ മഴയോടനുബന്ധിച്ച് കൂടുന്നുള്ളൊരു വാർത്തയും നമുക്കറിയാൻ സാധിക്കും.
0: മൺസൂൺ സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഇപ്പൊ എം വി ഡി ഒക്കെ നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് കേരള പോലീസും പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് പോലെ ടയറിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം. ടയറിന്റെ ഒക്കെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ട് വേണം മഴക്കാലത്ത് വാഹനം ഓടിക്കാനെന്ന്. ഇന്ന് നമ്മുടെ പത്രങ്ങളിലെ തലക്കെട്ടിൽ അളിയൻ നിയമനത്തിൽ തിരുത്ത്, ബെന്നി തോമസ് രാജിവെച്ചു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ മരമോൻ വിവാദം, അളിയൻ വിവാദം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളിലൊക്കെ മാധ്യമങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ ഒരു മോശം പ്രയോഗമാണ്. ഇത് ഈ അളിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഏറ്റവും അധികം നല്ലൊരു കാര്യമാണത് അല്ലേ? സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുന്നതൊക്കെ ഏറ്റവും നല്ല ബന്ധമല്ലേ? അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അളിയൻ നിയമനത്തിൽ തിരുത്ത്, മരുമോനിസം, ഈ പ്രയോഗങ്ങളൊന്നും ഒരിക്കലും നല്ലതല്ല. രാഷ്ട്രീയപരമായിട്ട് എതിരാളികൾ നിങ്ങൾ എതിരിടൂ അല്ലേ?
1: ഏറ്റവും കൂടുതൽ നമ്മൾ മുഹമ്മദ് റിയാസിനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അറ്റാക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ടോ അല്ല, അദ്ദേഹത്തിന്റെ പേര് വെച്ചോ, അദ്ദേഹത്തിന്റെ വകുപ്പ് വെച്ചോ പറഞ്ഞു
0: അല്ലേ?
1: അത് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലും പോകായിരിക്കും തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വണ്ണം അല്ലെങ്കിൽ നമ്മുടെ നിറം, ഇതിനെ തൊട്ട് ഒന്നും അത് ഭയങ്കരമായിട്ട് നമ്മളെ പലർക്കും പല രീതിയിലായിരിക്കും അതിനെ എഫക്ട് ചെയ്യുന്നത്.
0: യെസ്. എന്തായാലും ഉൾപേജിലെ വാർത്തകളിൽ വിൽപ്പത്രം തയ്യാറാക്കാം, തർക്കം ഒഴിവാക്കാം. പലപ്പോഴും നമ്മൾ വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വെറുതെ ഒരു വിൽപ്പത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യഥാർത്ഥ അവകാശമൊക്കെ കിട്ടുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യം വേണം. ഒരു നിയമത്തിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ വില്ല് എഴുതി വെക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ഇന്ന് ഒരാണ്ടാണ്. കാരണം ഇന്നും ദുരൂഹം, പേരിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ അനുവദിക്കരുതെന്ന് പൈലറ്റുമാരുടെ സംഘടന. ഒരു വർഷമായിരിക്കണോ അല്ലേ അക്ഷയ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്.
1: ഇത്ര പെട്ടെന്നാണ് ഈ സമയം പോകുന്നത്, ഒരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് സമയങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും നാട്ടിൽ നിന്ന് വരുന്ന പല പല വാർത്തകളുടെ കൂട്ടത്തിലും നമ്മുടെ ഈ വേൾഡ് കപ്പിന്റെ ഇനിയും ചൂടേറാനുള്ള നിമിഷങ്ങളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വുമൻസിന്റെ വേൾഡ് കപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റാർ വേൾഡിൽ ഒരു ഗംഭീര ആഡ് വന്നിട്ട് പലരും അത് അറിഞ്ഞിട്ടില്ല കേട്ടോ.
0: പുരുഷന്മാരെയാണല്ലോ നമ്മൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ പുരുഷ വേൾഡ് കപ്പാണ് എപ്പോഴും നമ്മൾ ആഘോഷിക്കുക. സ്ത്രീകളുടെ വേൾഡ് കപ്പ് സ്ത്രീകൾ തന്നെ ആഘോഷിക്കുന്നത് വളരെ കുറവാണ്. എന്തായാലും അതും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ വാർത്ത ഫിഫ വേൾഡ് കപ്പിൽ നമുക്ക് പന്തുരിടാൻ വേണ്ടിയിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ആഴ്ച അങ്ങനെ വരാൻ പോവുകയാണ് ആഘോഷം. 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വൻ സന്നാഹം ജയത്തോടെ അർജന്റീന, ബ്രസീൽ, ജർമ്മനി, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ. പോർച്ചുഗൽ ഫൈനലിൽ എത്തും, എന്നിട്ട് നെതർലൻഡ്സോട് തോൽക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനം വരുന്നത്. അയ്യോ, എന്റെ പോർച്ചുഗൽ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ പോർച്ചുഗൽ ജയിക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ മെസ്സിക്ക് ഒരു കപ്പ് പദ്ധതിക്ക് ശേഷം നമുക്ക് ഇത്തവണ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞ ആ പദ്ധതി ഒന്ന് ശരിയാക്കിയെടുക്കാനുള്ളതാണ്. ദയവേത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെതർലാൻഡ്സ് തോറ്റു കൊടുത്തേക്ക്, ഞങ്ങൾ വേണം കുറച്ച് കോള തരാം. എന്നാളെങ്കിലും പോർച്ചുഗൽ, ഇല്ലെങ്കിൽ റൊണാൾഡോ ഫാൻ ഇളകും കേട്ടോ.
1: ഇനി 3 ദിവസം കൂടെ
0: മാത്രമേ,
1: ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമുക്ക് ഫിഫ തുടങ്ങുകയാണ്, ഫിഫ ലോകം മുഴുവൻ കാത്തിരിക്കുക, നമ്മൾ ഇന്ത്യ ഉൾപ്പെടെ കാത്തിരിക്കുകയാണ്. ഇതേ സെയിം സമയത്താണ് ICC വുമൻസ് T20 June 12 തുടങ്ങുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവർക്ക് ഇതൊന്നും മാറ്റിവെച്ചൂടെ, കാരണം ഒന്നാമതേ ഇവർക്ക് ഒരു ഒരു പ്രസൻസ് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു കളി ഇതിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഫുട്ബോളിന്റെ ആവശ്യത്തിൽ തന്നെ പോകുന്നതാണ്. ഇതുകൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ പറ്റുകയാണെങ്കിൽ ജൂലൈ 5 വരെയാണ് T20 വേൾഡ് കപ്പ് 2026 ICC വുമൻസിന്റെയും നടക്കാൻ പോകുന്നത്.
0: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അത് രണ്ട് സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു വലിയ കാര്യമായിരുന്നു. എന്തായാലും നമ്മുടെ വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ് ഒരു മാസക്കാലത്തോളം വലിയ ആഘോഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഉത്സവം, കാർണിവലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ മാനവ് സുധർ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ താരോദയം കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമാണ് അദ്ദേഹം വാനോളം വാഴ്ത്തിയിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള ഏകദിന ടെസ്റ്റിൽ തകർപ്പൻ പ്രകടനത്തോടെ അരങ്ങേറ്റം കുറിച്ച യുവ സ്പിന്നർ മാനവ് സുധറിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ഇന്ത്യൻ ടീം എല്ലാം. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു പ്രധാന ശക്തിയായിട്ട് മാറാനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്. ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുത്തിരിക്കുകയാണ് മത്സരിക്കുന്ന. രണ്ടാം ദിനത്തിലെ കളിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് താരങ്ങളെല്ലാം ഈ മാനവ് സുധറിനെ പ്രശംസിച്ചത്. അത്ര മികച്ച രീതിയിൽ പന്ത് സ്പിൻ ചെയ്യിക്കാനും തിരിക്കാനും അവന് സാധിക്കുന്നു, അതാണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലൊരു വലിയൊരു കരുത്തായിട്ട് അതൊക്കെ കാണുന്നു എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ പുതിയൊരു പേര് നമ്മൾ വൈഭവ് സൂര്യവംശി ആഘോഷിക്കുന്ന ഏറ്റവും ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് കാറ് കൊടുത്തിട്ട് ഓടിക്കാൻ പറ്റില്ല, കാരണം പ്രായമായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു അവസ്ഥ?
1: പണ്ടേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് ഈ സച്ചിനും സേവാഗിനും ഒക്കെ ഇത്രമാത്രം ബൈക്കും എപ്പോഴും ഈ ഹീറോയുടെ സ്പ്ലെൻഡർ ഇത്രമാത്രം
0: ബൈക്കും
1: എവിടെ കൊണ്ടു ഓടിക്കില്ല. ചില ബാച്ചൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ഒരിക്കലും എനിക്ക് തോന്നുന്നു മഹേന്ദ്ര സിംഗ് ധോണിയാണെന്ന്
0: തോന്നുന്നു, അവിടെ ഓടിച്ചിട്ടുള്ളത്
1: വളരെ രസകരമായിട്ടുള്ള ഇത് പറഞ്ഞപ്പോഴാണ്. പ്രായപൂർത്തി ആയിട്ടില്ലല്ലോ, ആവട്ടെ,
0: ശരിക്കും എത്ര കാത്തിരിക്കണം അല്ലേ.
1: ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കായിരുന്നു.
0: ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രേയസ് അയ്യർ. ക്യാപ്റ്റൻസി വലിയൊരു വെല്ലുവിളി, എന്നാൽ അതിന്റെ പേരിൽ വ്യക്തിത്വമോ കളിശൈലി ഒന്നും മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ശ്രേയസ് അയ്യർ പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിൽ അദ്ദേഹം കൂടി വരുന്നതോടുകൂടി ടീം സെറ്റാവും, നമ്മുടെ സഞ്ജു വി സാംസൺ ആയിരിക്കുമെന്ന ഒരു ഒരു വെറുതെ ഉള്ള ഒരു അശരീരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതില്ല, BCCI ആണ്. അപ്പോൾ അവരുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രേയസ് അയ്യർ വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ കളി മികവുകളൊന്നും പോവാത്ത രീതിയിൽ ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും പ്രധാന വാർത്തകളൊക്കെ നമ്മൾ ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വിനോദ മണിക്കൂറിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എന്താണേലും എല്ലാവർക്കും ഒരു അടിപൊളി തിങ്കളാഴ്ച തന്നെ നേർന്നുകൊള്ളുന്നു. ബാക്കി എല്ലാ മണിക്കൂറിലും ഇനി 8 മണിക്ക് ബാക്കി ഒരു വിശദമായിട്ടുള്ള വാർത്ത മിനി പത്മ നിങ്ങളെ അറിയിക്കുന്നത്. എന്തായാലും പ്രസ് ക്ലബ്ബിൽ അക്ഷയ് മിനി പത്മയുമാണ് ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു അടിപൊളി സോങ് നിങ്ങൾക്ക് വേണ്ടി ലൈനപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സോങ് ഒക്കെ കേട്ട് നല്ല ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഫോർ ദ എൻറ്റയർ ഡേ.

0: Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതി വിശേഷം. നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ആണ് തിങ്കളാഴ്ച. ഞാൻ തിങ്കളാഴ്ച കുറെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം അജ്വാനിന്ന് കയറുമ്പോൾ തൊട്ട് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ ആണ്. അങ്ങനെ ലോങ് ലോങ് ലോങ് നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ സിലിക്കണൈസിസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ IMG വേൾഡ് ഓഫ് അഡ്വഞ്ചേഴ്സ് ഇല്ലേ, ആ അവിടം വരെ, ആ ഗ്ലോബൽ വില്ലേജിനൊക്കെ കുറച്ച് മുന്നേ വരെ എത്തുന്ന രീതിയിലാണ് ഏകദേശം നമ്മുടെ ട്രാഫിക് സിറ്റുവേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇനി എമിറേറ്റ്സ് റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച്, അത്ര വലിയ എല്ലാ ദിവസം കാണുന്ന പോലത്തെ വലിയൊരു ട്രാഫിക് സിറ്റുവേഷൻ ഇല്ല, കുറച്ചുള്ളത്. ഒരു ആക്സിഡൻറ്റും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ടോൾ റോഡിലേക്ക് വരുവാണെങ്കിൽ ആസ് യൂഷ്വൽ പോലെ എല്ലാ ദിവസവും നമ്മുടെ ടൗൺ എക്സിറ്റ് ഒക്കെ എടുത്ത് കോർണിഷ് റോഡൊക്കെ എടുത്ത് നേരെ അൽഖാനിൽ നിന്ന് വന്ന് നേരെ കയറുന്നവിടത്തും ഒക്കെ തന്നെ നല്ല ട്രാഫിക് സിറ്റുവേഷൻ ഉള്ള ഒരു ആക്സിഡൻറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പതിവില്ലാതെ ഷെയ്ഖ് സയ്യിദ് റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അവിടെ ചെറിയൊരു സ്ലോ മോവൻ ട്രാഫിക് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. ബാക്കി എൻ്റെ സ്ട്രെച്ച് ടുവേർഡ്സ് അബുദാബി ആണെങ്കിലും ജബലലി ആണെങ്കിലും എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. അൽഖേൽ റോഡിലും കുറച്ച് കഞ്ചഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ എല്ലാ റോഡും കഞ്ചഷൻ ആണ് കേട്ടോ. കാരണം നമ്മുടെ മലയ സ്ട്രീറ്റും ദേദും ഇന്റേണൽ റോഡ്സ് ഷാർജ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ നല്ല രീതിയിൽ ചെറിയ ചെറിയ തട്ടും മുട്ടും ഒക്കെ അവിടെ ഒക്കെ തന്നെ കാണുന്നുണ്ട്. എന്നാണേലും റോഡ് ക്ലോഷർ പരമായിട്ടൊന്നും എങ്ങും തന്നെ കാണുന്നില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാമെന്നാണ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ,
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഹോം 92.2 FM. ലക്ഷ്യയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടിയ സമയത്ത് ഞങ്ങൾ ആ ഒരു വീഡിയോ പറ്റി ചർച്ച ചെയ്തത് ഒന്നുമല്ല. നമ്മളിപ്പം പലപ്പോഴും ഈ സ്പീഡ് ക്യാമറാസ് നമ്മൾ റോഡിൽ കാണുമല്ലോ. ആ ക്യാമറാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, പൊതുവേ നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടി അടുത്ത ക്യാമറ വരുമ്പോൾ നമ്മൾ കുറേ കാറുകളെ നമ്മൾ അങ്ങനെ കാണുന്നതാണ്. സ്പെഷ്യലി നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സ്പീഡ് ക്യാമറാസ് ടു അനദർ ക്യാമറ എന്നുള്ളതിൻ്റെ ഇടയിൽ നമ്മൾ സ്പീഡ് ചെയ്യും. ഇതിലൊക്കെ ഇപ്പം ആ റോഡിൽ കൂടെ പോകുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ, ഒരു പോലീസ് വാഹനം ഉണ്ടെങ്കിൽ, അവരും ഇനിയും തൊട്ട് ഫൈൻ അടിക്കുമെന്നുള്ള ഒരു കാര്യം കുറേ വീഡിയോസിലൂടെ തന്നെ നമ്മൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഞാൻ ഇന്നിങ്ങോട്ട് വന്ന സമയത്ത് ഒരു റൗണ്ട് എബൌട്ട്, ആ റൗണ്ട് എബൌട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു പോലീസ് കാർ നിർത്തിയിട്ടേക്കാണ്. അവ നിർത്തിയിട്ടേക്കുന്ന കാരണം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ആ സ്ക്രീനിൽ ഓരോ കാറും പോകുമ്പോൾ ഇങ്ങനെ ആ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. സംഭവം മനസ്സിലായല്ലോ, നമ്മൾ റൗണ്ട് എബൌട്ട് എടുക്കുന്നത് പോലും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അദ്ദേഹം വളരെ, ഞാൻ നോക്കുമ്പോൾ ആ സ്ക്രീൻ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു ആ വാഹനം അവിടെ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ട സമയത്താണ് പെട്ടെന്ന് നോക്കിയത്, ദൈവമേ ഇങ്ങനെ ഓരോ വാഹനം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നമ്മൾ കറക്റ്റായിട്ടല്ല വാഹനം ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാനുള്ള 100 വഴികൾ ഉണ്ട്. അത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മാത്രം, നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുപോലെ സ്പീഡിംഗ് ആയിക്കോട്ടെ, നമ്മൾ ടെയിൽഗേറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ കൂടെ വന്നിട്ട് ഇവിടുന്ന് സിഗ്സാക്ക് അടിച്ച് അപ്പുറത്തോടെ പോകുന്നു ആയിക്കോട്ടെ, വോട്ട് എവർ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ നിയമം കറക്റ്റായിട്ടല്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഫൈൻ കിട്ടാനുള്ള ചാൻസസ് ഈവൻ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി വരുന്ന ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ കുറേ അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ക്യാമറസും കാര്യങ്ങളും ഒക്കെ തന്നെ വരും. അപ്പം നമുക്ക് വളരെ, നമുക്കിപ്പോൾ പാർക്കിങ്ങിൻ്റെ തന്നെ അറിയാം, നമ്മൾ ഇട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് ഫൈൻ അടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ കെയർ ആയിരിക്കണം, പ്രത്യേകിച്ച് റൗണ്ട് ബോട്ടിലും ഒക്കെ തന്നെ. ഇനിയിപ്പോൾ പോലീസ് വണ്ടി അല്ല നമുക്കൊരു എന്താ പറയുന്നത്, നോർമൽ കാറിലാണ് അവർ ഇരിക്കുന്നതെങ്കിലോ. ഇപ്പോൾ നമ്മൾ എല്ലാ സമയം ഇവരെ കാണുമ്പോൾ മാത്രമല്ല, നമ്മൾ എല്ലാ സമയത്തും വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കണം. ഒരുപാട് പേര് തന്നെ ഇപ്പോൾ ഈ ട്രാഫിക്കിൽ കിടന്നുകൊണ്ട് തന്നെ കേൾക്കുന്നുണ്ടാവും. എല്ലാവരുടെ ഒരു ഇതിൽ ഞാൻ രാവിലെ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയണമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താണെങ്കിലും ഡ്രൈവ് റെസ്പോൺസിബിളി.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വീണ്ടും യുദ്ധം. പശ്ചിമേഷ്യ അശാന്തം. ഇസ്രായേലിനെ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ച് ഇസ്രായേലും. ഇന്ത്യ സഖ്യം ഇന്ന് നിർണായക യോഗം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത നിരവധി മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ഏത് തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും ചെറുക്കാൻ ഇസ്രായേൽ സേന സജ്ജമാണെന്നും ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം. തബ്രീസ്, ഇസ്ഫറൻ, കറാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങളുണ്ടായെന്ന് ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ വൻ വ്യോമാക്രമണമാണ് ഇറാനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണമുണ്ടായാൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ വലിയ പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുന്നത്. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനകളെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫ ക്രോസിംഗ് ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമോസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തം. യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. KSRTC ബസ്സിലെ സൗജന്യ യാത്ര ആദ്യം ഓർഡിനറി ബസ്സിലായിരിക്കുമെന്ന വാർത്ത. സൗജന്യ യാത്രയ്ക്ക് പണം സർക്കാർ നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. KSRTCയിൽ സൗജന്യ യാത്ര ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സിലാണ് ഉണ്ടാവുകയെന്നാണ് സർക്കാരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. KSRTCയിലെ വനിതകളുടെ സൗജന്യവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തി CP ജോണുമായി. അതിനുശേഷമാണ് പണം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സൗജന്യ യാത്ര ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവമാകുന്നു. സംശയമുള്ള 13 പേർ പോലീസ് പിടിയിൽ. 2 കാറും 2 ഇരുചക്രവാഹനങ്ങളും പിടികൂടി. 2 സംഘങ്ങളിൽപ്പെട്ടവരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയത്. വിദേശത്ത് നിന്ന് സ്വർണവുമായി എത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കരിപ്പൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. INDA സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ എത്തുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നതും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ നിർണായകമാണ്. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് AICC വക്താവ് ജയറാം രമേശ് പറയുന്നു. ചില പാർട്ടികൾ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ തൃണമൂൽ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചിരിക്കുന്നതെങ്കിലും കോൺഗ്രസ് നിലപാടിനെതിരെ ഘടകകക്ഷികൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കും. യോഗത്തിൽ പങ്കെടുത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമെന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം അറിയിക്കാൻ JMM തീരുമാനം. അതേസമയം യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. കോൺഗ്രസിന് BJP നേരിടാൻ കഴിയുന്നില്ല എന്ന വിമർശനം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. യോഗത്തിനെത്തണമെന്ന് അരവിന്ദ് കെജ്രിവാളിനോട് മമതാ ബാനർജി ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ 3 മാസത്തിനുള്ളിൽ വീഴുമെന്ന DMK അധ്യക്ഷൻ MK സ്റ്റാലിന്റെ വാദം തള്ളിക്കളഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം. 1.25 കോടി ജനം വോട്ട് നൽകി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെക്കുറിച്ച് സ്റ്റാലിനായാലും EPS ആയാലും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തെറ്റ്. തമിഴ്നാട്ടിൽ നിലവിൽ DMK സഖ്യമില്ലെന്നും അതിനാൽ സഖ്യത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നും തമിഴ്നാട്ടിലെ CPM സംസ്ഥാന സെക്രട്ടറി ഷൺമുഖം പറയുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം കടുപ്പിക്കുന്നു. ഒരാഴ്ചയ്ക്കകം മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമാക്കുമെന്ന് CGP നേതാവ് അഭിജിത് ദീപ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സ്വയം വിമർശിച്ച് CPM വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തെറ്റും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഐകകണ്ഠേന. പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീട് നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. സിംഗകണ്ഠം സ്വദേശി മാരി മരിച്ചു. 36 വയസ്സായിരുന്നു മാരിയുടെ മകന്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരുക്കേറ്റിരിക്കുകയാണ്. ഇപ്പോൾ ജീവനെടുത്തത് കാട്ടാനയാണ്. സിംഗകണ്ഠത്താണ് ദുരന്തമുണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ആരംഭിച്ച് 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ അപ്പീലിലും ഇന്ന് വിശദവാദം കേൾക്കുന്നുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന കുട്ടിക്ക് സർക്കാർ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കൈ നഷ്ടപ്പെട്ട വിനോദിനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ സർക്കാർ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ. ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ് നൽകി. ഫിലിപ്പൈൻസിന്റെ തീരദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാമെന്നും ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ചില ഭാഗങ്ങളിൽ 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ കൊളംബിയയ്ക്ക് തകർപ്പൻ ജയം. ജോർദനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. മൊറോക്കോ നോർവേ അന്താരാഷ്ട്ര മത്സരം സമനിലയിലാണ് പിരിഞ്ഞത്. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വോട്ടർ ഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാ സമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 42%.
1: Weather update
4: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ ആ എൻ്റയർ പവർ ഈ സോങ്സിൽ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. വെൽക്കം ബാക്ക്. ഹേയ്, നമസ്കാരം. അക്ഷയാണ്. ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. And very very good morning. June 8th, തിങ്കളാഴ്ച, 2026. എന്താണ് വിശേഷങ്ങൾ? വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തൊരു ലോങ് വീക്കെൻഡിനെ കൂടെ നോക്കിയിട്ടാണ് ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ പവറും ഉണ്ടാവണം, കാരണം നമ്മുടെ ലോങ് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു നെക്സ്റ്റ് ഒരു ഷോർട്ട് വീക്കെൻഡ് കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കൊക്കെ ഉണ്ട്. സോ നമുക്ക് എപ്പോഴും ഒരു ട്രീറ്റ് കിട്ടുമെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു ട്രീറ്റാണെന്ന് വിചാരിക്കുക. ഈ ഒരു ആഴ്ച ഭയങ്കര പ്രൊഡക്റ്റീവായി മാറട്ടെ കേട്ടോ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നമുക്കൊക്കെ ഒരുപാട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേസ്റ്റാണ് നമ്മൾ വേസ്റ്റായിട്ട് ഇടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പേപ്പർ വേസ്റ്റ് ഉണ്ടാവും, കാർഡ്ബോർഡ് വേസ്റ്റ് ഉണ്ടാവും, ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, ടിഷ്യൂ പേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടാത്ത വസ്ത്രങ്ങൾ ഉണ്ടാവാം, നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന വസ്ത്രങ്ങൾ ഉണ്ടാവാം, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ വേസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ ദിവസവും പുറപ്പെടുകയാണ്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് നമ്മുടെ പഴയതായതും അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തതും ഇതൊക്കെ കീറിയത് ഒരുപാട്. ഞാൻ പറയണം, ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വേണ്ടാത്ത തുണി എല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അടിപൊളിയല്ലേ? എന്താ സെറ്റപ്പ്! നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ അയണിങ്ങിനൊക്കെ കൊടുക്കാൻ നേരത്തെ നമ്മൾ വിളിച്ച് പറയുമ്പം ഒറ്റ ഒരു വിളിക്ക് തന്നെ അവർ ഓടി വരില്ലേ ബയ്യാക്കെ, എന്നിട്ട് നമ്മുടെ നല്ല അടിപൊളിയായിട്ട് എടുത്തുകൊണ്ട് പോയി നമുക്ക് നല്ല ഹാങ്ങറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് തരുമല്ലോ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. സംഭവം സൂപ്പറാണ്, പക്ഷേ ഇത് എത്ര പേരെല്ലാവരും സഹകരിക്കും എന്നുള്ള കാര്യമാണ്. ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ യു എ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഹിസൈനർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അദ്ദേഹത്തിൻ്റെ യു എയുടെ ഒരു വൈഡർ സർക്കുലേഷൻ എക്കോണമി അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% ഓഫ് വേസ്റ്റ്, അതായത് ടെക്സ്റ്റൈൽ വേസ്റ്റ്, നമുക്ക് കുറച്ച് മാറ്റി നീക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 2031 ഒരുപാട് ചേഞ്ചസാണ് നമ്മുടെ യു എയിലേക്ക് വരാൻ പോകുന്നത്. എല്ലാം പല മേഖലയിലും ഉണ്ടെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടും അടുത്തൊരു 3 കൊണ്ട് ഈ യു എയിലുള്ള 11 വേസ്റ്റ് ഡംപിങ് യാർഡിലെ, അതായത് ടെക്സ്റ്റൈൽ വേസ്റ്റ് ഡംപിങ് യാർഡിൽ നിന്ന് ടെക്സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നത്. കാരണം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത്. നമുക്കിപ്പോൾ മോളിൽ പോകുമ്പോൾ കാണാം നമുക്ക് പേപ്പർ വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടത്തിന് തോന്നുന്ന ഒരെണ്ണത്തിനകത്തോട്ട് അങ്ങനെ ഡംപ് ചെയ്യുക, ട്രാഷ് ഡംപ് ചെയ്യുക. ഈ വേസ്റ്റ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നതാണ് റീസൈക്ലിംഗ് പ്രോസസ്സിലെ ദ ഫസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബിന്നുണ്ട്, ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ബിന്ന് നമ്മുടെ വീട്ടിലെ തന്നെ ഉണ്ടാവും. ഇത് മുനിസിപ്പാലിറ്റി എടുക്കണമെങ്കിൽ അതാത് ഒരു ട്രാൻസ്പെറൻറ്റ് കവറിനകത്ത് കെട്ടിയിട്ടായിരിക്കണം ഈ വേസ്റ്റ് വെക്കുന്നത്. ആ എടുക്കുന്ന സമയത്ത് ഈവൻ ഒരു ചെറിയൊരു കഷ്ണം, ഇപ്പം ഫുഡ് വേസ്റ്റിനകത്ത് ഒരു ചെറിയൊരു കഷ്ണം തുണി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വേസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് എടുക്കില്ല. അത് പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് അവിടെ ഇരിക്കും, അടുത്ത ആഴ്ച വരുമ്പോഴൊക്കെ അവർ കളക്ട് ചെയ്യുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ ഈ ഫുഡ് വേസ്റ്റിനകത്ത് വരുന്നേക്കുന്ന ഈ ക്ലോത്തിൻ്റെ ടെക്സ്റ്റൈൽ വേസ്റ്റുകളുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ പഴയ തുണികളായിക്കോട്ടെ, ഇത് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അത് മാത്രമല്ല, അത് റീസൈക്കിളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്യുവർ വേസ്റ്റ് ആയിട്ട് തന്നെ ലാൻഡ് ഫില്ലിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ഒഴിവാക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു 3 കൊണ്ട് 11 ഡംപിങ് യാർഡ്സിൽ വേസ്റ്റ്, ടെക്സ്റ്റൈൽ ഡംപിങ് യാർഡ്സിൽ ആ ഒരു വേസ്റ്റ് മാറ്റുവാനും ഒരു ദിവസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ വേസ്റ്റ് എത്രയാണെന്നറിയോ? 220,000 ആണ് റിപ്പോർട്ട് വെച്ച് പറയുന്നത്. 220,000 ടൺസ്, വെറുതെ അല്ല, 220,000 ടൺസ് ഓഫ് ടെക്സ്റ്റൈൽ വേസ്റ്റ് ആണ് നമ്മൾ ഒരു വർഷം, ഞാൻ ദിവസം എന്നാണ് പറഞ്ഞത്, വർഷം എന്നാണ്, ഒരു വർഷമാണ് കേട്ടോ ആനുവലി നമ്മൾ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ചലഞ്ചസ് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യാസ് മോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കിയോസ്ക് ഉണ്ട്. ആ ഒരു കിയോസ്കിൽ ഇപ്പം സൂൺ എല്ലായിടത്തും ഇത് വരും. അവിടെ ഒരു കളക്ഷൻ ബാഗ് ഉണ്ട്. ആ ബാഗ് നമുക്ക് കളക്ട് ചെയ്യാം, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് വേണ്ടാത്ത തുണികൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ തുണികളൊക്കെ തന്നെ ആ ബാഗിനകത്ത് നമുക്ക് ഡംപ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഒരു ക്യു ആർ കോഡുണ്ട്. ആ സ്കാൻ ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ആ ടീം വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട്
കൊണ്ടുപോകുന്നതാണ്. ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇതിന് ഒരു ഭാഗമാവേണ്ട ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഭൂമിയെ ക്ലീനാക്കി ഒന്ന് ആലോചിച്ചേക്കും. നമുക്കിപ്പോൾ ഇതിൻ്റെ വില മനസ്സിലാവില്ല. നാളെ ഈ എൻവയോൺമെൻറ് മുഴുവൻ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ എന്ത്? നമ്മുടെ ഈ രാജ്യത്തെ മാത്രമല്ല, ഞാൻ ഗ്ലോബലിയാണ് പറയുന്നത്. എന്ത് ചെയ്യും നമ്മൾ? ഓക്സിജനൊക്കെ, ഫ്രഷ് ഓക്സിജൻ വേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതൊക്കെ വളരെ മെയിൻറ്റെയിൻഡ് ആയിട്ട് ചെയ്ത് ഈ രാജ്യം എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഈ രാജ്യം എപ്പോഴും നമ്മൾ ഫസ്റ്റ് പറയെങ്കിലും നമ്മൾ ഒരു തോട്ട് നമ്മുടെ ഇന്ത്യയിലേക്കും നമ്മുടെ കേരളത്തിലേക്കും പോകും. നമ്മുടെ നാട്ടിലും ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും വേസ്റ്റ് സഗ്രിഗേറ്റ് ചെയ്ത് പ്രോപ്പർ റീസൈക്കിൾ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഈ രാജ്യം ഓരോ സ്റ്റെപ്പും ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഒരു കാര്യമാണ്. നമ്മുടെ ഈ രാജ്യം എപ്പോഴും നമ്മൾ ഒരു തോട്ട് ഇന്ത്യയിലേക്കും നാട്ടിലേക്കും പോകും. നമ്മുടെ നാട്ടിൽ വേണ്ടത് തന്നെ. അപ്പോൾ എന്താണെങ്കിലും വേസ്റ്റ് സഗ്രിഗേറ്റ് ചെയ്ത

0: നമ്മളിത് ഫില്ല് ചെയ്ത് ഇവരെ ഈ ക്യു ആർ കോഡിൽ നിന്ന് വിളിച്ച് നമ്മുടെ വീട്ടിൽ വന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടാത്ത ടെക്സ്റ്റൈൽ വേസ്റ്റുകളൊക്കെ തന്നെ ഇവർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്.
1: You are listening to Sand Tunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.

0: ബെസ്റ്റ്. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
1: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
0: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: അതെ, എന്താ നൂറൽസമ്മ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
14: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ GP കൺസൾട്ടേഷന് വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയും ഉണ്ട്.
13: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരുമോ?
14: പിന്നെന്താ, 052-535-2084. പിന്നെ നൂറൽസമ്മയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.

0: ഓൾ റൈറ്റ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈവ് കൂടെ പോകാനുള്ള ഒരു സമയമാണ്. ആൻഡ് ഇറ്റ്സ് എ ടൈം ഫോർ എന്താ സംഭവം. എന്താ സംഭവത്തിൽ എന്താണ് മിനി പത്മ ഇന്നത്തെ എന്താ സംഭവം?
1: ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ ഇനി ഫുട്ബോളിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോ പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു. പക്ഷെ ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ജനപ്രിയമായിട്ടുള്ള ഒരു കായിക ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം, ക്രിക്കറ്റ് ഒരു പരിധിവരെ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഫുട്ബോൾ എന്ന് പറയുന്ന ലോകത്തിന്റെ ഇപ്പൊ ലാറ്റിൻ അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, എവിടെ നോക്കിക്കഴിഞ്ഞാലും കാൽപന്ത് കളി നമ്മുടെ നാട്ടിൽ നോക്ക്, കണ്ടം കളി കളിക്കുമ്പോൾ പോലും ഒരു ഫുട്ബോൾ എടുത്തിട്ട് ഒരു ചെറിയ പന്തെടുത്തിട്ട് പിള്ളേർ തട്ടിക്കളിക്കും. അതുപോലെ ജനപ്രിയമായിട്ടുള്ളൊരു മറ്റൊരു കളി ഇല്ല ഈ ലോകത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫുട്ബോളിന്റെ തുടക്കം എന്തായിരുന്നു, അതിന്റെ പേര് അന്ന് ഫുട്ബോൾ എന്നായിരുന്നു. ആധുനിക ഫുട്ബോൾ നമുക്കറിയാൻ തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ ഈ ഫുട്ബോളിന്റെ പഴയ രൂപം എവിടെയായിരുന്നു, അതെങ്ങനെയാണ് തുടങ്ങി, അതിന്റെ പേരെന്തായിരുന്നു എന്നൊക്കെ അന്വേഷിച്ചു പോയപ്പോൾ ഫുട്ബോൾ ഉണ്ടായത് ഇംഗ്ലണ്ടിലാണെന്ന് പറയാറുണ്ട്. എന്നാലും അതിനു മുൻപ് BC കാലഘട്ടത്തിൽ ഏതാണ്ട് 2300 വർഷം മുൻപ് പുരാതന ആൻഷ്യന്റ് ചൈനയിലാണ് ഇത് ആദ്യം ഉണ്ടായത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന രൂപം പേര് കുജു അല്ലെങ്കിൽ സുജു, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വായിക്കാം. ഉച്ചാരണം അനുസരിച്ചിട്ട് കൈയൊഴികെ ശരീരത്തിലെ എല്ലാ ഭാഗവും ഒഴിവാക്കൊണ്ട് നമുക്ക് പന്തിനെ തൊടാം എന്നാണ് പറയുന്നത്. ഇതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഫുട്ബോൾ പോലെ തന്നെ അത് വലയിലാക്കാം. 2004 ഫീഫ തന്നെയാണ്, ചൈനയാണ് ഫുട്ബോളിന്റെ ജന്മസ്ഥലമെന്നും ഈ കുജുവിന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫീഫ. അപ്പൊ ചൈനയിലാണ് ഇതിന്റെ തുടക്കം. നമ്മുടെ മനസ്സിലൊക്കെ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ആദ്യം വരുന്നത് ഇംഗ്ലണ്ടിന്റെ പേരാണ്. പക്ഷെ ആധുനിക ക്രിക്കറ്റ് ആയാലും ആധുനിക ഫുട്ബോൾ ആയാലും അത് ഇംഗ്ലണ്ടിന്റെ ക്രെഡിറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഈ സുജു അല്ലെങ്കിൽ കുജു ഇത് ആദ്യമായിട്ട് കളിച്ചിരുന്ന സൈനികരായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു എലീറ്റ് ക്ലാസിന്റെ കളി മാത്രമായിരുന്നു സൈനികർ, പിന്നെ അപ്പർ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഇവർ മാത്രമേ ഇത് കളിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതേപോലെ വായ നിറച്ച തുകൽ പന്ത് ഉപയോഗിച്ചിട്ട് 11 പേര് അപ്പുറത്തും 11 പേര് ഇപ്പുറത്തും ആയിട്ടുള്ള കളി തന്നെയായിരുന്നു. മിങ് രാജവംശത്തിന്റെ കാലത്താണ് ഇത് നിരോധിച്ചത്, ഈ കളി വേണ്ടാന്ന്. കാരണം ഇവരൊട്ടും പ്രൊഡക്റ്റീവ് ആവുന്നില്ല, എല്ലാവരുടെയും ശ്രദ്ധ ഫുൾ ടൈം ഈ ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ കുജു സുജു ഇതിലേക്ക് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മിങ് ഡൈനാസ്റ്റി എന്ത് ചെയ്തു, ഈ കളി അങ്ങോട്ട് നിരോധിക്കുകതന്നെ ചെയ്തു. ചിലപ്പോൾ ഈ കളി കാണുമ്പോൾ, ഈ സുജു കാണുമ്പോൾ നമുക്ക് ബാസ്കറ്റ്ബോൾ പോലെ തോന്നും, വോളിബോൾ പോലെ തോന്നും, അതൊക്കെ ചേർന്ന് പിന്നീട് കാലാന്തരത്തിൽ അങ്ങ് മാറി മാറിയാണ് ഇപ്പൊ കാണുന്ന ഫുട്ബോൾ ലോകത്തിലേക്ക് വന്നത്. സോങ് രാജവംശകാലത്താണ് ഈ കുജു ഏറ്റവും അധികം പ്രശസ്തമായത് എന്നാണ് പറയുന്നത്. ജപ്പാനിൽ കെമാരി എന്ന പേരിലും ഈ ഫുട്ബോൾ സജീവമായിട്ട്, നമുക്ക് സിൽക്ക് റൂട്ട് അറിയാലോ, ചൈന ജപ്പാൻ ആ സിൽക്ക് റൂട്ട്, ആ കാലഘട്ടത്തിൽ ഈ കളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് വളരെ സജീവമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 2000 വർഷം മുൻപ് ചൈനയിൽ കളിച്ചിരുന്ന ഒരു സാധാരണ സൈനികരുടെ ഇടയിലും അപ്പർ ക്ലാസിന്റെ ഇടയിലും പ്രത്യേകമായി കളിച്ചിരുന്ന ഒരു ഗെയിമാണ് പിന്നെ നമ്മൾ ഈ രാത്രിയും പകലും എന്നില്ലാതെ ഒരു കാർണിവൽ പോലെ ഇപ്പൊ കൊണ്ടാടുന്ന ഫുട്ബോളിന്റെ രൂപത്തിലേക്ക് എത്തിയത്. അതിന്റെ പേര് കുജു അല്ലെങ്കിൽ സുജു എന്ന് വിളിക്കുക. അതുപോലെ ഗ്രീസിലെ എപ്പിസ്കറോസ് തുടങ്ങിയ പിന്നെ പന്തുകളികളും ഈ ഫുട്ബോളിന്റെ ആദ്യകാല രൂപങ്ങളായിട്ട് അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്.
0: ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ ഞാൻ നോക്കിയാണ്. ഇപ്പോഴത്തെ പോലെ ഫിനിഷിംഗ് ഇതല്ല, തുന്നി തയ്ച്ചേക്കുന്ന ഒരു ബോള്, ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ റഗ്ബി ബോളിന്റെ ഏകദേശം ഒരു സാമ്യത്തിൽ ഉള്ളൊരു ബോള് പോലെ നമുക്ക് തോന്നാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി, ഫുട്ബോളിന്റെ ഹിസ്റ്ററി ഒരുപാട് അറിയാമെങ്കിലും ഈ സ്പോർട്സിന്റെ, ഈ ഗെയിംസിന്റെ, ഫുട്ബോൾ ക്രിക്കറ്റിന്റെ ഒക്കെ തലസ്ഥാനം എന്ന് ഇംഗ്ലണ്ടിന്റെ വേണമെങ്കിൽ പറയാം.
1: അതാണ് ആധുനിക എല്ലാം. കാരണം എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ലോകം മുഴുവൻ ഭരിച്ചിരുന്നത് അവരാണ്. അപ്പൊ എല്ലാ കളികളുടെയും അല്ലെങ്കിൽ എല്ലാറ്റിന്റെയും ഉത്തരവാദിത്തം അല്ലെങ്കിൽ നേതൃത്വം അവരിലാണ് പതിയെ പോയത്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു ചൈനയെ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ അവിടെ ഒരു ജപ്പാനെ കാണാൻ പറ്റും, ചിലപ്പോൾ അവിടെ ഒരു ഇന്ത്യയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഇംഗ്ലണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം, ഇതുപോലെ ലോകം മുഴുവൻ അടക്കി ഭരിച്ച, കോളനികളാക്കി വെച്ച ഒരു രാജ്യമായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിക്കുന്ന അതുകൊണ്ടാണ്. കാരണം ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അടക്കി പിടിച്ചു വെക്കുമ്പോൾ ഒരിടത്തും സൂര്യൻ അസ്തമിക്കുന്നില്ലല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ, ആ രീതിക്കാണ്. അപ്പോൾ ഇംഗ്ലണ്ടാണ് ആധുനിക ക്രിക്കറ്റിൻ്റെയും ആധുനിക ഫുട്ബോളിൻ്റെയും ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. 1930 ഈ ഫീഫ ഉണ്ടാവുന്നത് കേട്ടോ, ഫുട്ബോളിൻ്റെ ആഗോള ഭരണസമിതി എന്നറിയപ്പെടുന്ന ഫെഡറേഷൻ, ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ, അതാണ് ഫീഫ. പാരീസിലാണ് ഉണ്ടായത്. ലോകകപ്പിൽ 1930 ഫിഫയുടെ നേതൃത്വത്തിൽ ആദ്യ പുരുഷ കപ്പ് നടന്നു, അന്ന് ഉറുഗ്വേയിലാണ് നടന്നത്. ആതിഥേയരായ ഉറുഗ്വേ തന്നെ ആദ്യ കപ്പെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പിന്റെ ചരിത്രമൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. ഇന്നത്തെ ദിവസം എങ്ങനെ ഈ ഫുട്ബോൾ ഉണ്ടായി, ഈ ഫുട്ബോൾ എവിടെ നിന്ന് വന്നു, അത് നമ്മുടെ ചൈനയിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാവും അല്ലേ?
0: തീർച്ചയായിട്ടും. ഈ വട്ടത്തെ ഞാനിപ്പോൾ നോക്കായിരുന്നു, ഈ വട്ടത്തെ ഫുട്ബോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ്? ആക്ച്വലി 2026 ഇത് ഒഫീഷ്യൽ പേര് തന്നെ ട്രിയോണ്ട എന്ന് പറയുന്ന പേരാണ്. അത് എഞ്ചിനീയർ ചെയ്തേക്കുന്ന അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി, നമുക്കറിയാവുന്ന അഡിഡാസ് കമ്പനി
1: സാങ്കേതിക വിദ്യകൾ കൊണ്ട് സമ്പന്നമാണ്.
0: പക്ഷേ ഇത് ഫിസിക്കലി മാനുഫാക്ചർ ചെയ്തേക്കുന്നത് ഫോർവേഡ് സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനി ബേസ് ചെയ്തേക്കുന്ന പാകിസ്ഥാനിലെ ഒരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് ചരിത്രങ്ങൾ അറിയാനുണ്ട്. ഒരുപക്ഷെ ഫിഫ കഴിയുന്നോടം വരെ നമുക്ക് ഓരോ ദിവസവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുട്ബോൾ മേഖലയിൽ നിന്ന് നമുക്ക് അറിയാം.
1: തീർച്ചയായിട്ടും, കാരണം പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. ഇനി 3 ദിവസം കഴിഞ്ഞാൽ കിക്ക് ഓഫ് ആയി, പിന്നെ ജൂലൈ 19 കപ്പ് എടുക്കുന്നവരെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? നെതർലാൻഡ്സ് പിന്നെ പോർച്ചുഗൽ ഫൈനൽ വന്നിട്ട് നെതർലാൻഡ്സ് ചാമ്പ്യന്മാരാകും എന്നുള്ള ഒരു പ്രവചനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. അതോ അട്ടിമറിച്ചുകൊണ്ട് പോർച്ചുഗൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കുന്നത് കാണാനാണ് ഇത്തവണ എനിക്ക് ആഗ്രഹം. അത് മറ്റ് രാജ്യങ്ങളോടോ മറ്റു ടീമുകളോടോ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അർഹതപ്പെട്ടി ഒരു വ്യക്തി, 6th ലോകകപ്പ് കളിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, എന്തായാലും മെസ്സിയുടെ കയ്യിൽ ഒരു കപ്പുണ്ട്, അദ്ദേഹം ആ കപ്പും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? അതുപോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കയ്യിലും അതിരിക്കണം. അതൊരു പ്രത്യേക രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല, പോർച്ചുഗലോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല, ലാറ്റിൻ അമേരിക്കൻ കളിയുടെ ഏറ്റവും മികവാണ് പോർച്ചുഗൽ പുറത്തെടുക്കുക, എങ്കിലും അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കയ്യിൽ ഇത്തവണ ഇരിക്കട്ടെ. നെതർലൻഡ്സ്
0: ഇതുപോലെ ഞാനിപ്പോ ആലോചിക്കുമ്പോ നമ്മുടെ ഫുട്ബോളിന്റെ ഓരോ വട്ടത്തെ ഫിഫയുടെ സോങ് ഉണ്ടല്ലോ, ഇപ്പം വിക്കി മാർട്ടിൻ ഗോൾ ഗോൾ ഗോൾ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ പിന്നെ എന്റെ മനസ്സിൽ സാമിനാമിന, ഇതും നമുക്ക് ഒരുപാട് ഓരോ ദിവസം ഓരോന്ന് തന്നെ നമുക്ക്
1: എടുക്കാം. സോങ്ങിന്റെ കഥ, പന്തിന്റെ കഥ എല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എടുക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണല്ലേ എന്താ സംഭവത്തില്ല, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഓരോ ദിവസം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള ഓരോ ഓരോരോ സ്റ്റോറീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. സ്പെഷ്യലി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കുട്ടി കുട്ടിയെ പോലെ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുന്ന ഓരോ കാര്യമായിട്ട് നമ്മൾ ഓരോ ദിവസം പറയുന്നത്. അപ്പൊ എന്നാലും ഹോം 92.2 FM ലക്ഷ്മി മിനി പത്മയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് എന്താ സംഭവം?
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഞാൻ ഇന്നത്തെ ട്രാഫിക് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ എല്ലാ റോഡുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് അൽക്കേൽ റോഡായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളത് കേട്ടോ. നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ്. അത് എല്ലാ ഏരിയയിൽ നിന്നും നമ്മൾ കയറി വന്ന് അൽക്കേൽ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ആക്സിഡൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ആക്സിഡൻസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഏകദേശം നമ്മുടെ ബോഷ എത്തുന്ന നമ്മുടെ ദുബായ് ഹിൽസ് മോളൊക്കെ ഉണ്ടല്ലോ, ആ ദുബായ് ഹിൽസ് മോളൊന്ന് കഴിയുന്നവിടം വരെ ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ട് കഴിഞ്ഞാൽ JVC ആ ഒരു ഏരിയയിൽ വരുമ്പോൾ അവിടെ കുറച്ച് കൺജഷനും നമുക്ക് വീണ്ടും കാണാനുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രാഫിക് സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും നലീത്തിയ ടോൾ റോഡിലും നമ്മളെ എല്ലാ ദിവസത്തെ പതിവ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. നാദൽ ഹമർ വരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് ഇച്ചിരി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിനെക്കാട്ടിൽ കുറച്ചുകൂടെ ട്രാഫിക് സിറ്റുവേഷൻ കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഷെയ്ഖ് സയ്യിദ് റോഡിലും ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. എന്താണ് ഇന്ന് റോഡിൽ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? പതിവിനെക്കാട്ടിൽ കൂടുതൽ, കഴിഞ്ഞ ഒരു 2 കൂടുതലും ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു 8 കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. എന്താണ്, എവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ അതോ വെഹിക്കിൾ കൂടിയതിൻ്റെ ആണോ എന്ന് പറയാം. 0585829220. ഒരു എനിക്ക് കഴിഞ്ഞ ദിവസം കുറേ പേരെ കണ്ടപ്പോൾ പറഞ്ഞു, അക്ഷയ് പലപ്പോഴും പറയേണ്ട, ഇങ്ങനെ അക്ഷയ് പറയുന്ന സമയത്ത് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ വണ്ടി ഈ ട്രാഫിക്കിൽ കിടക്കുന്നതുകൊണ്ടാണ് ഒന്ന് ഇത് മെസ്സേജ് അയക്കാനായിട്ട് ബുദ്ധിമുട്ടോ എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയമില്ല, നിങ്ങൾക്ക് പറ്റുമ്പോൾ സേഫ് ആണ്, ഞാൻ എപ്പോഴും പറയും സേഫ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ഒന്നല്ലെങ്കിൽ വേറെ ഒരാൾ ഇവിടെ മെസ്സേജ് അറിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പ്രിസൈസ് ആയിട്ടും ട്രാഫിക്ക് പലപ്പോഴും പറയാനും പറ്റുന്നത്. എന്നാലും നിങ്ങൾ സേഫ് ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മുടെ കേരള പോലീസിനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നാറുണ്ട്. ചില നമ്മൾ പറയത്തില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ആ ഒരു ഒരു എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടം തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. അവർ ചെയ്യുന്ന പ്രവർത്തികളാവാം, അവർ ചെയ്യുന്ന പല കാര്യങ്ങളാവാം. അങ്ങനെ കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ എനിക്ക് ഭയങ്കര എന്താ നമ്മുടെ മനസ്സിലൊരു നന്മ തോന്നിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടല്ലോ. ഒരു കുട്ടി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ റീചാർജ് ഓഫർ തീർന്നു പോയി. നാട്ടിലാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടി രാത്രിയിലാണ് അത്ര അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നും എൻ്റെ ഓർമ്മ, ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാതെ. അപ്പോൾ കുട്ടി പറഞ്ഞേക്കുന്നത് ഇതുപോലെ റീചാർജ് ഓഫർ തീർന്നു, റീചാർജ് ഓഫർ തീർന്ന് എന്തോ വർക്ക് ചെയ്യാനുണ്ട്, അർജൻറ്റായിട്ട് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ എങ്ങനെ ഇത് തീർക്കുമെന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് ഇനി ആരെയും വിളിക്കാൻ പറ്റത്തില്ല, റീചാർജ് ചെയ്യണം, റീചാർജ് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെ എന്തോ പറഞ്ഞ സമയത്ത് നേരെ നമ്മുടെ കേരള പോലീസിൻ്റെ ഇതിലേക്കാണ് വിളിക്കുന്നത്, നമ്പറിലേക്കാണ് വിളിക്കുന്നത്. എന്നിട്ട് അവരോട് വിളിച്ചിട്ട് ഈ കാര്യം പറയും, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ അച്ഛനെ ഒന്ന് വിളിച്ച് കണക്ട് ചെയ്യാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം എന്താണേലും അതൊന്ന് കേൾക്കാം. നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച ഒരു ഒരു ഒരു ഒരു വോയിസ് നോട്ട് ആയിരുന്നു ഇത്. അപ്പം എന്തായാലും നിങ്ങൾ അത് കേൾക്കാം.
1: എൻ്റെ റീചാർജ് ഓഫർ കഴിയുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. രാത്രി 12 മണിക്ക് റീചാർജ് ഓഫർ കഴിഞ്ഞു, എനിക്ക് വൈഫൈ ഇല്ല, കൂടെ ഫ്രണ്ട്സോ ആരും ഇല്ല, എനിക്ക് അർജന്റായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറച്ച് വർക്കുണ്ട്. എന്ത് ചെയ്യണം അറിയാതെ ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാമാ തീ എന്ന് പറയുന്നത് പോലെ വേറെ ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ടെൻഷനായി എനിക്ക്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് ഇന്റർനെറ്റ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. ഒന്നും നോക്കിയില്ല ഞാൻ ഫോൺ എടുത്ത് 100 വിളിച്ചു. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു ചേച്ചിയാണ് ഫോൺ എടുത്തത്. ഞാൻ പറയാം, മാം എനിക്ക് എന്റെ ഓഫർ കഴിഞ്ഞു, എനിക്ക് വേറെ ഒരു മാർഗ്ഗം ഇല്ല, എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്, നിങ്ങളോട് ഇത് പറയാമോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഐ എം ട്രാപ്ഡ്, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം. എന്റെ ചാച്ചനെ വിളിച്ചിട്ട് ഒന്ന് എന്നെ വിളിക്കാൻ പറയാമോ ചോദിച്ചു. അപ്പൊ ഒരു ചെറിയ ചിരിയോടെ, ഓക്കെ ഇപ്പൊ ചാച്ചനെ വിളിച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറയണോ, ഹൗ സ്വീറ്റ് എന്നാലും ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, ചാച്ചനെ വിളിച്ചിട്ട് എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞാലും മതി. ഓക്കെ പറയാടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെ ചിലപ്പോ പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുത്തില്ലെങ്കിലോ, രണ്ടു വട്ടം വിളിക്കണേന്ന് പറഞ്ഞു. ഓക്കെ എടാ, രണ്ടു വട്ടം വിളിക്കാന്ന് പറഞ്ഞു. ഹൗ സ്വീറ്റ്. എന്റെ ചാച്ചന്റെ പേരൊക്കെ ചോദിച്ചിട്ടാണ് അവർ ഫോൺ വെച്ചത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ചാച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, ചാച്ചനെ ഇപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ 2 മിനിറ്റിൽ ചാച്ചൻ എന്നെ വിളിച്ചു, ഇവിടെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തൊക്കെയാണോ കാണിക്കുന്നതെന്നൊക്കെ. എന്നെ പോലെ കുട്ടിയുടെ രട്ട് തീർന്നിട്ടാണുള്ളത്, റീചാർജ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങളിത് കെയർലെസ് ആയിട്ട് ഇത് അനുകരിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു ചെറിയ ആവശ്യമാണ്, ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ ആ പാതിരാത്രി 12 മണിക്ക് വിളിച്ചപ്പോ എന്റെ ചാച്ചനെ വിളിച്ച് മോൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കൂ എന്ന് പറയാനുള്ള അവരുടെ ആ ഒരു ഭയങ്കര സന്തോഷമായി. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നമുക്ക് ആരില്ലെങ്കിലും നമ്മൾ എവിടെ പെട്ടുപോയാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയ പോലെ തോന്നി. ഞാൻ ബിഗ് സല്യൂട്ട്. രാത്രി വിളിച്ചിട്ട് ഫോൺ റീചാർജ് ചെയ്തു തരൂ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഇത്രത്തോളം ആത്മാർത്ഥതയായിട്ട് പെരുമാറുന്ന ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിലേ ഉള്ളൂ കേട്ടോ. കേരള പോലീസിന്റെ ഒരു സാധനം നമ്മൾ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷെ ചീത്തത് കണ്ടാൽ പറയുന്ന നമ്മള് നല്ലത് കണ്ടാൽ പറയാൻ മടി കാണിക്കരുതല്ലോ. കേരള പോലീസിന് സ്വീറ്റ്
0: 100% അല്ലേ? ആ ഒരു സ്റ്റോറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അത് എന്ത് വായിക്കോട്ടെ, നമ്മൾ വിചാരിക്കും ഇതാ ഈ സില്ലി കാര്യത്തിന് വിളിക്കാൻ പറ്റും, വിളിക്കണം. നമുക്ക് വേണ്ടിയിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. സർക്കാരും അതുപോലെ സർക്കാർ ഉദ്ദേശിച്ച പോലീസുകാരും നമുക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് എത്രയോ വട്ടെ എന്തിന്, ഇവിടെ ഞാൻ കൺമുന്നി കണ്ടിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഇവിടുത്തെ എമറാത്തി പോലീസുകാർ വന്ന് ആ ടയർ മാറ്റിക്കൊടുക്കുന്ന അതിശയിച്ചു പോകും നമ്മൾ. അതൊരു സർവീസാണ് അവർ തരുന്നത്. നമ്മൾ റെസ്പെക്റ്റോടെ അവരെ കാണേണ്ട ഒരു നിമിഷം കൂടെ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്നും അങ്ങനെ എപ്പോഴും വാർത്തകൾ കേൾക്കാറില്ലെങ്കിലും ഇതുപോലെ മാറിയേക്കാം, മാറ്റം സംഭവിച്ചേക്കാം. അപ്പം അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റോറി അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നിങ്ങളും നാട്ടിലിപ്പോൾ പറയാം, നമുക്ക് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വിളിക്കുക. ഈ സർവീസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു കാര്യം കേരള പോലീസിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മളവരെ വേണ്ടാത്ത കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു ആവശ്യം വന്നാൽ നമുക്ക് വിളിക്കാൻ അവിടെ അത് അവിടെ ഉണ്ടാവും. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്, രണ്ട് വട്ടം വിളിക്കണേന്ന് പറഞ്ഞ് രണ്ട് വട്ടം വിളിക്കുമ്പോൾ എന്താണ് വേണ്ടത്, റീചാർജ് ആണോ? നമ്മളൊരു സുഹൃത്തിനെ വിളിച്ച് പറയുന്ന പോലെ തന്നെയാണ് കേരള പോലീസിൻ്റെ ആ ഒരു കണ്ടത്. എനിക്കെന്തായാലും ഞാൻ ആ ഫോൺ എടുത്ത ആ വ്യക്തി, ആ പോലീസ് ഓഫീസർ ആരല്ലേ, ഒരു വലിയൊരു അഭിനന്ദനങ്ങൾ കേട്ടോ. അത് ആ രീതിയിൽ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തതിന് വലിയൊരു അഭിനന്ദനങ്ങൾ. ആരാണ് പക്ഷേ ആ ആളെ കിട്ടാൻ ഞാൻ ഇവിടെ വിളിച്ചേനെ, ഞാൻ ഇപ്പം ഞാൻ അങ്ങോട്ട് നാട്ടിലേക്ക് വിളിച്ചേനെ. എന്താണ് ഇത് നല്ലത് കേട്ട് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണം. നമ്മുടെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഹോം 92.2 എഫ്എമ്മിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും നൽകിക്കൊള്ളുന്നു.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ട്രംപിന്റെ നിർദ്ദേശം തള്ളി ഇറാനെ തിരിച്ചടിച്ച ഇസ്രായേൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎംശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ഇടത് സർക്കാർ നേരത്തെ തീരുമാനിച്ചു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്നും PS സഞ്ജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യത. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ആരംഭിച്ച 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട SIT നൽകിയ അപ്പീലിലും ഇന്ന് വിശദവാദം കേൾക്കും. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സ്വയം വിമർശിച്ച CPM. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തെറ്റാണെന്നും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്നും സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഐക്യകണ്ഠേനയെന്നും പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീട് നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവം. സംശയമുള്ള 13 പേർ പോലീസ് പിടിയിൽ. 2 കാറും 2 ഇരുചക്രവാഹനങ്ങളും പിടികൂടി. 2 സംഘങ്ങളിൽപ്പെട്ടവരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിൽ. വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയത്. വിദേശത്തുനിന്ന് സ്വർണവുമായി എത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ പോലീസിൽ കുറ്റസമ്മതം നടത്തി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ലബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ വൻ വ്യോമാക്രമണമാണ് ഇറാനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം. തബ്രീസ്, ഇസ്ഫറൻ, കറാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങളുടെ സ്ഥിരീകരണം. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ്. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. ഇത് തള്ളിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുമെന്ന സൂചനകളെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ എത്തുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നതും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ നിർണായകം. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന AICC വക്താവ് ജയറാം രമേശ്. ചില പാർട്ടികൾ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ 3 മാസത്തിനുള്ളിൽ താഴെ വീഴുമെന്ന DMK അധ്യക്ഷൻ MK സ്റ്റാലിന്റെ വാദത്തെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം. 1.25 കോടി ജനം വോട്ട് നൽകി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെക്കുറിച്ച് സ്റ്റാലിനായാലും EPS ആയാലും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തെറ്റ്. തമിഴ്നാട്ടിൽ നിലവിൽ DMK സഖ്യം ഇല്ലെന്നും അതിനാൽ സഖ്യത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം. 6 ഇടങ്ങളിൽ സുനാമി തിരകൾ എത്തിയെന്നാണ് വിവരം. 3 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യ, ജപ്പാൻ, തായ്വാൻ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. സ്കൂൾ, സർവകലാശാല കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണിരിക്കുകയാണ്. 138 തുടർ ചലനങ്ങൾ ഫിലിപ്പീൻസിൽ ഉണ്ടായെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിലിപ്പൈൻസിന്റെ തീരപ്രദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉയരാമെന്നും ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ചില ഭാഗങ്ങളിലും സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ കൊളംബിയയ്ക്ക് തകർപ്പൻ ജയം. ജോർദാൻ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മൊറോക്കോ നോർവേ അന്താരാഷ്ട്ര മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 1 ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കവോലിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ദുബായ് ഹാർബർ പാലം 90% പൂർത്തിയായെന്ന് RTA. ആധുനിക വോട്ടർ ഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാ സമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning. Studio clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ കൃത്യം 6 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
3: അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് ദുബായിലുള്ളത്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
4: 34%.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂൺ 8 തിങ്കളാഴ്ച 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. തിങ്കളാഴ്ച എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് കംപ്ലീറ്റ് ടയർഡ് ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, നാളെ തൊട്ട് പണിയെടുക്കാമെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ എങ്ങാണ് നിങ്ങൾ തിങ്കളാഴ്ച വാവ് ഇറ്റ്സ് മൺഡേ എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി നോക്കി വെള്ളിയാഴ്ച ആവുമെന്ന് നിങ്ങൾ അറിയത്തില്ല. സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റും, അതുപോലെ നല്ല പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മൾ ഓരോ ദിവസം നമുക്ക് എങ്ങനെ മോട്ടിവേറ്റഡ് ആവാം, നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ ചിന്തിച്ചിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റണം കേട്ടോ. എന്താണെങ്കിലും 9 മണിക്ക് ഇപ്പം എന്നെ കേട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഞാൻ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും വൺസ് അഗൈൻ ഒരു ഹാപ്പി മൺഡേ ആവട്ടെ. നമുക്ക് ലോങ് വീക്കെൻഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഈ മെറ്റയുടെ കുറച്ച് എന്താ പറയുന്നത് വെരിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെ പാസ്വേഡ് സ്ട്രോങ് ആക്കുന്നത്. നമുക്ക് മെറ്റ തന്നെ വേണ്ട, ഏതൊരു പ്ലാറ്റ്ഫോമും ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി എന്താ പറയുന്നത് ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ബാങ്ക് ഇല്ലാത്ത ആരും കാണില്ലല്ലോ, നമ്മൾ പുതിയതായിട്ട് വരുന്നവരല്ലാതെ. നമുക്ക് യു എയിൽ ഏതിനാണേലും ഒരു നോർമൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സാലറി അക്കൗണ്ട് എങ്കിലും ഉള്ള ആളുകൾ കാണുമല്ലോ. അപ്പോൾ ഈ ബാങ്കിൻ്റെ രീതിയിലുള്ള എല്ലാ പാസ്വേഡ്സ് ക്രെഡൻഷ്യൽസ് നമുക്കറിയാം, നമുക്ക് ഈസി ആയിട്ട് നമ്മൾ മാറ്റാം. ഇപ്പോൾ പിൻ നമ്പർ ആണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും, ഫിംഗർ പ്രിൻറ്റ് മാറ്റാൻ പറ്റുമോ, പറ്റത്തില്ല. അപ്പോൾ ഈ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളെപ്പോഴും നമ്മുടെ പിൻ നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേറൊരു OTPയോ കാര്യങ്ങളോ ഒക്കെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ AI വെച്ച് നമുക്കിപ്പം ഈ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവരുണ്ടല്ലോ, മറ്റേ ലാലട്ടൻ പറഞ്ഞ 11 ഫ്രോഡാണ് എന്ന് പറയുന്നതല്ലേ, ആ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവർ എങ്ങനെ വേണേലും ഇത് ഹാക്ക് ചെയ്യാം. നമ്മുടെ പിൻ നമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന OTPs ആയിക്കോട്ടെ, ഇതൊക്കെ ഹാക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഇപ്പോൾ എക്സ്പോർട്സ് പറയുന്നത് ബയോമെട്രിക് ആയിട്ടുള്ള നമ്മുടെ വെരിഫിക്കേഷൻസ് അതുതന്നെയാണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ ബയോമെട്രിക്കലി നമുക്ക് എന്തൊക്കെ ചെയ്യാവോ, നമ്മുടെ ഫോൺ അറിയാം നമുക്ക് ഫേസ് റെക്കഗ്നൈസേഷൻ ഉണ്ട്, നമുക്ക് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബയോമെട്രിക് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൊടുക്കണം, ആ ബയോമെട്രിക്കിൽ തന്നെ വേണം പോകാൻ. അപ്പോൾ 2-factor ഒതൻറ്റിക്കേഷൻ മാറി ഇനിയും 3-factor ഒതൻറ്റിക്കേഷൻ വരാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. അതിൽ ബയോമെട്രിക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സ് ബാങ്കിലെ ഓരോ അക്കൗണ്ട് ഹോൾഡേഴ്സും എന്താണ് എങ്ങനെയാണ് ബയോമെട്രിക് ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണം. ഇത് UAE-യിലുള്ള ബാങ്കുകളാണ് ഇത്രയും ഫാസ്റ്റ് പ്രൊസീജിയേഴ്സ് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത്. ഞാനിപ്പം നാട്ടിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഞാൻ പേരെടുത്ത് പറയണില്ല, എനിക്കുള്ള 2 ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും പിൻ തന്നെയാണ്. എന്നോടൊരു എല്ലാ 3 മാസം കൂടുമ്പോഴും പറയും പിന്നൊന്ന് മാറ്റി പിന്നൊന്ന് മാറ്റി. എനിക്ക് ഇത് തന്നെ ആക്ച്വലി ട്രോമയാണ്, ഈ ഇത് ഏത് പിന്നാണ്, ഇത് അതായിരുന്നു, ഇതാണ് ഇതാണ്, 2-3 വട്ടം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓണാക്കിയില്ലെങ്കിൽ അത് ഇതാവത്തുമില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ പിന്നെ എപ്പോഴും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. അതിനെക്കാട്ടിലും നമ്മുടെ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ബയോമെട്രിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഏറ്റവും ബെസ്റ്റായിട്ടും ടെക്നോളജി വിദഗ്ധർ പറയുന്നത്. ഒരു പക്ഷേ നാളെ ഇത് മാറിയേക്കാം, പക്ഷേ ഇപ്പോൾ ആസ് പെർ കറൻറ്റ് സിനാരിയോ അല്ലെ സിറ്റുവേഷൻ ബയോമെട്രിക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ UAE-യിലുള്ളവർ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ എല്ലാ പാസ്വേഡിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ ബയോമെട്രിക്കലി നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇത് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് റിട്രീവ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ പഴയൊരു അക്കൗണ്ട് റിട്രീവ് ചെയ്യാനായിട്ട് പാസ്വേഡ് മറന്നു. അപ്പം ഈ ഫേസ്ബുക്കിൽ ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ യൂസർ നെയിം ചോദിക്കില്ല, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇതർ ഫോൺ നമ്പർ ഇത് രണ്ടും നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ രണ്ടിലും നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് അറിയത്തില്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ സമയത്ത് ഒരു OTP വരും. ഈ OTP വന്നും ഇതെല്ലാം കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒരു വെരിഫിക്കേഷൻ വരും. ആ സമയത്ത് നമ്മുടെ ബയോമെട്രിക് നമ്മളോട് സെൽഫി ഫോട്ടോ എടുത്താണ് അയക്കാൻ പറയുന്നത്. സെൽഫി ഫോട്ടോ നമ്മുടെ സൈഡും റൈറ്റും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡും നമ്മുടെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മൾ മേലോട്ട് നോക്കാനും പറയും. അതായത് 360 degree അല്ലെ ഫ്രണ്ട് പോർഷൻ്റെ 360 degree മൊത്തം സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയക്കാനായിട്ട് പറയും. അത് വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പം ഓരോ മേഖലയിലും വെരിഫിക്കേഷൻസ് നമ്മുടെ പാസ്വേഡ് നമ്മുടെ ക്രെഡൻഷ്യൽസ് വളരെ വളരെ സെക്യൂർഡാക്കി വെക്കേണ്ടതും സ്ട്രോങ്ങറായി വെക്കേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പം എന്തായാലും ഒന്നുമില്ല, ബാങ്കിൽ നിന്ന് കാശ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ പാസ്വേഡും അതുപോലെ തന്നെ ബയോമെട്രിക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു അടിപൊളി പാട്ടിലേക്ക് പോകാം. ഞാൻ ചില കാര്യങ്ങൾ ഇച്ചിരി എന്താ പറയുന്നത് ഹെവി കാര്യങ്ങളാണ്, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അടുത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബയോമെട്രിക്കും എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരുപക്ഷെ അറിയുന്നുണ്ടാവുന്നില്ല. അറിയാത്തവർക്കാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഈ പറയുക ബയോമെട്രിക് എന്നൊക്കെ പറയുന്ന പോലെ അത് വളരെ സിമ്പിളാണ്. അതിന് ഓരോ ഓപ്ഷനും ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോണിൽ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പം ചെയ്യാം. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. അതിരടി എന്ന് പറയുന്ന സിനിമയിലെ ഒരു അടിപൊളി സോങ്ങാണ്, ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകുന്നു.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home
2: special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.

0: കനത്ത ട്രാഫിക് തന്നെയാണ് ഈ സമയത്ത്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഈ റോഡിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല തകൃതിയായിട്ടുള്ള ട്രാഫിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലിത്തേറ്റ് ഓൾ റോഡിൽ 3 ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിലുള്ള കഞ്ചഷനാണ് നമുക്ക് ഈ സമയത്തും കാണാൻ സാധിക്കുന്നത്. എംറേറ്റ്സ് റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടുണ്ട്. ദേയ്ദ് റോഡും ഷാർജ അജ്മാൻ ഷാർജ ഒരു എന്താ പറയുന്നത് ഷിഗ്മോ അൽഖിൽ സോറി അല്ലിത്തേറ്റ് ടോൾ റോഡിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അൽഖാൻ ആ ഒരു ഏരിയ എത്തുന്നിടം വരെയൊക്കെ നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് നിങ്ങൾ അജ്മാനിൽ നിന്ന് കയറുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ട്രാഫിക് നമ്മുടെ അൽവർക്ക കഴിയണം ഒന്ന് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനാണ് പറയണേ ഒന്ന് കഴിയണമെങ്കിൽ. ഇത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളത്. അൽഖൈൽ റോഡിൽ 2 ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽകോസ് ഫോർത്തൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ വലിയ രീതിയിൽ പ്രശ്നമോ അല്ല കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

കുലഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. ആ യദു കുലഗോപികമാരുടെ കവിളിൽ.

0: കാക്കക്കോയിൽ എന്ന് പറയുന്ന ഈ സിനിമയ്ക്കകത്ത് എനിക്ക് എല്ലാ സോങ്ങും, പ്രത്യേകിച്ച് പ്രിയദർശൻ മൂവീസിലെ ഗാനരംഗങ്ങളെന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. ഏത് സിനിമ എടുത്തു നോക്കി അതിനകത്തൊരു ഗംഭീരം, അത്രയും വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള ഒരു വലിയ ഫ്ലോറിൽ നിൽക്കുന്ന, അതും ലാലേട്ടനും എം ജി ശ്രീകുമാറാണെങ്കിൽ പിന്നെ പിന്നെ പറയേണ്ട, അവിടെ ഒരു പൊടി പൂരമാണ്. നിങ്ങൾ ആ പ്ലേലിസ്റ്റുകൾ മാത്രം ഒന്ന് കേട്ട് നോക്കണം കേട്ടോ, എന്ത് രസമാണെന്നറിയാം. ഞാൻ ശിവിയോട് പറയും അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഗംഭീരമാണ്, പ്രത്യേകിച്ച് എനിക്ക് കാക്കക്കോയിലിനകത്ത് എല്ലാ, ഞാൻ പെട്ടെന്ന് ഈ നമ്മൾ 90s ബോയ്സ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, ജിമ്മിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടെ മലയാളം പാട്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരുപാട് ഇംഗ്ലീഷ് സോങ്ങിലേക്ക് പോവാതെ, ഇംഗ്ലീഷ് സോങ്ങ് എനിക്കിഷ്ടമാണ്, പക്ഷേ ഇവന്തോ കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് മലയാളം സോങ്ങ് ഇട്ട് എനിക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. എനിവേസ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ, ഗുഡ് മോർണിംഗ്. സമയം 9 കഴിഞ്ഞ് 35 ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര്, നമ്മളെല്ലാവരും വാഹന പ്രേമികളാണ്. നമ്മുടെ നാട്ടിൽ 100% പെട്രോൾ ഇല്ലാതെ വാഹനം ഓടിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം, അതായത് ഫ്യൂവലിൻ്റെ സെൻസിൽ 100% പെട്രോൾ വേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ പുതിയ ടെക്നോളജീസ് നാട്ടിൽ വന്ന് തുടങ്ങിയേക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വാഗണറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഫ്യൂവൽ സിസ്റ്റം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലക്സ് ഫ്യൂവൽ ടെക്നോളജി എന്നാണ് ആക്ച്വലി ഇതിന് പറയുന്നത്, FFT. ഈ FFT എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അത്ര സുപരിചിതമല്ലാത്ത ഒരു കാര്യമാണ്. അതായത് നമുക്ക് LPG പോലെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇലക്ട്രിക് പോലെ, പെട്രോൾ ഡീസൽ പോലെ, ഇതൊരു പുതിയൊരു ഫ്യൂവൽ സിസ്റ്റം തന്നെയാണ്, സംവിധാനം തന്നെയാണ് ഈ FFT എന്ന് പറയുന്നത്. അതായത് എഥനോൾ അടങ്ങിയേക്കുന്ന പെട്രോൾ, പെട്രോളിനകത്ത് എഥനോൾ മിക്സ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ 2-3 എഥനോൾ, അല്ലെങ്കിൽ 2-3 വേരിയൻ്റ് ഓഫ് വേറെ ഏതെങ്കിലും ഒരു ഫ്യൂവൽ, അത് പെട്രോളിനോടെ ആഡ് ചെയ്യുന്നതാണ് ഈ FFT എന്ന് പറയുന്ന ഫ്ലക്സ് ഫ്യൂവൽ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യൻ സർക്കാർ ഇതിന് വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്രോളിൻ്റെ വില ഭയങ്കരമായിട്ട്, അതായത് ഇതിന് ഒരു വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ കോസ്റ്റിനെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് പെട്രോൾ തന്നെ, പ്യുവർ പെട്രോൾ തന്നെ അടിക്കണമെന്നില്ല, നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. കാരണം പെട്രോളിൻ്റെ വിലയും നമുക്കറിയാം, ഈ ഫ്യൂവലിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പക്ഷേ ഇതൊരു ഫ്യൂച്ചർ കൈയടക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു ലോങ് ടേം അല്ലെങ്കിൽ പോലും ഒരു 10 എങ്കിലും ഇതൊരു കൈയടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇവരൊരു കോമണൻ്റ് പറയുന്ന E10, E20, E85 തുടങ്ങിയ പെട്രോൾ ഇതുണ്ട്. നമുക്ക് പറയില്ല, നമുക്ക് ഇവിടെ തന്നെ പല വേരിയൻ്റ് ഉണ്ട്, പക്ഷേ ഇത് UAE ഇത് വന്നിട്ടില്ല കേട്ടോ, ഇന്ത്യയിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. E10 എന്ന് പറഞ്ഞാൽ 10% എഥനോളും 90% പെട്രോൾ. ഇനി E20 ആണെങ്കിൽ 20% എഥനോളും 80% പെട്രോളും, ഈ 85 ആണെങ്കിൽ 85% എഥനോളും 15% പെട്രോളും. അപ്പം എത്രയാണോ ഈ വാല്യൂ കൂടുന്നത് അത്രയും നമ്മുടെ പ്രൈസ്, നമ്മുടെ ഫ്യൂവലിൽ കുറയും. അപ്പം ഇത് പൊതുവെ ഇപ്പോൾ വാഗണർ ഈ FFT അല്ലെങ്കിൽ ഇങ്ങനൊരു വാഹനമാണ്, ഫ്ലക്സ് ഫ്യൂവൽ വാഹനമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ആ വാഹനത്തിനകത്ത് നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ, അതായത് പ്യുവർ പെട്രോൾ അടിക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് FFT ആയിട്ടുള്ള ഈ എഥനോൾ അടങ്ങിയേക്കുന്ന ഈ പെട്രോളാണ് E20 E85 അങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അടിക്കാനായിട്ട് പറ്റും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ, 100% പെട്രോൾ ഉണ്ട്, E20 ഉണ്ട്, E85 ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനിയും ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ ഇതെങ്ങനെയാണ് വാഹനം ഇതിന് അറിയണ്ടേ, ഈ നമ്മളിപ്പോൾ പെട്രോൾ എഞ്ചിനിൽ നിന്ന് മാറ്റി ഡീസൽ മാറ്റി അടിച്ചാൽ പറ്റിയ എഞ്ചിൻ സ്വിച്ച് ഇടുന്ന പോലും ഡീസൽ എഞ്ചിൻ ആവും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ECU തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഇത് ഏതാണ് ഫ്യൂവൽ എന്ന് വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഇഗ്നിഷ്യൻ മാറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ടൊയോട്ടയും അതുപോലെ തന്നെ മാരുതിയും അതുപോലെ തന്നെ ടാറ്റയും, ഈ 3 കമ്പനീസാണ് ഇപ്പോൾ ഇതിൻ്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വാഗണർ ഈ ഫ്ലക്സ് ഫ്യൂവൽ ടെക്നോളജിയുടെ വാഹനം ഇപ്പോൾ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അവർ ഈ ഒരു സംവിധാനം മാത്രമേയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയത്തുള്ളൂ. പക്ഷേ എന്താണേലും പെട്രോളിൻ്റെ വിലയൊക്കെ കൂടുന്നു, ഈ ഫ്യൂവൽ ക്രൈസിസ് കൂടുന്നു, ഈ നാട്ടിൽ ഇത്രയും ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടാൻ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ, ഭയങ്കര ഒരു വിഷയമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെ ഉള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് FFT പോലെയുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നും സംതിങ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ പ്രൈസിൽ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് FFT, ഞാൻ വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ടെക്നോളജിയെ പറ്റി അറിഞ്ഞത്. ഒരു പക്ഷേ ടൊയോട്ടയൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇന്ത്യൻ വാഹന വിപണിയിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
9: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
8: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
9: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
4: Allur Polyclinic, caring for you and your family.
10: ഈ മൈക്രോവേവിന് നമുക്ക് കവറുകളുണ്ട്. ഞാനിത് വളരെ അടുത്താണ് അറിയണത്. മൈക്രോവേവിന് ഇങ്ങനെ കവറുകളുണ്ട്, ഫ്ലോറൽ ഡിസൈൻസിലൊക്കെയുള്ള കവറുകളുണ്ട്. അതിൻ്റെ സൈഡിൽ നമുക്കിപ്പം സ്പൂൺ അല്ലെങ്കിൽ പല യൂട്ടിലിറ്റീസ് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പൗച്ചസ് ഒക്കെ ആയിട്ടുള്ള കവറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വളരെ ശരിയാണ്. പണ്ടൊക്കെ വീട്ടിൽ നാട്ടിൽ അമ്മ ഇങ്ങനെ ഈ സ്പ്രെഡ് ഉണ്ടല്ലോ, ചെറിയ ഈ ഹാൻഡ്ലൂംസ് ഒക്കെ ചെയ്യുന്ന സ്പ്രെഡ്, അതൊക്കെ വെച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണാം. പക്ഷേ ഈ ഇപ്പോൾ ഒരു പ്രോപ്പർ കവറൊക്കെ ആയിട്ട് മൈക്രോവേവിന് വന്നേക്കുന്നത് അതിൻ്റെ ഒരു ഒന്ന് കിച്ചണിലെ ഒരു എസ്തെറ്റിക്കും അതുപോലെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റിയ ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ മൈക്രോവേവിനെ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇത് കണ്ട സമയത്ത് ആ കൊള്ളാമല്ല, നമ്മൾ വെളിവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും, പക്ഷേ ഇതിൻ്റെ അകം, ഇതിൻ്റെ ഉൾഭാഗം എത്ര പേര് വൃത്തിയാക്കുന്നുണ്ട് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എന്താണെങ്കിൽ ക്ലിനിക്കിൻ്റെ ആഡ് വന്ന സമയത്തെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോ ഫുഡും നമ്മൾ ചില മൈക്രോവേവിനകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റെയിൻസും പല ഫുഡിൻ്റെയും, ഈവൻ കോഫിയൊക്കെ ചിലവർ ചൂടാക്കുന്നവരുണ്ടാവാം, അതൊക്കെ അവിടെ വീണിട്ട് സ്പിൽ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അത് സ്റ്റെയിനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മൈക്രോവേവ് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല അത് എങ്ങനെ കഴിക്കുന്നു, അത് ഏത് കണ്ടെയ്നറിൽ കഴിക്കുന്നു, അത് ചൂടാക്കുന്നുണ്ടോ ചൂടാക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ, ഇതെല്ലാം ഇതിൻ്റെ ഒരു വാതകമാണ്. അപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ മൈക്രോവേവ് ഉണ്ടല്ലോ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. നമ്മൾ പലപ്പോഴും രാവിലെ, ഞാനിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി കെറ്റിൽ ഒരു വെള്ളം വെക്കും, ഒരു ഗ്രീൻ ടീ എടുക്കും, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു റൊട്ടീനായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ രാവിലെ എണീറ്റ് ഭക്ഷണം ചൂടാക്കുന്നവരുണ്ടാവും, അത് മൈക്രോവേവിലായിരിക്കും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാനുള്ള സമയമല്ല. പക്ഷെ ഒരു 5 മിനിറ്റ് മതി ഈ വക കാര്യം, നല്ലൊരു മോറൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കളും പഠിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുറേ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എന്തോ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം മസ്റ്റായിട്ടും മൈക്രോവേവ്, ഫ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ പെട്ടെന്ന് മൈക്രോവേവിൻ്റെ ഈ എല്ലത്തെ കവർ, ഫ്ലോറൽ ഡിസൈനുള്ള കവർ കണ്ടപ്പോൾ അതൊക്കെ നല്ലതാണ്, നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ അകം തുറന്നു കഴിഞ്ഞാൽ അതിനകത്തെ സിറ്റുവേഷനും കൂടെ നിങ്ങൾ നോക്കണം. വലിയ മാത്രം നന്നാക്കിപ്പോൾ ഉള്ളു നന്നാവണം.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കെഎസ്ആർടിസി സൗജന്യയാത്ര ആദ്യ 100 ദിനം നടപ്പാക്കുക ഓർഡിനറി ബസ്സുകളിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഗതാഗത മന്ത്രി സി പി ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസത്തെ ലാഭ നഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ്സുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റ് മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ലെന്നാണ് വിലയിരുത്തൽ. ജി സുധാകരൻ, എച്ച് സലാം വാക്പോര് കൂടുതൽ കടുക്കുന്നു. പിണറായി വിജയനെ വിമർശിച്ചുള്ള ജി സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി എച്ച് സലാം. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖം മൂടി കീറിപ്പോകാത്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ എച്ച് സലാമിന്റെ പരാമർശം. അമ്പലപ്പുഴ MLA ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്ന് എച്ച് സലാം. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി PB അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച KN ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചതെന്നും സലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്നും PS സഞ്ജീവ്. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെലിയിൽ കാട്ടാനെ ആക്രമണത്തിൽ ഒരു മരണം. സിങ്കകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. രാവിലെ മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കുഞ്ഞിനും ആക്രമണത്തിൽ പരിക്കേറ്റു. 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദക്ഷിണാണ് പരിക്കേറ്റത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതി അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ആരംഭിച്ച് 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ അപ്പീലിലും ഇന്ന് വിശദമായ വാദം കേൾക്കും. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവം. സംശയമുള്ള 13 പേർ പോലീസ് പിടിയിൽ. 2 കാറുകളും 2 ഇരുചക്രവാഹനങ്ങളും പിടികൂടി. 2 സംഘങ്ങളിൽപ്പെട്ടവരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. വിദേശത്ത് നിന്ന് സ്വർണവുമായി എത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണമാണ് ഇറാനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം. തബ്രീസ്, ഇസ്ഫറൻ, കരാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങളുണ്ടെന്ന് ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഖാലിബാഫ്. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട്. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകി. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമോസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധ ഭീതിയാണ്. യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ പങ്കെടുക്കുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നത് സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ നിർണായകമാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം കടുപ്പിക്കുന്നു. ഒരാഴ്ചയ്ക്കകം മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമാക്കുമെന്ന് CJP നേതാവ് അഭിജിത് ദീപ്കെ പറയുന്നു. ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോലിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയത്. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വാട്ടർഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാ സമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
5: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 29%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. തിങ്കളാഴ്ച June 8th നിൽക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. എല്ലാ ദിവസവും നമുക്കിങ്ങനെ സന്തോഷവും സമാധാനവുമായിട്ട് ഉള്ള ഒരു പ്രഭാതത്തിൽ നമുക്ക് എണ്ണിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലക്ക് എന്ന് ഞാൻ പറയും. അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് നമ്മൾ കരുതേണ്ടത്. നമ്മുടെ നാട്ടിൽ നല്ല മഴയൊക്കെയാണ്. ഇടയ്ക്കെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ മനസ്സൊന്ന് നാട്ടിലേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്കും. മഴക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുന്ന ഒരു വരദാനമാണ് മഴയെന്ന് പറയുന്നത് അല്ലേ. അത് കൂടിയാലും കുഴപ്പമാണ്, നമുക്കൊരു ആസ്വദിക്കുന്ന രീതിയിലാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ മഴയത്ത് യാത്ര ചെയ്യുന്ന ഒരുപാട് ടൂ വീലേഴ്സ് ആളുകളുണ്ട്. സ്ഥിരം ടൂ വീലറിൽ പോകുന്നവരുണ്ട്. ഇനി ഒന്നുമല്ല, സാധനം മേടിക്കാനാണെങ്കിലും വെളിയിലേക്ക് പോയി, ഗ്യാസ്, പാല് തുടങ്ങിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ ടൂ വീലറാണല്ലോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ വെളിയിലേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് മഴയൊക്കെ നനഞ്ഞ ഹെൽമെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പഴയ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് മേടിച്ച് വെക്കുക പോവുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നതല്ല. റോഡിൻ്റെ വികസനമില്ലായ്മ ഒരുപാടുണ്ട്. കാരണം പല എല്ലായിടത്തും ഹൈവേസ് അല്ല. നമ്മുടെ ചെറിയ ഏരിയകളിലൊക്കെ വരികയാണെങ്കിൽ റോഡ് ഇടുങ്ങിയതാണ്, അധികം സ്ഥലമില്ല. വാഹനമാണെങ്കിൽ ഏറ്റവും കൂടുതലാണ്. അപ്പം ഭയങ്കര സേഫ്റ്റി റീസൺസൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അത്ര ഹൈ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഹെൽമെറ്റ് വെച്ചേ പറ്റൂ. പണ്ട് അതുപോലെ അല്ലായിരുന്നു. പണ്ട് ഹെൽമെറ്റ്, അധികം വാഹനങ്ങളില്ല, അല്ലെങ്കിൽ വണ്ടി ഇത്രയും ഇല്ല, പിന്നെ ട്രാഫിക് ഇത്രയും ഇല്ല, പിന്നെ എന്താ പറയണേ, പല പല ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സേഫ്. പക്ഷേ റഷ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റാണ്. അപ്പോൾ ഏത് ഹെൽമെറ്റ് നിങ്ങൾ വാങ്ങും അത് നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യമാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഇൻറ്റേണലായിട്ട് ഇപ്പോൾ പഴയ പോലെ നമ്മൾ ഏതെങ്കിലും കാണുന്ന, ഞാൻ അന്ന് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ നീണ്ടിട്ടിരിക്കുന്ന ഒരു വി ആണത് സ്റ്റാർട്ട് ചെയ്യണേ, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ആ ഒരു ബ്രാൻഡ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ഹെൽമെറ്റാണ്, ഇതിൻ്റെ അകത്തെ സോളുകളും കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഹെൽമെറ്റിൻ്റെ അകത്തെ സോളുകളൊക്കെ തന്നെ നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും മഴയൊക്കെ പെയ്ത് ആണ് നമ്മൾ വരുന്നതെങ്കിൽ ഇത് അകം ഭാഗം മുഴുവൻ നനഞ്ഞ് ഒരു പരിവാകും. അപ്പം ഇത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വെളിഭാഗം, ഹെൽമെറ്റിൻ്റെ വെളിഭാഗം നല്ലൊരു തുണി കൊണ്ട് നമ്മൾ തുടയ്ക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നൊരു മണ്ടത്തരമാണ് മഴ അങ്ങോട്ട് പെയ്ത് നമ്മൾ നനഞ്ഞ് വന്ന് ആ നല്ലൊരു വെയിൽ വരുമ്പോൾ നേരെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെയിലത്തോട്ട് വയ്ക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ ഒരു സംഭവം. നമ്മൾ ഒരു എവിടെയും വായുസഞ്ചാരമുള്ള ഒരു ഏരിയയിൽ വെച്ച് അത് നോർമലി ഉണങ്ങാൻ വേണം നമ്മൾ കാത്തിരിക്കാൻ. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞു, ഇപ്പം നല്ല ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അകത്തെ സോളുകളുണ്ടല്ലോ അത് നമുക്ക് ഇളക്കി മാറ്റാം. ഇളക്കി മാറ്റിയിട്ട് നമുക്ക് സോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ നേരെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റിൻ്റെ സേഫ്റ്റി ആയിട്ട് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന പല കോമ്പോണൻസും തകരാറാകും എന്നാണ്. അതിൻ്റെ കട്ടിയും കാര്യങ്ങളും ഒക്കെ തന്നെ തകരാറാകും എന്നുള്ളത് തന്നെയാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ വേണം ഇതിനെ കെയർ ചെയ്യാൻ. പിന്നെ ഇപ്പം നാട്ടിലൊക്കെ ഒരുപാട് ഹെൽമെറ്റ് സാനിറ്റൈസ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതുമായിട്ടുള്ള കിയോസ്ക് ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്, ഷൂ ക്ലീനിങ് കമ്പനീസ് ഒരുപാട് നമുക്കറിയാം. അതുപോലെ തന്നെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഒരു ചെറിയ കാര്യമല്ല ഹെൽമെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് നമ്മുടെ ശരീരത്തോട് ഘടിപ്പിക്കുന്ന ഒരു ഡിവൈസ് പോലെ തന്നെ ായിട്ടുള്ളൊരു ഉപകരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി പോകുന്നവർക്കൊക്കെ തന്നെ ഇത് വളരെയധികം എന്താ പറയുന്നത്, അവരെ എഫക്ട് ചെയ്യും. ഇപ്പോൾ ചിലവർക്കാണ് നമുക്ക് മുടി കൊഴിയുന്നത് കാണാം. ഇങ്ങനത്തെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഇതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഹെൽമെറ്റ്, ഹൗ ടു മേക്ക് ഹെൽമെറ്റ് ക്ലീൻ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തു. ഇതാരും അത്ര കാര്യമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഹെൽമെറ്റൊക്കെ നനഞ്ഞ് കുതിർന്നാണ് വരുന്നതെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിൻ്റെ വൈസേഴ്സൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. എങ്കിലേ നമുക്കൊരു, ഞാൻ മുന്നേ പറഞ്ഞ പോലെ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ പോലെ തന്നെയാണ് ഹെൽമെറ്റ് നമ്മൾ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഷൂവ് ഇതൊക്കെ മഴയത്ത് പോയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് നല്ല വളരെ നീറ്റായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ടത് ആവശ്യം തന്നെയാണ്.

0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദി പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
2: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൌ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859.
1: ദാറ്റ്സ് 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് കഴിഞ്ഞ 3 മണിക്കൂർ ഹെവി ട്രാഫിക് ആയിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താണേലും നമ്മുടെ മുഹൈസന ഷാർജ അവിടെ വരേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അല്ലെ ടോൾ റോഡും കുറച്ച് അയഞ്ഞിട്ടുണ്ട്, നമ്മുടെ എമിറേറ്റ്സ് റോഡും കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ട്രാഫിക് കുറഞ്ഞ ഒരു സമയം ഇത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ഷെയ്ഖ് സാ റോഡും അൽക്കൈൽ റോഡും ഒക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്, റാസർകോ റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. എനിവേസ് ഇത് തന്നെയാണ് ഈ ഒരു സമയത്തെ ട്രാഫിക് അപ്ഡേറ്റ്. വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് വണ്ടി ഓടിച്ചു തുടങ്ങിയവർക്ക് നല്ല സുഖമാണ്. കഴിഞ്ഞ 3 മണിക്കൂർ ഇതല്ലായിരുന്നു സിറ്റുവേഷൻ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാമെന്നാണ്. ഡ്രൈവ് സേഫ്, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അപ്ഡേറ്റ് തന്നാൽ മതി കേട്ടോ.
3: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്ത് എവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: होम 92.2 FM, होम इज अ फीलिंग। സ്വാഗതം. കഴിഞ്ഞ ദിവസം അമിത് ചക്കാലക്കലിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ മോഡിഫിക്കേഷൻ വാഹന പ്രേമികൾക്കൊക്കെ തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് അമിത് ചക്കാലക്കൽ. അദ്ദേഹത്തിന് ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് പൊതുവെ എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പരിചയപ്പെട്ട രീതികളൊക്കെ തന്നെ വളരെ നല്ല ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അമിത് കഴിഞ്ഞ ദിവസം ഒരു ഇത് പറയാണ്, ഒരു 10 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ മോഡിഫിക്കേഷൻ എന്നുള്ളതിനെയൊക്കെ നമ്മൾ പാടെ മാറ്റും, അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വരും എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയിലെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു ഡിസൈൻ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ അത് മനോഹരമാക്കി അതുപോലെ തന്നെ മോഡിഫൈ ചെയ്ത് പണിത് കൊടുക്കാൻ, ആക്സസറീസിൻ്റെ കാര്യമാണ്, വാഹനത്തെ മോഡിഫൈ ചെയ്യുന്നതല്ല പറഞ്ഞ്, പാർട്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഴിവുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളതാണ് അമിത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നിയമം വരണം. അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു പോയിന്റാണ്, നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര ഫാക്ടറി ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന എത്ര പ്രൊഡക്ട്സ് വെളിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് നമുക്കിവിടെ കഴിവുള്ള പിള്ളേർ ഇത്രയും ഉള്ളപ്പോൾ അതിനെ മേക്ക് യൂസ് ചെയ്യാതെ നമ്മളതിനെ വെറുതെ ആ ഒരു റിസോഴ്സിനെ കളയുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. സത്യമാണ്, അദ്ദേഹം പറയുന്ന ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ജീപ്പ് നോക്കുകയാണെങ്കിൽ ജീപ്പിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ഫ്ലാപ്പുകൾ അല്ലെങ്കിൽ ബോഡി എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ അതിന് വരുന്ന പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ എൻജിനീയറിംഗ്ലി മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ നാട് ഒരുപാട് ഒരുപക്ഷെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും അതിൻ്റെ ഡിസൈനിങ് മേഖലയിലും മേലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അത് തികച്ചും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചറിങ് മേഖലയിലേക്ക് നമുക്ക് കുറച്ചുകൂടൊക്കെ ഒരു സാധ്യത കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു യങ് ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് സഹായിക്കും. എല്ലാവരുടെയും ആഗ്രഹം, എൻ്റെ ആഗ്രഹമാണ് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് മോഡിഫൈ ചെയ്ത് അതൊന്ന് കൊണ്ടു, പക്ഷേ നിയമം എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇതൊക്കെ മാറുന്നൊരു സിറ്റുവേഷൻ വന്നാൽ, നല്ല റോഡുകളും നല്ല വീതികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാലം വന്നേക്കാം. പക്ഷെ അദ്ദേഹം പറയുന്ന ഫോർ ദ നെക്സ്റ്റ് 10 ഇയേഴ്സ് അതിനുള്ളൊരു ചേഞ്ച് വന്നിരിക്കും. ഈ പല പ്രൊഡക്ട്സും മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പല പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഒരുപാട് രീതിയിലുള്ള എന്താ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ വരുമെന്നാണ് കഴിഞ്ഞ ദിവസം അമിത് ചക്കാലക്കലിൻ്റെ ഒരു സ്പീച്ചിലും പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം. നമ്മുടെ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് നല്ല വരച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, അവർക്ക് കുറച്ചൊരു നോളജും അല്ലെങ്കിൽ ഒരു സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതും കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല, അതിൽ ജോലി ചെയ്യാൻ പറ്റണ്ടേ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലും നമ്മുടെ യങ്സ്റ്റേഴ്സിനും ഒക്കെ വലിയ രീതിയിലുള്ള ഉപകാരപ്പെടുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത്. എന്താണേലും ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ.
1: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കാണ്ടാ
1: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീണ്ടും യുദ്ധം, പശ്ചിമേഷ്യ അശാന്തം, ഇസ്രായേലിനെ ആക്രമിച്ച ഇറാൻ, തിരിച്ചടിച്ച ഇസ്രായേലും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസുകളിൽ മാത്രം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഗതാഗത മന്ത്രി സി പി ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ടുതന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ജി സുധാകരൻ എച്ച് സലാം പോര് കടുക്കുന്നു. പിണറായി വിജയനെ വിമർശിച്ചുള്ള ജി സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ മുൻ എംഎൽഎയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എച്ച് സലാം രംഗത്ത്. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ സലാമിന്റെ പരാമർശം. അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്ന് എച്ച് സലാം. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച കെ എൻ ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചതെന്ന് സലാം. പിഎം ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് എൽഡിഎഫ് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് യുഡിഎഫ് മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പി എസ് സഞ്ജീവ്. ഇടുക്കി ചിന്നക്കലാൽ സൂര്യനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. സിംഗുകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. രാവിലെ മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴായിരുന്നു കാട്ടാന ആക്രമണമുണ്ടായത്. കുഞ്ഞിനും ആക്രമണത്തിൽ പരിക്കേറ്റു. 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദക്ഷനാണ് പരിക്കേറ്റത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എസ്ഐടി ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ്ഐടി അന്വേഷണം ആരംഭിച്ചിട്ട് 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ്ഐടി നൽകിയ അപ്പീലിലും വിശദവാദം. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവം. സംശയമുള്ള 13 പേർ പിടിയിൽ. 2 കാറുകളും 2 ഇരുചക്രവാഹനങ്ങളും പിടികൂടി. 2 സംഘങ്ങളിൽപ്പെട്ടവരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയത്. വിദേശത്തുനിന്ന് സ്വർണവുമായി എത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിനു നേരെ ആക്രമണമുണ്ടായി. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ലബനോൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണമാണ് ഇറാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രീസ, ഇസ്ഫഹൻ, കറാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. യുഎസ് കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദാനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. INDA സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ എത്തുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ നിർണായകം. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് AICC വക്താവ് ജയറാം രമേശ് അറിയിച്ചു. ചില പാർട്ടികൾ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്നും ജയറാം രമേശ്. ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പൈൻസിന്റെ തീരദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിൽ കൊളംബിയയ്ക്ക് തകർപ്പൻ ജയം. ജോർദനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മൊറോക്കോ നോർവെ അന്താരാഷ്ട്ര മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോലിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം സ്വന്തമാക്കിയത്. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വാട്ടർ ഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാ സമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
3: Good morning, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
6: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai, 40 degrees Celsius, humidity 24%.
6: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഹലോ, ഗുഡ് മോർണിംഗ്, സൂപ്പർ ഗുഡ് മോർണിംഗ് ടു എവറി വൺ. കാരണം ഇന്ന് നമ്മൾ ആഴ്ചയുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ ആഴ്ചയിലും ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തൊരു ഡേ ആണ്. ആക്ച്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ യാത്രകൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ കാറിലും ബസ്സിലും ട്രെയിനിലും അല്ലെങ്കിൽ പല മാർഗങ്ങളാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി രാവിലെ യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ കുറച്ച് ഈസി വേ കിട്ടിയാലോ, അതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, രാവിലെ ഇറങ്ങും, ദൈവമേ ഇന്ന് ട്രാഫിക് ഒന്നും കാണല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ തിങ്കളാഴ്ചയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഓക്കെ, ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ട്രാഫിക് എന്ന് പറയുന്നത്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബട്ട് ഒരു ഒരു ട്രാവലിംഗ് കൂടുതൽ ഈസിയും സ്മാർട്ടുമാക്കാൻ യു എയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് രംഗത്ത് വലിയൊരു റെവല്യൂഷൻ തന്നെ നടന്നിരിക്കുന്നു. ഗായ്സ്, നിങ്ങളൊരു പക്ഷേ ഇതിനു മുമ്പ് നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ബസ് ഓൺ ഡിമാൻഡ്. വാട്ട് ഈസ് ബസ് ഓൺ ഡിമാൻഡ്? അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ അതിനെക്കുറിച്ച് മീൻസ് നമ്മുടെ സംശയങ്ങൾക്കും നമ്മുടെ ലിസണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സംശയങ്ങൾക്കും സാധാരണക്കാരുടെ എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് മൂന്ന് സ്പെഷ്യൽ ഗസ്റ്റുകളാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം അവർ ഗസ്റ്റ് ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ, ആർ ടി എ ബസ് ഓൺ ഡിമാൻഡ് മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ അഭിനവ് ശർമ്മ. നെക്സ്റ്റ്, ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന ഫിനാൻസ് മാനേജർ മിസ്റ്റർ അരുൺ. ആൻഡ് ഫൈനലി ഈ പ്രോജക്ടിന്റെ ഓപ്പറേഷൻസും ടെക്നിക്കൽ സൈഡ്സും കൺട്രോൾ ചെയ്യുന്ന പ്രോജക്ട് എഞ്ചിനീയർ മിസ്റ്റർ അജയ്. കറക്റ്റ് അല്ലേ ഞാൻ പേരൊക്കെ പറഞ്ഞത്? ഓക്കെ, ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ ആൻഡ് വെൽക്കം ടു ഹോം എഫ് എം സ്റ്റുഡിയോ ആൻഡ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: Good morning. Thank you for having us.
0: രണ്ടു പേര് മലയാളികളാണ്. ബോർഡൻ ബ്രോട്ടപ്പ് ഒരാള് ഇവിടെ അല്ല എങ്കിലും കുറച്ച് കുറച്ച് മലയാളം പറയും അല്ലേ. ഓക്കെ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബസ് പുറത്തേക്ക് ഇറങ്ങുന്ന ട്രാവൽ ചെയ്യുമ്പോൾ ബസ് ഓൺ ഡിമാൻഡിന്റെ വാഹനം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ബസ് ഓൺ ഡിമാൻഡ് എന്ന് ഇതുവരെയും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വമ്പൻ ആശയമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ 800-9220 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം നിങ്ങളുടെ വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ മെസ്സേജ് മീ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു അഭിനവ്. ഹീസ് ഫ്രം ജയ്പൂർ, റൈറ്റ്? ഓക്കെ, അപ്പൊ അതുകൊണ്ട് താങ്കൾ വളരെ ഒരു, ഞാൻ മലയാളത്തിൽ പറയാട്ടോ, ഇതിന്റെ ഒരു ഇന്നോവേറ്റീവ് പാർട്ടാണ്, മാർക്കറ്റിംഗ് മാനേജറാണ്. സോ വാട്ട് ഈസ് എക്സാക്ട്ലി ബസ് ഓൺ ഡിമാൻഡ് ആൻഡ് വാട്ട് does it differ from other public services like taxis and buses, please?
1: So when you let's say your house is a bit far from a metro and it's really hot outside, right? So you are like, do I walk now? But you are not able to do that, right? So our bus operates within a zone. We have these zones where we like operate. All you have to do is download our app, book the bus. The bus will be there under your house and it'll go all the way to wherever you want to go in that same zone.
0: Okay.
1: So we help you reach the first mile, last mile.
0: Okay.
1: That's kind of what we do. And the fare is only 5 if you're going anywhere in a zone. And if you're going to like a zone next to your zone, okay, the fee is 7 dirham.
0: Only 7 dirham?
1: Yeah, only 7 dirham.
0: Okay.
1: Yeah.
0: Then we can use the NOL card, right?
1: Yes. You can use the NOL card.
0: That's the best part of this.
1: Yes.
0: Then, Arunnod ചോദിക്കാനുള്ളത്, കാരണം ഇതിന്റെ ഫിനാൻസ് സൈഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്, ബസ് ഓൺ ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏത് തന്നെ ആയിക്കോട്ടെ പുതിയ ഐഡിയാസ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചാണ് അല്ലേ. എങ്ങനെയാണ് ഇതിന്റെ ബസ് ഓൺ ഡിമാൻഡിന്റെ കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ?
2: അതിനു മുമ്പ് എനിക്കൊരു താങ്ക് യു പറയണം. താങ്ക് യു ഫോർ ദ ഫിൽറ്റർ കോഫി. പക്ഷേ ബസ് ഓൺ ഡിമാൻഡിൽ ഈ ഫിൽറ്റർ കോഫിയെക്കാളിലും ചാർജ് കുറവാണ്.
0: Oh, I see.
2: 5 dirhams ullu ningalku ee service edukkunnathinu
0: vendi. Okay.
2: And you can complete the booking before you prepare a filter coffee. Within a minute's time, you can do the booking. I think the filter coffee took 4 minutes. I think according to our standards,
0: adhilum munne nammal
2: veru late.
0: Bus on demand adhilum munne ethunnaanu parayunnathu.
2: Namukku book cheyan pattum.
0: Okay.
2: And then you will get the time for the അറൈവൽ. 25 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ബസ് ഞങ്ങളോട് എത്തിക്കാൻ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കും. അതിനുള്ളിൽ തന്നെ ഞങ്ങൾ എത്തിച്ചിരിക്കും. ബട്ട് സംടൈംസ് യു വിൽ ഗെറ്റ് ഇറ്റ് ബിഫോർ ദാറ്റ്. ബട്ട് യു കുഡ് ട്രാക്ക് ദിസ് ബസ്സസ് ഓൺ ദ ആപ്പ്. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക് ആൻ ഊബർ ഓർ എ കരിയർ ആപ്പ്. ദി ഓൺലി ഡിഫറൻസ് ഈസ്
0: സാധാരണ നമ്മള് ടാക്സീസ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് അല്ലെ, നമുക്ക് ടാക്സിയാണ് പലപ്പോഴും കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, പക്ഷെ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് സ്മാർട്ട് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ബസ് ഓൺ ഡിമാൻഡ് നോക്കാം. യെസ് അജയ്, ഈ ഒരു പീക്ക് അവേഴ്സിൽ ചിലപ്പോ ഒരു വെയിറ്റിംഗ് ടൈം അല്പം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമ്മുടെ ചിന്താഗതി. ഇദ്ദേഹം പറഞ്ഞു ഒരു 5 to 4 minutes തന്നെ നമുക്ക് വെഹിക്കിൾ എത്തും എന്ന് പറഞ്ഞു. യെസ്, അപ്പോ ഇൻ കേസ് അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഇനി ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്തൊക്കെയാണ്?
3: സോ ലൈക്ക് യു നോ മൈ കൊളീഗ്സ് എക്സ്പ്ലെയിൻഡ്, നമ്മൾ ഒരു ടാർഗറ്റ് സ്പേസസ് ബിറ്റ്വീൻ ബസ് ആൻഡ് ടാക്സി. സോ നമ്മൾ വി ആർ ട്രൈയിങ് ടു ഗിവ് ഫ്ലെക്സിബിലിറ്റി ഓഫ് എ ടാക്സി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് എ ബസ്. നമ്മുടെ ബസ് ബുക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇമെൻഷൻ ഇറ്റ്സ് ഓൺലി 5 dirhams, വണ്ടി ഷെയർ ചെയ്യണം, ബട്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു എ ഡോർ ടു ഡോർ സർവീസ്. കുറച്ച് നടക്കണം, സ്റ്റോപ്പ് എത്തിയിട്ട് കുറച്ച് നടക്കണം, പക്ഷേ ഇറ്റ്സ് ഗോണ സ്റ്റോപ്പ്, ഇറ്റ്സ് ഗോണ സേവ് യുവർ ടൈം, യുവർ മണി, ആൻഡ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് എയർ കണ്ടീഷൻ ബസ് വിത്ത് വെരി ഫ്യൂ പീപ്പിൾ. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്, നമ്മൾ കൺവീനിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ, കൺസിഡറിങ് ദ കോസ്റ്റ് ഫാക്ടർ. സോ ആൻഡ് നമ്മൾ കുറേ സോൺസ് ഉണ്ട്, മെയിൻലി ലൈക്ക് മെൻഷൻ peak zone, like where a lot of nationalities that don't take the car to go to work. Nammle aa zones lana mainly focus cheyanadu.
0: Okay,
3: we have a lot of buses peak hours, we have additional buses study ok cheedittunde adukondam nak, we have done analytics to see which hours we have more rides request and all, avade additional vehicles undu.
0: Okay,
3: so yeah.
2: Yeah, Ajay, you know, we started in 2020.
0: Okay,
2: 5 varsham kondu nammle cheedirikkunnathaya integrations as well as we simulated different options. We are very much happy to say that 85% of the bookings are met.
0: Okay. Yeah. 85?
2: Yes. 100 per book cheyal 85 perkulla service njangal provide cheyunnu. This is the best in the world.
0: ഓക്കെ, തീർച്ചയായിട്ടും ഒരു 100 ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ബുക്ക് ചെയ്യുകയും ചെയ്തു, 85 നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. യെസ്, അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ പറയാനുള്ളത് ബസ് ഓൺ ഡിമാൻഡിനെ കുറിച്ചാണ്, ദുബായ് ആർച്ചയുടെ ബസ് ഓൺ ഡിമാൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും കാണും ഒരുപാട് സംശയങ്ങൾ, നിങ്ങൾ കണ്ടിട്ടുള്ള ആ വെഹിക്കിളിനെ കുറിച്ച് എങ്ങനെ എവിടെ എത്താം. ഇപ്പം തന്നെ പറഞ്ഞില്ലേ, 100 people ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 85 എത്രയും വേഗം എത്തിച്ചേരാൻ കഴിയും. ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമ്മുടെ ട്രെൻഡിങ് സോങ്ങിന് ശേഷം വീണ്ടും തിരികെ എത്തും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്, കേട്ടുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം ഞാൻ വീണ്ടും ഓർപ്പിക്കുന്ന കാര്യം, നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് എയറിൽ വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്, അതെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്തായത് ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ,

0: പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
1: അണ്ണം പേടിക്കണ്ടണ്ണ,
2: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
0: അമ്പാണ് എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
3: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് എം ഇ.
4: Mid morning with Nitya.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യെസ്, ആ ഒരു ഫീലിംഗിൽ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ യാത്രകളെ എത്രത്തോളം സ്മാർട്ടും ഈസി ആക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് ദുബായിയുടെ RTA ബസ് ഓൺ ഡിമാൻഡ് ടീം നമ്മുടെ കൂടെ എന്നുള്ളത്. മിസ്റ്റർ അരുൺ, മിസ്റ്റർ അജയ് ആൻഡ് മിസ്റ്റർ അഭിനവ്. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ചോദിക്കാൻ വന്ന അഭിനവിനോടാണ്. ഇറ്റ്സ് ഗെയിനിങ് മാസീവ് പോപ്പുലാരിറ്റി അക്രോസ് ദ സിറ്റി, റൈറ്റ്? ഇൻ യുവർ ഒപ്പീനിയൻ, ഹൂ ബെനിഫിറ്റ്സ് ദ മോസ്റ്റ് ഫ്രം ദ സർവീസ്?
6: The ones who benefit the most from this service are the ones who go to office daily. We help you reach the metro, and it's amazing if your office and your home are in the same zone, so you can just go directly from your home to your office.
5: Yeah,
6: these are the ones I would say.
7: Actually, I have a perfect example. Our friend Arun here, he takes bus on demand, to be honest, every day. he lives in Kisses. So best example would be for Koralkar live in the work in different zones. A lot of people live in Nada and Kisses. Avade the main metro line is multiple stops avade. Usually Alkar inchi avade poi metro eduka avade erangittu pinna they take the bus. You have to wait for the bus. It's every 10-15 minutes when bus every stop, you know, nikkum
5: kore samayam nammal wait cheyanam.
7: Exactly. Yeah. So what he does, books the bus, gets to office, I mean going back home. കുറച്ച് ഉള്ളിലാണ് നാദിൽ, ലൈക്ക് കിസസിൽ. സോ ഗെറ്റ്സ് ടു ദ മെട്രോ, കോൾസ് ദ ബസ്, കംസ് ഇൻ ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം. പീക്ക് അവേഴ്സ് കുറച്ച് ടൈം എടുക്കും, ട്രാഫിക് ആൻഡ് യുനോ ഡിമാൻഡ്, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ബസ് വരും 10 മിനിറ്റ്സ്, ഹിസ് ഹോം ഇൻ 15 മിനിറ്റ്സ്. ഇഫ് യു ടേക്ക് ദ RTA ബസ്, ഹി വുഡ് ബി റീച്ചിങ് ഇൻ ലൈക്ക് 30-40 മിനിറ്റ്സ്. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഐ കൻ ഗിവ്.
5: എന്നാര് പറഞ്ഞു
8: ഞാൻ നോക്കുമ്പോ പെട്രോൾ അടിക്കണം, സാലിക്ക് കൊടുക്കണം, പാർക്കിംഗ് കൊടുക്കണം, എല്ലാം കൂടെ 10-40 തരംസ്. ബസ് വണ്ടി പോലെ എടുത്ത 5 തരംസ്, 3 തരംസ് മെട്രോയ്ക്കും കൊടുത്ത ഓഫീസിലെത്തും.
5: അതെ അതെ അതെ, കറക്റ്റ് അല്ലേ? സിമ്പിൾ വേ. നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ വേ സംബന്ധിച്ച് വെയിറ്റിംഗും ട്രാഫിക്കും ആണ് ഭയങ്കര ഹെഡേക്ക് അല്ലേ? കറക്റ്റല്ലേ? നിങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഡെയിലി ഞാൻ കിസൈസ് 5 ഇന്ന് ഷറഫ് DJ വരുന്നതാണ്. ഓ മൈ ഗോഡ്, ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷെ വിതൗട്ട് ട്രാഫിക് നമുക്ക് ചിന്തിക്കാനേ പറ്റൂല. അപ്പോ അതിനിടയ്ക്കാണ് ബസ് ഓൺ ഡിമാൻഡ് പോലെ ഒരു ഭാഗ്യം നമ്മളെ തേടി വരുന്നത്.
8: അതുകൊണ്ടാണ് ഞാൻ ബസ് ഓൺ ഡിമാൻഡ് ഉള്ള സോണി പോയി വീടെടുത്തു. രാവിലെ ബസ് ഓൺ ഡിമാൻഡ് എടുക്കും, മെട്രോയിൽ വരും, മെട്രോ എടുക്കും, ഓഫീസിനടുത്ത് വരും. ബിസിനസ് ബേ ഓഫീസിൽ ആവണമെങ്കിൽ അവിടുന്ന് ഞങ്ങൾ അഗൈൻ ബസ് ഓൺ ഡിമാൻഡ് എടുത്ത് ഓഫീസിലെത്തും.
5: ഓ,
8: എന്റെ ചെലവ് 10 തരംസ് കുറവ്.
5: അത്രേ ഉള്ളൂ.
8: ഞാൻ വണ്ടിയിൽ വന്നാൽ ഏകദേശം 50 തരംസ് കഴിഞ്ഞു.
5: ഓക്കെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എവിടെയോ ആയിക്കോട്ടെ, ഇപ്പൊ നാദയാണെന്ന് വെച്ചു, അപ്പൊ നമുക്ക് അവിടെ നാദയിലുണ്ടോ? അപ്പൊ നാദയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ബുക്ക് ചെയ്യുമ്പോ എനിക്കൊരു എന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ, അയ്യോ ഇനി എന്നെ മാത്രം എടുക്കാനായിട്ട് ബസ് ഓൺ ഡിമാൻഡ് ഇവിടെ വരുമോ?
8: അത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും,
5: ഒന്ന് ബുക്ക് ചെയ്താൽ മതിയല്ലേ. ഓക്കെ, നമ്മൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മീൻസ് ഇൻ ദ സെൻസ് ഇതുവരെ യൂസ് ചെയ്യാത്ത എന്നെ പോലുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ എവിടെ എന്റെ ഏരിയയിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് എനിക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
8: പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോവുക, ദുബായ് ബസ് ഓൺ ഡിമാൻഡ് ടൈപ്പ് ചെയ്യുക, യു വിൽ സീ ദ ആപ്പ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് സിമ്പിൾ രജിസ്ട്രേഷൻ, മൊബൈൽ നമ്പർ, പേര് കൊടുക്കുക, യു വിൽ ഡു ദ രജിസ്ട്രേഷൻ. ഞങ്ങൾ ഏതൊക്കെ സോണിലുണ്ടെന്ന് ക്ലിയർ ആയിട്ട് അതിലുണ്ട്.
5: ഓക്കേ, അതിൽ മെൻഷൻ
8: ചെയ്തിട്ടുണ്ട്, മാപ്പ് തന്നെ കാണാം.
5: ഓ ഐ സീ, ഓക്കേ ഓക്കേ.
8: അപ്പം അവിടെ നിന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ കൊടുക്കുക, ആൻഡ് ദെൻ യു കുഡ് സീ ദ ബസ്.
5: ഓക്കേ ഓക്കേ. ഇപ്പോ നമ്മൾ ഇപ്പൊ ദുബായിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ ദുബായിൽ അല്ലാണ്ട് മറ്റ് രണ്ട് എമിറേറ്റുകൾ, അബുദാബി ആൻഡ് അജ്മാൻ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമോ?
8: ദുബായിൽ ഞങ്ങൾ തുടങ്ങി, അതിനുശേഷം ഞങ്ങൾ കോവിഡ് സമയത്താണ് തുടങ്ങിയത്. ഇറ്റ് വാസ് ക്വൈറ്റ് സക്സസ്ഫുൾ. അതിനുശേഷം ഞങ്ങൾ അബുദാബി തുടങ്ങി, ഇറ്റ് വാസ് അഗെയിൻ ക്വൈറ്റ് സക്സസ്ഫുൾ. ദെൻ വി സ്റ്റാർട്ടഡ് ഇൻ അജ്മാൻ ഡ്യൂറിംഗ് ദ സെയിം ടൈം. എല്ലായിടത്തും സെയിം സർവീസ്, സിമിലർ ആപ്പ്. പക്ഷേ ഇൻ അജ്മാൻ ഇറ്റ്സ് നോട്ട് അജ്മാൻ ബസ് ഓൺ ഡിമാൻഡ്, അബുദാബി അത് അബുദാബി ലിങ്ക്.
5: ഓ ഐ സീ, മൂന്ന് ആപ്ലിക്കേഷൻ. അബുദാബിക്കാരും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മെൻഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പറയൂ പ്ലീസ്.
8: അബുദാബി ആണെങ്കിൽ ജസ്റ്റ് അബുദാബി ലിങ്ക്,
5: അബുദാബി ലിങ്ക് എന്ന് മതി. അപ്പൊ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ
8: ഡൗൺലോഡ് ആവും. മാനേജ് ചെയ്യുന്നത് ITC ആണ്. ദുബായിലുള്ളത് RTA, അജ്മാനിലുള്ളത് ATA, അജ്മാൻ ട്രാൻസ്പോർട്ട്
5: അതോറിറ്റി. അപ്പൊ VOD, വാട്ട് യു മീൻ ബൈ VOD?
6: വെഹിക്കിൾ ഓൺ ഡിമാൻഡ്.
5: നിങ്ങൾ വരുമ്പോ നേരിട്ട് ചോദിക്കാന്ന്
8: വിചാരിക്കുന്നു. നിത്യ, എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഷെയറിംഗ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി അജ്മാനെ ഞങ്ങൾ ഡെഡിക്കേറ്റഡ് വണ്ടി ഇട്ടു. അതുകൊണ്ട് തന്നെ വെഹിക്കിൾ ഓൺ ഡിമാൻഡ് പേരിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന വണ്ടി.
5: ഓ, ബസ് ഓൺ ഡിമാൻഡ്, വെഹിക്കിൾ ഓൺ ഡിമാൻഡ്. ഓ, ദാറ്റ്സ് വൈ. അതാണ് VOD, റൈറ്റ്? ഞാൻ നിങ്ങളോട് വോഡ് എന്ന് പറയണോ VOD എന്ന് പറയണോ?
8: നിങ്ങൾക്ക് വേണ്ടിയുള്ള വണ്ടി മലയാളത്തിൽ പറഞ്ഞു. സോ ഇറ്റ്സ് എ പേഴ്സണലൈസ് വെഹിക്കിൾ ഫോർ യു അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റ് ഓഫ് ദ ടാക്സി.
5: ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചല്ലേ, ഏതൊക്കെ സോൺസ് ആണെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണെങ്കിലോ ആ പണി ഇങ്ങനെ തീർന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇനി സംസാരിച്ചു പോവാം. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM കേട്ടുകൊണ്ടേ ഇരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബസ് ഓൺ ഡിമാൻഡിന്റെ വെഹിക്കിൾ കണ്ട നൈസ് ആയിട്ട് അറിയാതെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് 0585829220 എന്ന നമ്പറിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സോണിൽ ഇതുവരെയും ബസ് ഓൺ ഡിമാൻഡ് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. അതിനുള്ള വിശേഷങ്ങൾ അത് എങ്ങനെയാണ് അവിടെ എത്തിച്ചു തരേണ്ടത് എന്നുള്ളതെല്ലാം നമ്മുടെ ടീം പറയും. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ടാ,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: Mid morning with Nitya.
8: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഈ മിഡ് മോർണിംഗിൽ നമ്മൾ നമ്മുടെ ഡെയിലി യാത്രകളെ എത്രത്തോളം ഈസി ആക്കാം എന്നതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബായ് ആർ ടി എ ഒരു കിഡിലൻ സംഭവമാണ് നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ബസ് ഓൺ ഡിമാൻഡ്. ബസ് ഓൺ ഡിമാൻഡിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് അരുൺ, അജയ് ആൻഡ് അഭിനവ്. Once again, welcome.
9: Thank you for having us again.
8: Yes. നമ്മള് അജ്മാനിലുള്ള സംഭവത്തെ കുറിച്ച്, അജ്മാൻ ലിങ്ക് ആണോ, അജ്മാൻ വി ഒ ഡി, റൈറ്റ്?
9: യെസ്,
8: അജ്മാൻ വി ഒ ഡി. അത് ഇപ്പോൾ അജ്മാനിലെ മറ്റുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ റെസിഡൻസിന് ഈ അജ്മാൻ വി ഒ ഡി എങ്ങനെയാണ് ഫിനാൻഷ്യലി, നമുക്ക് എങ്ങനെ അത് ലാഭകരമാകും, അതിനെ കുറിച്ച് അറിയണമെന്നുണ്ട്.
10: അജ്മാൻ വി ഒ ഡിയിലെ രണ്ട് സർവീസ് ഉണ്ട്.
8: ഓക്കെ,
10: ഒന്ന് സ്റ്റാൻഡേർഡ് സർവീസ്, അതിന് ഫിക്സഡ് ഫീ ആണ് 7 ദിർഹംസ്, അതിൽ കൂടുതലൊന്നുമില്ല. സെക്കൻഡ് ഈസ് എ പ്രീമിയം സർവീസ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു വണ്ടി വിടും. There is no waiting charge. കിലോമീറ്ററിന് ഇറ്റ്സ് ജസ്റ്റ് 1.5 ദിർഹംസ് പെർ കിലോമീറ്റേഴ്സ്, അതാണ് അതിന്റെ ചാർജ്. സോ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് എത്ര എന്നറിയാം. നിങ്ങൾ ട്രാഫിക്ക് കടന്നാലും 1 രൂപ കൂടുതൽ തരണ്ട.
8: ഓ,
9: ഡോർ ടു ഡോർ സർവീസ്.
8: ഓക്കേ, ദാറ്റ്സ് ഗുഡ്. ടാക്സിക്ക് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്, ബിക്കോസ് പല ഷോർട്ട് വേയിലൂടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങി വളഞ്ഞ് നാളെ ആയിരിക്കും നമ്മൾ വീട്ടിലെത്തുക. നമ്മൾ ചിന്തിക്കുന്നത് എമൗണ്ടിനെ കുറിച്ചാണ്.
10: ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 10 ദിർഹംസ് എന്ന് പറഞ്ഞാൽ 10 ദിർഹംസ് മാത്രം തന്നാൽ മതി, അത് കൂടുതലൊന്നും തരണ്ട.
8: ഓക്കേ,
10: അതാണ് ഞങ്ങളുടെ സർവീസിന്റെ പ്രയോജനം. റദർ ദാൻ എ ടാക്സി, ദെൻ It's convenient.
8: ഇനിയിപ്പോ എത്തിഹാദ് റെയിൽ ഒക്കെ വരികയാണ്. സോ എത്തിഹാദ് റെയിലിൽ നമ്മൾ കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി അബുദാബി അൽ സിലാ ടു ഫുജേറ, റൈറ്റ്? ഫുജേറയിൽ നമ്മൾ പുതിയ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ അത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓണർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കുറിച്ച് പറയുമ്പോൾ, ആക്ച്വലി നമ്മൾ പോകുമ്പോൾ എല്ലാ എയർപോർട്ടൊക്കെ കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പല സ്ഥലങ്ങളിലും സ്റ്റോപ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഊബർ പോലെ അല്ലെങ്കിൽ കരീം പോലെയുള്ള ടാക്സി സർവീസസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇതും നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്തൂടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
10: അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായി നിത്യ ഞങ്ങളെ വീണ്ടും വിളിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ അപ്പോൾ നൽകി തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ സർവീസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. പക്ഷെ തീർച്ചയായും ഞങ്ങൾ അവിടെ നിങ്ങളെ സഹായിക്കും.
8: ഉടനെ അത് ലോഞ്ച് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവുമല്ലോ, എനിക്ക് എന്റെ ഡൗട്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ബേസിക്കലി ഇപ്പോ 17 സോൺസ് ആണ് ലോഞ്ച് ചെയ്തത്. നിങ്ങളുടെ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി എത്ര ഇനി വരുന്നുണ്ടോ? ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എങ്ങോട്ടെങ്കിലും ഒക്കെ
10: നിങ്ങൾ സഹായിച്ചാൽ ഞങ്ങൾ ദുബായിൽ എല്ലായിടത്തും ഉണ്ടാകും. ആയതിനാൽ നിങ്ങൾ ആർ ടി ഒയുടെ ദയവായി അപേക്ഷിക്കുക. നിങ്ങളുടെ വീട് എവിടെയാണ്? ആർ ടി ഒയുടെ അപേക്ഷിച്ചാൽ ആർ ടി എ നിങ്ങളുടെ എല്ലാ റിക്വസ്റ്റുകളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിയലി അക്സെപ്റ്റിംഗ് ഓൾ യുവർ റിക്വസ്റ്റ്. വൺസ് വി ഹാവ് ഇനഫ് ഡിമാൻഡ്, വി വിൽ ബി എക്സ്പാൻഡിംഗ് ടു ഓൾ ദി ഡിഫറെന്റ് സോൺസ് ഇൻ ദുബായ്.
8: ഓക്കേ, ദാറ്റ്സ് വെരി റിയലി ഗുഡ്. ബിക്കോസ്
9: ഓൾസോ ഐ വുഡ് ലൈക്ക് ടു ആഡ് വൺ മോർ ലൈൻ ഓൺ ദാറ്റ്. ഇഫ് യു വോണ്ട് അസ് ടു ലോഞ്ച് ഇൻ യുവർ സോൺ, പ്ലീസ് മെസ്സേജ് ആർ ടി എ ഓൺ ദെയർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആൻഡ് ദേ വിൽ ലൈക്ലി ആൻസർ ബാക്ക്. Because all the new zones we launch with them, so that'll be helpful.
8: Yeah,
9: for us and them. Yeah.
8: ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതുവരെയും എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇനിയും അങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യത്തിൽ നമ്മളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്.
10: തീർച്ചയായും ഇത് എല്ലാവർക്കും വളരെ സഹായം. ഫോർ എക്സാമ്പിൾ എന്റെ തൊട്ടപ്പുറത്ത് എന്റെ അയൽക്കാരെല്ലാവരും, ഫോർ എക്സാമ്പിൾ സ്റ്റിൽഡ്രൻ സ്കൂളിൽ പോകുന്നു, അതിനുശേഷം ട്യൂഷന് പോകണം, ഇത് എപ്പോഴും കൊണ്ടുവിടണ്ട. നിങ്ങൾക്ക് ബസ് ഓൺ ഡിമാൻഡിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോണിനകത്താണെങ്കിൽ ടു ദ ട്യൂഷൻ സെന്റർ, ബാക്ക് ഫ്രം ദ ട്യൂഷൻ സെന്റർ ആൻഡ് ഗോയിങ് ടു ഷോപ്പിംഗ്, നെസ്റ്റോയിൽ പോകും, അൽനാദിന്ന് നെസ്റ്റോയിൽ പോകും, ലുലുവിൽ പോകും, ഇതിനെല്ലാം ഞങ്ങളുടെ സർവീസ് ഉണ്ട്. നിങ്ങൾ കാർ എടുക്കേണ്ട ആവശ്യമില്ല, പാർക്കിംഗ് നോക്കണ്ട. ഇറ്റ്സ് വെരി കൺവീനിയന്റ് ഫോർ യു.
8: ഓക്കെ,
10: സോ ഇറ്റ്സ് തിങ്ക് ലൈക്ക് ഊബർ ഓർ എ കരീം ആപ്പ് വിത്ത് എ ഫിക്സഡ് ഫെയർ. ദാറ്റ്സ് ഹൗ ദ സർവീസസ്.
8: ഓക്കെ, അതിൽ നിന്ന് ആ രീതിയിലാണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് വരുന്നത്. സി, നമുക്ക് വിശ്വസിച്ച് എങ്ങോട്ടേക്ക് ആരെയും പറഞ്ഞു വിടാമെന്നുള്ളത് അല്ലേ. നമ്മൾ വേറൊരു രാജ്യത്താണ് താമസിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലാണ്, വാട്ട് എവർ ഇറ്റ് ഈസ് എവിടെ ആയിക്കോട്ടെ, നമുക്ക് സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുക അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇവിടെ യു എയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ടെൻഷൻ ഉള്ളത് പാരന്റ്സിനെ സംബന്ധിച്ച്.
10: Public bus transport in the rules are applicable. I think you should have, the kid should be about 10 years. I have a rule under. But about 10 years, you can track the kid through the app. That's the biggest benefit you have.
8: 10 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതൊരു വളരെ മീൻസ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏത് ഏജിലുള്ളവർക്കും പറ്റില്ല, 10 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഇതിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൽ നോൾ കാർഡ് വന്നതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നോൾ കാർഡ് വന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. സോ എങ്ങനെയാണ് ഇത്, നമ്മൾ എല്ലാവരും നോൾ കാർഡ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ നമ്മൾ ആപ്പിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാഷ് പേ ചെയ്യേണ്ടതുണ്ടോ, അതിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമാക്കാമോ?
9: ഇതില് പ്രീ പേയ്മെന്റ് ഇല്ല, എവറിതിങ് ഈസ് ആഫ്റ്റർ ദ റൈഡ്.
8: ഓക്കെ,
9: ടു ഓപ്ഷൻസ്, നോൾ കാർഡ് ആൻഡ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. സോ മോസ്റ്റ്ലി ദുബായ് ആണെങ്കിൽ നോൾ കാർഡ് ആണ് പ്രിഫർഡ്, കാരണം പറഞ്ഞല്ലോ, വി ആർ കണക്റ്റിംഗ് പീപ്പിൾ ഫ്രം മെട്രോ ടു ഹോംസ് ആൻഡ് ഓഫീസ്. സോ ദ ഓൾറെഡി ഹാവ് നോൾ കാർഡ്. ആ സെയിം കാർഡ് ലൈക്ക് ബസ് ബുക്ക് നോൾ കാർഡ് യൂസ് ചെയ്യുന്ന
8: കൺവീനിയൻസ്.
10: ക്യാഷ് അല്ലാതെ എല്ലാ ഓപ്ഷനും അതിനാലുണ്ട്.
8: വി
10: ആർ നോട്ട് അക്സെപ്റ്റിംഗ് ക്യാഷ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആപ്പിൽ സേവ് ചെയ്യാം, വിച്ച് ഇസ് ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. സെക്കൻഡ് ഈസ് യു ക്യാൻ യൂസ് യുവർ ക്രെഡിറ്റ് കാർഡ് ഓർ നോൾ കാർഡ് ഇൻ ദ വെഹിക്കിൾ. നോൾ കാർഡ് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും മെഷീനകത്ത് തന്നെ യൂസ് ചെയ്യാം.
8: ദേർ
10: ഈസ് എ മെഷീൻ ഇൻ ദ വെഹിക്കിൾ വിച്ച് ക്യാൻ റീഡ് ഇറ്റ്.
8: ഓക്കേ,
10: ദാറ്റ്സ് എ ബെനിഫിറ്റ് ഓഫ് this app basically.
9: And also when you booking, if you have somebody else with you, അഡീഷണൽ പാസഞ്ചറും ബുക്ക് ചെയ്യാം, അതിലും കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇറ്റ്സ് ഓൺലി 4 ദിർഹംസ് ഫോർ ആൻ അഡീഷണൽ പാസഞ്ചർ.
8: ഓക്കെ,
9: സോ യു ഡോണ്ട് ഹാവ് ടു ഹാവ് ടു ആപ്സ്. യു ക്യാൻ ബുക്ക് ഫോർ യുവർ ഫ്രണ്ട്, യുവർ കിഡ്സ്, പേരന്റ്സ്, യു നോ, ഇഫ് യു ആർ ട്രാവലിംഗ് വിത്ത് യു.
8: ഓക്കെ,
9: അഡീഷണൽ ചാർജസ് ഓൺലി 4 ദിർഹംസ്.
10: അത് മാത്രമല്ല, ഇഫ് യു ആർ ട്രാവലിംഗ് ഓൺ എ ഡെയിലി ബേസിസ്, 5 ദിർഹംസിന്റെ വിയ പാസ് എടുത്താൽ സ്ട്രൈറ്റ് 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരും.
8: എങ്ങനെ?
10: 5 ദിർഹംസിന്റെ വിയ പാസ്. യു നീഡ് ടു പേ 5 ദിർഹംസ് വൺസ് ഫോർ 1 വീക്ക്. യു ഗെറ്റ് ഫ്ലാറ്റ് 20% ഫോർ അൺലിമിറ്റഡ് റൈഡ്സ്.
8: ഓ, വെരി ഗുഡ്. എന്തൊക്കെ ഓഫറുകളാണ് ഇതൊക്കെ പറയുന്നത്.
9: ടോക്കിംഗ് അബൌട്ട് ഓഫേഴ്സ് ഇൻ ബിസിനസ് വേ, പ്രൊമോഷൻ ഈസ് ഗോയിങ് ഓൺ.
8: ഓക്കേ,
9: വിദിൻ ബിസിനസ് വേ, ഇഫ് യു വാണ്ട് ടു ടേക്ക് എ റൈഡ്, ഓൺലി 2 ദിർഹംസ്.
8: എനിക്കിതൊക്കെയാണ് അറിയേണ്ടത്, ഓഫേഴ്സ് ഓഫേഴ്സ് എന്തൊക്കെയാണ്.
10: എന്നാ പിന്നെ ഒന്നുകൂടെ കൊടുക്കുക, നിങ്ങൾ 30 ദിർഹംസിന് 26 ദിർഹംസിന് റീചാർജ് ചെയ്താൽ 30 ദിർഹംസ് നിങ്ങൾക്ക് റൈഡ് ക്രെഡിറ്റ് ഞങ്ങൾ നൽകി
8: തരുന്നതായിരിക്കും.
10: ഗോ ടു ദ ബസ് ഓൺ ഡിമാൻഡ് ആപ്പ്, ഗോ ടു ദി റൈഡ് സബ്സ്ക്രിപ്ഷൻ പ്ലേ പേജ്, യു വിൽ സീ ദ ഓപ്ഷൻസ് ദേർ.
8: 26 ദിർഹംസിന് നമ്മൾ ചാർജ് ചെയ്താൽ 30 കിട്ടും.
10: 30 ദിർഹംസ്, ദെൻ യു പുട്ട് 5 ദിർഹംസ് ആസ് എ വിആർ പാസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, യു വിൽ ഗെറ്റ് ഫർദർ 20% ഡിസ്കൗണ്ട് അൺലിമിറ്റഡ് ഫോർ എ വീക്ക്.
8: ഓഫേഴ്സ് എല്ലാം നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുമോ?
10: തീർച്ചയായിട്ടും ആപ്ലിക്കേഷനിലുണ്ട്.
8: കാരണം ഒരാള് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്കതിൽ ആൾ ഇപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും, എപ്പോൾ വരും എന്നുള്ളത് അറിയാൻ പറ്റും. അതോടൊപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. പുതിയ പുതിയ ഓഫറുകളും നിങ്ങൾ ആഡ് ചെയ്ത് പോവാണ് അല്ലേ? പ്രൊജക്ട് എഞ്ചിനീയർ എന്ന നിലയ്ക്ക് അജയ്
9: പറയും. ആൾക്കാർ യൂസ് ചെയ്യാൻ എവിടെയാണ് പോകാൻ അല്ലെങ്കിലും ഓഫീസ് ആൻഡ് വർക്ക് ആൻഡ് പ്ലാനിംഗ് ടു ഓപ്പൺ സോൺസ് ലൈക്ക് വി സെഡ് പ്ലീസ് റിക്വസ്റ്റ് ടു ആർ ടി ആൻഡ് വി ആർ ലുക്കിംഗ് ടു ഇറ്റ്. വി ആർ എക്സ്പാൻഡിംഗ്. വി സ്റ്റാർട്ടഡ് വിത്ത് 2 സോൺസ്, ഇപ്പോൾ നമ്മൾ 17 സോൺസിലാണ്. റീസെൻ്റ്ലി വി ഓപ്പൺ 4 new zones, JVC, വർക്ക, DIP വി ഓപ്പൺ 2 weeks back and KISS.
8: അപ്പൊ ഇതാണ് പുതിയ 4 സോൺസ് അല്ലേ?
9: ഓക്കെ,
8: 17 സോൺസിനെ കുറിച്ച് ഒന്ന് 1 by 1 എന്ന് പറയാമോ? ഏതൊക്കെ ഏരിയകളിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെയാണ്
10: നമ്മൾ തുടങ്ങിയത്? അൽബർഷയിലാണ്. അതിനുശേഷം നമ്മൾ DSO അക്കാഡമിക് സിറ്റി, ദെൻ വി വെർ ഇൻ അൽനാഥ.
8: ഓക്കെ,
10: അതിനുശേഷം നമ്മൾ ബിസിനസ് ബേ തുടങ്ങി, ഡൗൺ ടൗൺ, മങ്കു, ഓത്മേത, ഖരാമ, പോർട്ട് സൈദ്, അൽറിഗ, അൽനാഥ ആൻഡ് കിസൈസ് ടുഗദർ.
8: ഓക്കെ,
10: ആൻഡ് ദെൻ
9: JVC,
10: and we have JVC,
8: yep.
9: DIFC as well.
10: Yeah, and we are also in DIFC as well.
9: Don't DIFC, basically DIP is the one we just launched, and the demand over there is like insanely high.
8: Uh-huh.
9: Yeah, so that's the zone we launched last month. Yeah, and it's doing really well.
8: too many people are working there, right?
3: Yeah, yeah, exactly.
8: Business people are there.
3: Exactly, yeah.
8: Yeah. Perfect, yeah. Yes, yes, correct. കാരണം ആ സ്ഥലങ്ങളിൽ പലപ്പോഴും നമ്മൾ കാർ കൊണ്ട് ആർക്കും കാർ ഇല്ലാത്തതുകൊണ്ടാണ്. യു എ സംബന്ധിച്ച് എല്ലാവർക്കും കാറാണ്. ഓരോ ദിവസവും ഈ ട്രാഫിക്കിന്റെ ഡീറ്റെയിൽസ്, ട്രാഫിക് പ്രോബ്ലംസ് ഒഴിവാക്കാനായി ഗവൺമെന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാരാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും അടുത്ത വിതിൻ 10 days അവർ വാങ്ങിക്കൂട്ടുന്ന കാറുകൾ. അത് ഇവിടുത്തെ ഒരു രീതിയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫിനെയും കൂടി ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഓഫ്കോഴ്സ്. പക്ഷേ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുന്നത് മറ്റൊരാൾക്ക് കാർ ഉണ്ടെങ്കിൽ വേറെ കുറച്ച് 10 പേര് എങ്ങനെ യാത്ര ചെയ്യുന്നുള്ളത്, അതിന് ശരിക്കും ഒരു ഉത്തരവാണ് ബസ് ഓൺ ഡിമാൻഡ്. ഇനി ഞങ്ങളുടെ ഹോം എഫ് എം ലിസണേഴ്സിന് വേണ്ടി നിങ്ങൾ എന്താണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് കേൾക്കാനായിട്ട് വി ആർ വെയിറ്റിംഗ്.
10: നിത്യം പറയൂ, ഞങ്ങൾ എന്ത് കൊടുക്കണം?
8: ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും, യൂസ് ചെയ്യുന്നവരും കാണും, യൂസ് ചെയ്യാത്തവര് കാണും. അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഒരു ഫോർമാറ്റ് തന്നെ കൊടുക്കാം.
10: തീർച്ചയായും.
8: ആ ഫോർമാറ്റിന് ശേഷം അരുൺ പറയും എന്താ സംഭവിക്കാൻ പോണെന്ന്. യെസ്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ചെയ്യേണ്ടത്, ഇപ്പൊ മാത്രമല്ല ഈ നിമിഷം, ഇപ്പോ 11:53 ആയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ 2:00 വരെ, എന്റെ ഷോ തീരുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാം. ഹോം എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക. BOD, ബി ഫോർ ബാറ്റ്. സോ ബസ് ഓൺ ഡിമാൻഡ് എന്നതിന്റെ BOD സ്പേസ് യുവർ നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
10: ആദ്യം വരുന്ന 20 പേർക്ക് 50 ദിർഹംസിന്റെ റൈറ്റ് ക്രെഡിറ്റ്സ് ബസ് ഓൺ ഡിമാൻഡ് നൽകി തരുന്നത്.
8: ഓക്കെ, അപ്പൊ കേട്ടല്ലോ, ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിൽ നിന്ന് ഞാൻ 20 പീപ്പിളിനെ സെലക്ട് ചെയ്ത് ബസ് ഓൺ ഡിമാൻഡ് ടീമിന് കൊടുക്കും. അവർക്ക് അവർ നിങ്ങൾക്ക് തരുന്നത് ഓരോരുത്തർക്കും 50 ദിർഹംസിന്റെ വൗച്ചറാണ്. യെസ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബസ് ഓൺ ഡിമാൻഡിൽ. ഇതൊരു വമ്പൻ ഐഡിയ ആണ് ഇപ്പൊ തന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഹോം എഫ് എം ലിസണേഴ്സിനെ ഇഷ്ടപ്പെട്ടു എന്നതിൽ വളരെ വളരെ സന്തോഷം. നമ്മുടെ ടൈം ഇവിടെ കഴിയാണ്, ഇപ്പോഴും എനിക്ക് ഡൗട്ട്സ് തീർന്നിട്ടില്ല. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ലോഞ്ച് ചെയ്യാൻ കഴിയട്ടെ, ബസ് ഓൺ ഡിമാൻഡ് വളരട്ടെ.
10: ബസ് ഓൺ ഡിമാൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൈഡ് ചെയ്യൂ, സംശയം ദൂരീകരിക്കും.
8: പക്ക മലയാളത്തിൽ പറഞ്ഞ അങ്ങനെയാണ് കാര്യം. ബസ് ഓൺ ഡിമാൻഡ് യൂസ് ചെയ്താൽ മാത്രമേ എന്താണ്, ഇനി എന്ത് വേണം, ഇനി എന്തൊക്കെയാണ് ഡൗട്ട്സ് എന്ന് അറിയാൻ പറ്റും. ഇതൊരിക്കലും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഒരു ഡൗട്ടും ചോദിക്കാൻ റൈറ്റ് ഇല്ല. അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ബസ് ഓൺ ഡിമാൻഡിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ തന്നെ എല്ലാ പുതിയ പുതിയ അപ്ഡേറ്റ്സും അവർ അതിൽ ചെയ്തു പോകുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ജെന്റിൽമാൻ, നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ ആ ബസ് ഓൺ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം ബസ് ഓൺ ടീമിന്റെ ഈ ഒരു 3 പേരെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരുണിനോട് പറയുന്നുണ്ടായിരുന്നു, നടന്നില്ല. ബസ് ഓൺ ഡിമാൻഡിനെ കുറിച്ച് പോലും പറഞ്ഞു തീർന്നില്ല. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് സോ താങ്ക്ഫുൾ ടു യു. എന്താണ് ഹോം എഫ് എം ലിസണേഴ്സിനോട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്?
10: Download and ride.
8: Ochcha karo. Download and ride.
3: Yes. Okay. I'd say check out our social media pages as well.
8: Yeah.
3: Everything is mentioned over there. Detailed zones, customer experience. And hope you enjoy our service.
8: Okay. And, yeah. Thank you. And what about you?
9: I would like to say just like add us on like Instagram on Dubai Bus on Demand. If you have any doubts, you can message us. We'll be happy to assist you. If it's your account, if you are having some issues, we are very, very active. Yeah, and we are looking to have you in our buses soon.
8: ഓക്കേ, അപ്പോ നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല ആക്ച്വലി അല്ലേ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ബാക്കി. അപ്പോൾ അരുൺ പറഞ്ഞതുപോലെ, അജയ് പറഞ്ഞതുപോലെ, അഭിനവ് പറഞ്ഞതുപോലെ, നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യൂ ആപ്ലിക്കേഷൻ. അതിനുശേഷം നിങ്ങൾ ഒരു തവണയെങ്കിലും ബസ് ഓൺ ഡിമാൻഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയണം. ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോം എഫ് എം പേജിന്റെ ബയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് 3 പേർക്ക് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീണ്ടും യുദ്ധം, പശ്ചിമേഷ്യ അശാന്തം, ഇസ്രായേലിനെ ആക്രമിച്ച ഇറാൻ, തിരിച്ചടിച്ച ഇസ്രായേലും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസുകളിൽ മാത്രം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഗതാഗത മന്ത്രി സി പി ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ടക്കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ജി സുധാകരൻ എച്ച് സലാം പോര് കടുക്കുന്നു. പിണറായി വിജയനെ വിമർശിച്ചുള്ള ജി സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ മുൻ എംഎൽഎയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എച്ച് സലാം രംഗത്ത്. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ സലാമിന്റെ പരാമർശം. അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്ന് എച്ച് സലാം. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച കെ എൻ ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചതെന്ന് സലാം. പി എം ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പി എസ് സഞ്ജീവ്. ഇടുക്കി ചിന്നക്കലാൽ സൂര്യനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. സിങ്കുകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. രാവിലെ മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത്. കുഞ്ഞിനും ആക്രമണത്തിൽ പരിക്കേറ്റു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദക്ഷനാണ് പരിക്കേറ്റത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ആരംഭിച്ചിട്ട് 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ അപ്പീലിലും വിശദവാദം. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവം. സംശയമുള്ള 13 പേർ പിടിയിൽ. 2 കാറുകളും 2 ഇരുചക്രവാഹനങ്ങളും പിടികൂടി. 2 സംഘങ്ങളിൽപ്പെട്ടവരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയത്. വിദേശത്തുനിന്ന് സ്വർണവുമായി എത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ലബനോൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണമാണ് ഇറാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രീസ, ഇസ്ഫഹൻ, കരാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. INDA സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ എത്തുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ നിർണായകം. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് AICC വക്താവ് ജയറാം രമേശ് അറിയിച്ചു. ചില പാർട്ടികൾ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്നും ജയറാം രമേശ്. ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പൈൻസിന്റെ തീരദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിൽ കൊളംബിയയ്ക്ക് തകർപ്പൻ ജയം. ജോർദനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മൊറോക്കോ നോർവെ അന്താരാഷ്ട്ര മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോലിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം സ്വന്തമാക്കിയത്. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വാട്ടർഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാ സമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Yes, ippol samayam 12 mani kaiyunnu 6 minute.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Current temperature in Dubai 40 degrees Celsius, humidity 24%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: യെസ്, അപ്പോ നമ്മുടെ ദുബായിലുള്ള നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് ഏരിയകളിൽ പുതിയ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ആർ ടി എ പുതിയ ട്രാഫിക് ഡൈവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡ് സെന്റർ ഭാഗത്തും ഡൗൺ ടൗണിലും വാഹനങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. എക്സ്പെക്ട് സം എക്സ്ട്രാ ട്രാവൽ ടൈം ത്രൂ ദിസ് റൂട്ട്. ആൻഡ് അൽഖയിൽ റോഡ് എടുക്കുമ്പോൾ ബിസിനസ് ബേ അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗങ്ങളിൽ ഇപ്പോൾ ലഞ്ച് ടൈം തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ഈസ് സ്ലോ മൂവിംഗ് ബസ് സ്റ്റഡി എന്ന് പറയാം. പിന്നെ നമ്മുടെ ഈ 311 നോക്കുമ്പോൾ ഷാർജ സൈഡിലേക്ക് പോകുന്ന ലൈനിൽ പ്രത്യേകിച്ച് മിർദിഫ് മുഹൈസന ഏരിയകളിൽ ഇപ്പോൾ തന്നെ വാഹനങ്ങളുടെ നല്ലൊരു ഒഴുക്ക് കാണാം. അതുപോലെ അറേബ്യൻ റാഞ്ചേഴ്സ് ഭാഗങ്ങളിലൊക്കെ ചെറിയ സ്ലോ ഡൗൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് പിന്നെ നമ്മുടെ അൽഇത്തിഹാദ് റോഡ് എടുത്താൽ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന നമ്മുടെ എവർ ബിസി റൂട്ടിൽ ഇത് ഇപ്പോൾ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. ദേര ഏരിയയിൽ നിന്നും അൻസാർ മോൾ ലക്ഷ്യമാക്കി പോകുന്ന ലൈനിലാണ് തിരക്ക് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ ഹെസ സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉച്ചസമയത്ത് എപ്പോഴും വാഹനങ്ങൾ കൊടുക്കുന്ന ഹെസ സ്ട്രീറ്റിൽ ഷെയ്ഖ് സായദ് റോഡിലേക്ക് പ്രവേശിക്കുന്ന പോയിന്റ്സിലൊക്കെ ഹൈ ട്രാഫിക് വോളിയം കാണാം. എങ്കിലും ആർ ടി എയുടെ പുതിയ ലൈൻ നിർമ്മാണങ്ങൾ നടക്കുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിന് വലിയൊരു ആശ്വാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം 12:30 ആയ സമയത്ത് പുറത്തിറങ്ങുന്ന ഡ്രൈവേഴ്സിനായിട്ട് ദയവായിട്ട് നിങ്ങൾ ഒട്ടും തന്നെ വാഹനങ്ങളുടെ വേഗത കൂട്ടാതിരിക്കുക. ഡോണ്ട് ലൂസ് യുവർ കൂൾ, സ്റ്റേ പേഷ്യന്റ് ഓൺ ദി റോഡ്സ് ആൻഡ് കീപ് എ സേഫ് ഡിസ്റ്റൻസ്. റോഡ് വിശേഷങ്ങൾ ഇപ്പോൾ നിർത്തുകയാണ്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Mid Mornings with Nitya.

0: യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. ബസ് ഓൺ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം. അപ്പോൾ ദുബായ് RTA ബസ് ഓൺ ഡിമാൻഡ് ടീമാണ് നമ്മുടെ കൂടെ ഇന്ന് സംസാരിച്ചത്. അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡും പ്രോജക്ട് എഞ്ചിനീയറും അതുപോലെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫിനാൻസ് സൈഡും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മൂന്ന് പേരാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവയിൽ ഒരുപാട് പേര് കാറൊക്കെ ഓടിച്ചു പോകുന്നവരാണ് എങ്കിൽ പോലും ബസ്സിനെ മീൻസ് എന്താ ബസ്സും ടാക്സിയൊക്കെ ആശ്രയിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എത്രയും വേഗം നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിലും നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ട്രാഫിക്കിൽ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ബസ് ഓൺ ഡിമാൻഡ് 17 സോൺസാണ് ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്നത് അവർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ 2 മണിവരെ കേൾക്കുന്ന, ഇന്ന് മാത്രം 2 മണിവരെ കേൾക്കുന്ന, ഞാൻ പറയുന്ന കൃത്യമായ ഫോർമാറ്റിൽ മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും 20 പേർക്ക് ബസ് ഓൺ ഡിമാൻഡിന്റെ ടീം നൽകിയിരിക്കുന്നത് ഒരാൾക്ക് 50 ദിർഹംസിന്റെ കൂപ്പണാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കോ കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ വേഗം തന്നെ അയക്കുക. ഹോം FM എന്ന് ടൈപ്പ് ചെയ്യുക. BOD ബസ് ഓൺ ഡിമാൻഡ് എന്നതിന്റെ BOD സ്പേസ് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് 0585829220 എന്ന നമ്പറിലേക്ക്. ഒരിക്കൽ കൂടി ഫോർമാറ്റ് പറയാം. ഹോം FM ബസ് ഓൺ ഡിമാൻഡിന്റെ BOD നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കൂ. വേഗം ആയിക്കോട്ടെ, കാരണം കൂടുതൽ പേരായിക്കുമ്പോൾ അതിൽ നിന്ന് 20 ആൾക്കാർക്കായിരിക്കും 20 പേഴ്സൺസിനായിരിക്കും 50 ദിർഹംസിന്റെ ബസ് ഓൺ ഡിമാൻഡ് വൗച്ചർ നൽകുന്നത് കേട്ടോ. മറ്റുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ UAE നിന്നും വളരെ വരുന്ന ഒരു തികച്ചും മാതൃകാപരമായ, നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു നല്ല വാർത്തയെക്കുറിച്ചാണ്, ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സസ്റ്റൈനബിൾ ഗുഡ്നെസ് പ്രോജക്റ്റ്. അതായത് UAE ഫുഡ് ബാങ്കും പ്രമുഖ ഗ്ലോബൽ ലോജിസ്റ്റിക് കമ്പനിയായ DP World കൈകോർത്താണ് ഈ ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജബലലി പോർട്ടിലെ അവിടെ പല കാരണങ്ങൾ കൊണ്ട് ഈ കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ കമ്പനികളൊക്കെ ഉപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന വലിയ തോതിലുള്ള അബാൻഡൻഡ് ഫുഡ് കാർഗോസ് ഉണ്ട്, അതായത് ഭക്ഷണ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ മുൻപൊക്കെ ഇത് നശിപ്പിച്ച് കളയുകയായിരുന്നു പതിവ്. എന്നാൽ ഇനി മുതൽ ഈ ഒരു ഫുഡിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് എന്ന് പറയില്ല, ഉപേക്ഷിച്ച ഫുഡ് നല്ല ഫുഡാണ്, അപ്പോൾ അതൊന്നും വെറുതെ വേസ്റ്റ് ആക്കി കളയില്ല. ദേ ആർ ഗോയിങ് ടു റീസൈക്കിൾ ഇറ്റ് ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുകയല്ല, അതിനെ നശിപ്പിച്ച് ആൾക്കാർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ, അതിനെ വേറൊരു രീതിയിൽ എങ്ങനെ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് മാറ്റങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാമെന്നുള്ളത്. സോ ഈ ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷ്യശേഖരങ്ങൾ കൃത്യമായി പ്രോസസ്സ് ചെയ്ത് ഉയർന്ന ഗുണനിലവാരമുള്ള ഓർഗാനിക് വളം അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സോയിൽ കണ്ടീഷണേഴ്സ് ആക്കി മാറ്റാൻ പോവാണ്. സോ നമ്മുടെ ഈ ഒരു മണൽക്കാടിനെ ഹരിതാഭമാക്കാൻ ഈ ഓർഗാനിക് വളം നമ്മുടെ കൃഷിയിടങ്ങളിലും പാർക്കുകളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് വാട്ട് എ ബ്രില്യന്റ് വേ ടു ടാക്കിൾ ഫുഡ് വേസ്റ്റ് റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് UAE ഫുഡ് ബാങ്കിന്റെയും DP World സസ്റ്റൈനബിൾ ഗുഡ്നെസിന്റെ പ്രോജക്ടിനെ കുറിച്ചാണ്. ഫുഡ് വേസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വരുന്ന വലിയൊരു ചലഞ്ചാണ്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് യു എ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സിസ്റ്റം വഴി ടൺ കണക്കിന് ഭക്ഷണ സാധനങ്ങൾ ലാൻഡ് ഫില്ലുകളിൽ ചെന്നടിയിൽ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ള, അതായത് കാർബൺ ഫുഡ് പ്രിന്റ് ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് വലിയ തോതിൽ കുറയ്ക്കാനും കഴിയും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ അയക്കേണ്ടത് ഫോർമാറ്റ് മറക്കണ്ട. ഹോം FM ബസ് ഓൺ ഡിമാൻഡിന്റെ BOD നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.
2: ഇസ് ഇറ്റ് 666557?
3: യെസ്.
2: മേ ഐ സ്പീക്ക് ടു മിസ് സുനിത മേനൻ?
3: നോ, ഇറ്റ്സ് റോങ് നമ്പർ.
2: Thank you.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വീണ്ടും യുദ്ധം, പശ്ചിമേഷ്യ അശാന്തം, ഇസ്രായേലിനെ ആക്രമിച്ച ഇറാൻ, തിരിച്ചടിച്ച ഇസ്രായേലും. KSRTC സൗജന്യ യാത്ര, ആദ്യ 100 ദിനം ഓർഡിനറിയിൽ. ഇന്ത്യ സഖ്യം ഇന്ന് നിർണായക യോഗം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ്സുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റ് മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ജി സുധാകരൻ എച്ച് സലാം പോര് കടുക്കുന്നു. പിണറായി വിജയനെ വിമർശിച്ചുള്ള ജി സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ മുൻ MLA CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എച്ച് സലാം രംഗത്ത്. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ സലാമിന്റെ പരാമർശം. അമ്പലപ്പുഴ MLA ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്ന് എച്ച് സലാം. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച KN ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചതെന്ന് സലാം. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. ഇടുക്കി ചിന്നക്കലാൽ സൂര്യനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. സിംഗകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. രാവിലെ മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴായിരുന്നു കാട്ടാനെ ആക്രമണം ഉണ്ടായത്. കുഞ്ഞിനും ആക്രമണത്തിൽ പരിക്കേറ്റു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദക്ഷനാണ് പരിക്കേറ്റത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ആരംഭിച്ചിട്ട് 7 മാസം കഴിഞ്ഞു. കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ അപ്പീലിലും വിശദവാദം. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവം. സംശയമുള്ള 13 പേർ പിടിയിൽ. 2 കാറുകളും 2 ഇരുചക്രവാഹനങ്ങളും പിടികൂടി. 2 സംഘങ്ങളിൽപ്പെട്ടവരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയത്. വിദേശത്തുനിന്ന് സ്വർണവുമായി എത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ലബനോൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണമാണ് ഇറാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കറാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. INDA സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇന്ന് നിർണായക ദിനം. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ എത്ര പാർട്ടികൾ എത്തുമെന്നതും യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ നിർണായകം. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് AICC വക്താവ് ജയറാം രമേശ് അറിയിച്ചു. ചില പാർട്ടികൾ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്നും ജയറാം രമേശ്. ബംഗാളിലെ തൃണമൂൽ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചതെങ്കിലും കോൺഗ്രസ് നിലപാടിനെതിരെ ഘടകകക്ഷികൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കും. യോഗത്തിൽ പങ്കെടുത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമെന്ന് CPM വ്യക്തമാക്കി. ജാർഖണ്ഡിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം അറിയിക്കാൻ JMM തീരുമാനിച്ചു. അതേസമയം യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. കോൺഗ്രസിന് BJPയെ നേരിടാൻ കഴിയില്ലെന്ന വിമർശനം മുന്നോട്ടുവച്ചാണ് AAPയുടെ തീരുമാനം. യോഗത്തിനെത്തണമെന്ന് അരവിന്ദ് കെജ്രിവാളിനോട് മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ 3 മാസത്തിനുള്ളിൽ താഴെ വീഴുമെന്ന DMK അധ്യക്ഷൻ MK സ്റ്റാലിന്റെ വാദം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം. 1.25 കോടി ജനം വോട്ട് നൽകി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെക്കുറിച്ച് സ്റ്റാലിനായാലും EPS ആയാലും ഇത്തരം പ്രസ്താവന നടത്തുന്നത് തെറ്റ്. തമിഴ്നാട്ടിൽ നിലവിൽ DMK സഖ്യം ഇല്ലെന്നും അതിനാൽ സഖ്യത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം കടുപ്പിക്കുന്നു. ഒരാഴ്ചയ്ക്കകം മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമാക്കുമെന്ന് CJP നേതാവ് അഭിജിത് ദീപ്കെ. കേരളത്തിൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പൈൻസിന്റെ തീരദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിൽ കൊളംബിയയ്ക്ക് തകർപ്പൻ ജയം. ജോർദനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മൊറോക്കോ നോർവെ അന്താരാഷ്ട്ര മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോലിയെ വീഴ്ത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം സ്വന്തമാക്കിയത്. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വാട്ടർഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാസമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
7: Weather update.
4: Brought to you by Aldras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
4: 21%. Visit alras.me.

യെസ് ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. നമ്മൾ അങ്ങനെ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തായാലും ശരി, നമ്മൾ ഇന്ന് തിരികെ എത്തുമ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ പറയാൻ നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും പറയാതെ പറ്റാതെ പോയത്. പക്ഷേ ഇന്നലെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയധികം സങ്കടപ്പെട്ട ഒരു ദിവസം. എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഖനീഫ, അതുപോലെ കലാഭവൻ മണി, ഇന്നസെൻറ്റ്, മാമുക്കോയ, കുതിരവട്ടം പപ്പു, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോഴേ അത് പിടിച്ചു നിർത്താനാകാത്തൊരു ഒരു സങ്കടമാണ്. നമ്മുടെ കാലഘട്ടങ്ങൾ, നമ്മുടെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഈ സിനിമാ നടന്മാരുമായിട്ടും അവരുടെ ആക്ടിങ്ങുമായിട്ടും ആ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം തുടങ്ങിയപ്പോൾ അത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞില്ല. പക്ഷേ പറയുമ്പോൾ ചില മനുഷ്യർ അങ്ങനെയാണല്ലേ, അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പക്ഷേ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. എന്നാൽ അവർ യാത്രയാവുമ്പോൾ അതുവരെ സമ്മാനിച്ച ആ ചിരികളെല്ലാം വലിയൊരു വിങ്ങലായിട്ട് നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കും. മലയാള സിനിമയിലെ അദ്വിതീയനായ അഭിനയ പ്രതിഭ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സലീംകുമാർ, അദ്ദേഹം ഇനി ഓർമ്മ മാത്രമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ശരിയാണ്, എല്ലാവരും മനുഷ്യരാണ്, അവർക്കെല്ലാം അസുഖം വരും, അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളെല്ലാവരും ഒരു ദിവസം തിരിച്ചു പോകേണ്ടവരാണ്, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഭയങ്കര സങ്കടമാണ്. നമ്മൾ ആസ്വദിച്ച്, ചിരിച്ച, നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച നല്ല നല്ല സിനിമകളുടെ ഭാഗമായിരുന്ന ഒരു നടനാണ് അദ്ദേഹം ഇനി ഇല്ല എന്ന് ഓർക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ചിരിച്ചും ചിരിപ്പിച്ചും വേദിയിലും അഭിമുഖങ്ങളിലും ഒട്ടും ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നടിച്ചും ജീവിച്ച വലിയ കലാകാരന്, നമ്മുടെ ഹോം 92.2 FM അതുപോലെ ഈ ഷോയുടെയും മിഡ് മോർണിംഗ് ഷോയുടെയും ഒക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ടുഡേ ദ എൻറ്റയർ വേൾഡ് ഓഫ് മലയാള സിനിമ ഈസ് മൗണിംഗ് ദ ലോസ് ഓഫ് എ ട്രൂ ലെജൻഡ്. അല്ലേ, ഒരു സാധാരണ മിമിക്രി കലാകാരനായിട്ടാണ് അദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്തത് പോലും. പിന്നീട് മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹാസ്യ സാന്നിധ്യമായിട്ട് മാറിയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. സാന്ത്വന എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി എങ്കിലും, പക്ഷേ തെങ്കാശിപ്പട്ടണം, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, മായ, പൊന്മാൻ, അങ്ങനെ എത്ര സിനിമകൾ ചെയ്തു അദ്ദേഹം. അവതരിപ്പിച്ച മണവാളനും പാരിയും അതുപോലെ ഡാസ്ലർ മൽഹോത്രയൊക്കെ ഇന്ന് നമ്മൾ എന്താ പറയുക, ട്രോൾ സംസ്കാരത്തിൻ്റെ പോലും ജീവനാണ്. ഹീസ് എ എന്താ പറയുക, കോമിക് ടൈമിംഗ് ആൻഡ് അക്കോണിക് ഡയലോഗ് സർ. എനിക്ക് ഒന്ന് പെർമനൻ്റ്ലി എച്ച് ഇൻ യുവർ ഹാർട്ട്സ് എന്ന് പറയാം. എനിക്കൊന്ന് ഇഷ്ടമാണ് നൂറുവട്ടാണ് ഫസ്റ്റ് മൂവി കേട്ടോ, അത് പറയാതിരിക്കാൻ നിർത്തില്ല. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ മലയാളികൾ ദിവസേന ഉപയോഗിക്കുന്ന പല കൗണ്ടറുകളും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സലീംകുമാർ എന്ന ജീനിയസ് ടൈമിങ്സിൽ നിന്നുണ്ടായതായിരിക്കും അല്ലേ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സലീംകുമാർ എന്ന അഭിനയ പ്രതിഭയെക്കുറിച്ചാണ്. അദ്ദേഹം ഇന്നില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനേ വയ്യ. എപ്പോഴും വെറും ഒരു കോമഡി താരം എന്ന ലേബലിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഒരിക്കലും ആൾ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ഉള്ളിലെ ആ ഗൗരവക്കാരനായ നടനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ലാൽജു സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലൂടെയായിരുന്നു. പിന്നെ 2010 സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിൻ്റെ മകൻ അബു, ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ രാജ്യം കണ്ട ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ ഫിലിം അവാർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഫ്രം എ കൊമേഡിയൻ ടു എ നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ടർ, ഹിസ് ജേണി വാസ് ഹൈലി ഇൻസ്പയറിംഗ് അല്ലേ. അബു എന്ന വൃദ്ധൻ്റെ ഹൃദയവേദന നമ്മളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഒരു അഭിനയം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുവർണ അധ്യായമാണെന്ന് പറയാം. അഭിനയത്തിന് പുറമെ സംവിധായകനും എഴുത്തുകാരനും ഒക്കെ നിലകളിലൊക്കെ അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് അപ്പുറം വ്യക്തിജീവിതത്തിലും തികച്ചു നിലപാടുകളുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ രാഷ്ട്രീയമായിക്കോട്ടെ, സാമൂഹ്യ വിഷയങ്ങളായിക്കോട്ടെ, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെയും മുഖത്തുമൊക്കെ തുറന്നിരിക്കാൻ ആൾ ഒരിക്കൽ പോലും മടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും തൻ്റെ രോഗാവസ്ഥയെ പോലും തമാശയോടെ കണ്ട് അത് ജീവനത്തിൻ്റെ വലിയൊരു എന്താ പറയുക, മാതൃകയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. മരണം വരെയും സിനിമയും കലയെയും സ്നേഹിച്ച ആ മനുഷ്യൻ നമ്മളെ വിട്ടുപിരിയുമ്പോൾ മലയാള സിനിമയ്ക്ക് അതൊരു വലിയ നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ആൻഡ് ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത അല്ലേ, എന്താ പറയുക, എന്നൊരു ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു വേർഡ് എൻ്റെ വായിലേക്ക് വന്നില്ല, ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക്. അദ്ദേഹം ശാരീരികമായിട്ട് നമ്മളെ വിട്ടു പിരിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് ബാക്കി വെച്ച് പോയ ചിരി, കരയിപ്പിച്ച കഥാപാത്രങ്ങൾ, അനശ്വരമാക്കിയ ഡയലോഗ്സ്, അതൊക്കെ ഉള്ളിടത്തോളം കാലം സലീംകുമാർ എന്ന പേര് നമ്മൾ മലയാളികളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന, സലീംകുമാറിനെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമകളെയും കഥാപാത്രങ്ങളെയും എന്താ പറയുക, മിമിക്രിയെ ഇഷ്ടപ്പെടുന്ന ആരും മറക്കില്ല, അവരുടെ മനസ്സിൽ ജീവിക്കുക. ആ അഭിനയ പ്രതിഭയ്ക്ക് ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശരിക്കും ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലെ മക്കാമണൽ തട്ടിൽ എത്തുവാനില്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് നോക്കി കേൾക്കാം. അത് കഴിഞ്ഞ് ട്രെൻഡിങ് സോങ് ഒക്കെ വരികയാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ആ ഒരു ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അയച്ചിരുന്നു. എന്നാലും 11 മുതൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരും ഈ 20 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ബസ് ഓൺ ഡിമാൻഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഫസ്റ്റ് അവറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം.
മനസ്സിലായിട്ടുണ്ടാവും. സോ ബസ് ഓൺ ഡിമാൻഡിന്റെ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഓരോരുത്തർക്കും 50 ദിറംസിന്റെ 50 AED ഗിഫ്റ്റ് വൗച്ചറാണ്. മീൻസ് ആ 50 AED വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ 50 AED നിങ്ങൾക്ക് ബസ് ഓൺ ഡിമാൻഡിലൂടെ യൂസ് ചെയ്യാം. നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ബസ് മീൻസ് ഈ ഒരു ബസ് സർവീസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇത്രയും ചെയ്യുക, ഹോം എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക, ഹോം എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക. ബസ് ഓൺ ഡിമാൻഡ് എന്നതിൻ്റെ ബി ഫോർ ബസ്, ഓ ഫോർ ഓൺ, ഡിമാൻഡ് ഫോർ ഡി. സോ BOD നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. വേഗം, ഇനി കുറച്ച് സമയം കൂടെയുള്ളൂ. ഇപ്പോൾ 1:17 ആയി, 1:45 വരുന്ന ആൾക്കാരെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യുക്ക്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
8: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്. Vision of Dhanya Group since 1982.
9: Mid Morning with Nitya.
10: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് ടൈമിൽ നമ്മുടെ ലാസ്റ്റ് അവറിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, ഇപ്പോഴും പല ആൾക്കാരും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞു ബസ് ഓൺ ഡിമാൻഡ് എന്ന് മാത്രം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയല്ല കേട്ടോ, ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹോം FM എന്ന് ടൈപ്പ് ചെയ്യുക. ബസ് ഓൺ ഡിമാൻഡ് എന്ന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് BOD, ബസ് എന്നതിൻ്റെ B, ഓൺ എന്നതിൻ്റെ O,

0: ഡിമാൻഡ് എന്നതിന്റെ ഡി ബി ഒ ഡി സ്പേസ് നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു 1:45 ആകുമ്പോഴേക്കും എനിക്ക് ലിസ്റ്റെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബസ് ഓൺ ഡിമാൻഡ് ടീമിൽ പറഞ്ഞ പ്രകാരം ഓരോരുത്തർക്കും 50 ദിർഹംസിന്റെ വൗച്ചറാണ് സമ്മാനമായി ലഭിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ബസ് ഓൺ ഡിമാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ബസ് ഓൺ ഡിമാൻഡിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ആൻഡ്രോയിഡ് ആണെങ്കിലും ശരി മറ്റെന്ത് സർവീസ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ടാവും. എനിവേ നമ്മൾ മറ്റൊരു വിശേഷത്തിലേക്ക് കടക്കുകയാണ്. വേറൊന്നുമല്ല, നമുക്കിന്ന് കേൾവിക്കാരെ ഒരുപോലെ വണ്ടറടുപ്പിക്കുന്നൊരു അടിപൊളി ഇൻഫർമേഷനാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒരു വിസ്മയിപ്പിക്കുന്ന വാർത്തയായിട്ടത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ അങ്ങ് വടക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശ്, അവിടുത്തെ ഭയങ്കരമായി ഇടതൂർന്നിട്ടുള്ള അല്ലെങ്കിൽ നിബിഡ വനങ്ങളിൽ നിന്ന് ഒരു അത്യപൂർവ കാട്ടുപഴം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു സാധാരണ പഴമല്ല ഇത്. നീണ്ട 188 വർഷങ്ങളായിട്ട് കൺവെട്ടത്തൊന്നും വരാതെ പൂർണ്ണമായിട്ടും കാണാതായിരുന്നൊരു മാജിക് ഫ്രൂട്ടാണ്. ബൊട്ടാണിസ്റ്റും അതുപോലെ ഗവേഷകരും ഒക്കെ ഈ ഒരു ഡിസ്കവറിയുടെ വലിയൊരു ആവേശത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ ചെടിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത്, അതായത് ഏകദേശം ഒരു 1800 ശരി, ഇതിലാണ് അവസാനമായിട്ട് ഈ പ്ലാന്റ് സയന്റിഫിക്കലി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇന്നേ വരെ ഇതാരും കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്പീഷീസ് ഭൂമിയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി എക്സ്റ്റിൻറ്റ് ആയി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ശാസ്ത്രലോകത്തിൻ്റെ എല്ലാ നിഗമനങ്ങളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് അരുണാചലിലെ ഉൾക്കാടുകളിൽ ഈ പ്ലാന്റ് ഇന്നും വളരെ സുരക്ഷിതമായിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കവറിയിലൂടെ നമ്മുടെ നേച്ചറിൻ്റെ പവറും അതിൻ്റെ ആ ഒരു മിസ്റ്ററിയും അല്ലെങ്കിൽ നിഗൂഢതയും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ് അല്ലേ. എനിവേ എന്നാലും ഈ ഒരു അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ ആ അത്യപൂർവ കാട്ടുപഴത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ സർവേയിലെ സമർത്ഥരായിട്ടുള്ള ഒരു ടീമാണ് ഈ ഒരു ഹിസ്റ്റോറിക് റീഡിസ്കവറിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കഠിനമായിട്ടുള്ള ഫോറസ്റ്റ് ട്രക്കിങ്ങിനും മാസങ്ങൾ നീണ്ട റിസേർച്ചിനും ഒക്കെ ഒടുവിലാണ് അവർക്ക് ഈ ഒരു റെയർ പ്ലാന്റ് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ ഈ പഴത്തിന് ചില പ്രത്യേക മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ഫസ്റ്റ്, അതായത് ഒരു പ്രാഥമിക പഠനങ്ങൾ പറയുന്നത്. കൂടാതെ അവിടുത്തെ ലോക്കൽ ഇക്കോസിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളും ഈ പ്ലാന്റിനുണ്ട്. അവിടെയാണ് കാര്യം അല്ലേ. ഏതോ ഒരു പഴം കുറേ വർഷങ്ങളായിട്ട് കാണുന്നില്ല, ഇപ്പോൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അവിടെ വേറെ എന്തെങ്കിലും റോൾ ഇതിനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ചെടി അവിടെ ഇങ്ങനെ ഒളിഞ്ഞു കിടന്നത് അല്ലെങ്കിൽ നിലനിന്ന് പോയത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയും കാടുകളും ഒക്കെ ഒട്ടും നശിപ്പിച്ചു പോകാതെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരും പ്രൊട്ടക്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ഒന്നും ആലോചിച്ച് നോക്കിയത് എവിടെയോ പോയി മറിഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള വിസ്മയങ്ങൾ ഇനിയും നമ്മുടെ കാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു റീഡിസ്കവറി എന്ന് പറയുന്നത്. അപ്പോൾ അരുണാചലിലെ ഈ ഒരു പ്രകൃതി വിസ്മയത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അടുത്ത മനോഹരമായിട്ടുള്ള മെലഡി കേട്ടിട്ട് വരാൻ ഡോണ്ട് ഗോ എനി വേ, സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. വീണ്ടും പറയുകയാണ്, നമ്മുടെ അയക്കേണ്ട ഫോർമാറ്റ് തെറ്റിച്ചയക്കുന്നവരൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല കേട്ടോ. കൃത്യമായിട്ട് തന്നെ ആ ഫോർമാറ്റ് അയക്കുക. വേറൊന്നുമല്ല, ഹോം എഫ് എം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹോം എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക. BOD, അതായത് ബസ് ഓൺ ഡിമാൻഡ് എന്നതിൻ്റെ BOD, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം അയക്കും.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai. Hey.

0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യെസ്, നൗ ദ ടൈം ഈസ് 1:43. ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് ബിസിനസ് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഓഫീസിലേക്കും ഒക്കെ തിരിച്ചു പോകുന്ന സമയമായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം വേൾഡ് ട്രേഡ്സിന്റെ റൗണ്ട് അബൌട്ട് ഭാഗങ്ങളിലെ ഡൗൺ ടൗൺ ലൈനിലും ആർടിഎയുടെ പുതിയ ട്രാഫിക് ഡൈവേർഷൻസ് ഒക്കെ നിലവിലുള്ളതുകൊണ്ട് ജബലലി ഭാഗത്തേക്ക് പോകുന്ന ലൈനിൽ മോഡറേറ്റ് ടു ഹെവി ട്രാഫിക് കൺജഷൻ കാണിക്കുന്നുണ്ട്. വെഹിക്കിൾസ് ഒക്കെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അലിത്യാദ് റോഡ് എടുക്കുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് എൻട്രി ചെയ്യുന്ന നമ്മുടെ മെയിൻ ഹൈവേയിൽ ഇപ്പോൾ കുറച്ച് ബിസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അൽ മംസാർ ഏരിയയിലും ദേരയിൽ നിന്ന് വരുന്ന ഭാഗത്തും വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ കാണാം. എക്സ്പെക്ട് സം സോളിഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ചെയ്യുക. പിന്നെ നമ്മുടെ ഷാർജ മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ ദുബായ് ടു ഷാർജ ബോർഡർ ഏരിയകളിൽ പ്രത്യേകിച്ച് മുഹൈസിന മിർദഫ് സിറ്റി സെൻറ്റർ കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഹൈ ട്രാഫിക് വോളിയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രാഫിക് ഈസ് ക്രൗലിംഗ് റൈറ്റ് നൗ. പിന്നെ അൽഖയിൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ബേ ഡിസ്ട്രിക്ട്സിലും അതുപോലെ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ പതുക്കെയാണെങ്കിലും കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എങ്കിലും ജംഗ്ഷൻസിൽ ചെറിയ രീതിയിലുള്ള ലാഗ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ബെയ്റൂത്ത് സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ എയർപോർട്ട് ടണൽ കഴിഞ്ഞ് ഷാർജ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ റൂട്ട് റെഡ് ലൈൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ബോട്ടിലിനൊക്കെ രൂപപ്പെട്ടണം തോന്നുന്നു. എനിവേ, എന്തായാലും ഡോണ്ട് ലൂസ് യുവർ പേഷ്യൻസ്, സ്റ്റേ കാം ആൻഡ് ഡ്രൈവ് സേഫ്. റോഡ് വിശേഷങ്ങളോട് ഞാൻ കൂടെ ഉണ്ട്. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: Mid morning with Nitya.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നമ്മൾ ഇന്ന് ഈ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ് ഓൺ ഡിമാൻഡിന്റെ 50 dirhams വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നതിനോടൊപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം. 10 പേർക്ക് നാളെ തരാം, 10 പേർക്ക് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഈ 10 പേരുടെയും പേരുകൾ പറയാം. പക്ഷേ ആ പേരുകളിലുള്ള നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇത് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ വെറുതെ കൂപ്പൺ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലോ. ആ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബസ് ഓൺ ഡിമാൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുള്ളൂ. സോ ബസ് ഓൺ ഡിമാൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, സോറി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ ചെയ്യുക, ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. ചെയ്തതിന് ശേഷം ഈ ഞാൻ ഈ പറയുന്ന 10 പേരും ഒരിക്കൽ കൂടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കണം. മിസ്റ്റർ സലാം 1414 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. മിസ്റ്റർ അബ്ദുൾ 4345 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. അശ്വിൻ 0427 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. ഷാനു 5180 നമ്പർ എൻ്റെ ചെയ്യുന്നു. സുരയ്യ 7850. നാസർ 5458 എൻ്റെ ചെയ്യുന്ന നമ്പറാണ്. അരുൺ 6438 എൻ്റെ ചെയ്യുന്ന നമ്പറാണ്. പിന്നെ സഞ്ജയൻ 7490 എൻ്റെ ചെയ്യുന്ന നമ്പറാണ്. ലുലു 8232 എൻ്റെ ചെയ്യുന്ന നമ്പറാണ്. ദെൻ അർജുൻ 1742 എൻ്റെ ചെയ്യുന്ന നമ്പർ. ഇത്രയും പേരും തന്നെ നിങ്ങൾ ഉടനെ തന്നെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ബസ് ഓൺ ഡിമാൻഡ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 50 dirhamsന്റെ വൗച്ചർ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ പറ്റൂ. അത് നിങ്ങൾ ചെയ്തു ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ അറിയില്ലല്ലോ. സോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആക്കി. ഇത്രയും പേര് മാത്രം, ബാക്കി 10 പേർക്ക് നമുക്ക് നാളെ കൊടുക്കാം. കാരണം ഇന്ന് 20 ആൾക്കാർക്ക് എത്തിയിട്ടില്ല. ബട്ട് ഒരുപാട് പേര് തെറ്റിച്ചാണ് മെസ്സേജസ് അയച്ചിരിക്കുന്നത്. എനിക്ക് മോർ ദാൻ 100 മെസ്സേജസ് എങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും തെറ്റിച്ചാണ്. അതിൽ നിന്ന് ഞാൻ ഫിൽട്ടർ ചെയ്താണ് 10 പേരെ എടുത്തത്. സോ ബാക്കി 10 നാളെ രാവിലെ നമ്മുടെ നാളത്തെ ഷോയിൽ നമുക്ക് എൻട്രി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിവേ, നമ്മളൊരു കുഞ്ഞു വിശേഷം പറഞ്ഞുകൊണ്ട് വേഗം അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. നമ്മളിന്ന് പോകുന്ന ജപ്പാനിലേക്കാണ്. മനുഷ്യരെ ഇങ്ങനെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ആയിരക്കണക്കിന് ക്യൂട്ട് മുയലുകൾ മാത്രം റൂൾ ചെയ്യുന്നൊരു ഒരു മാജിക് ഐലൻഡ് ഉണ്ട് ജപ്പാനിൽ. യെസ്, ലോകമെമ്പാടും ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ റാബിറ്റ് ഐലൻഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മുയലുകളുടെ ദ്വീപം എന്നാണ്. ട്രാവൽ ലവേഴ്സിന് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത വളരെ കൗതുകം നിറഞ്ഞൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഇത്. ജപ്പാനിലെ ഒക്കയാമ തീരത്ത് നിന്ന് ഒരു ചെറിയ ഫെറി ബോട്ട് മാർഗം നമുക്ക് ഈ ഒരു കൊച്ചു ദ്വീപിലേക്ക് എത്താൻ പറ്റും. ഈ ഐലൻഡിൽ നമ്മളിങ്ങനെ കാല് കുത്തി ഇറങ്ങുമ്പോൾ തന്നെ ഒന്നിനു പിറകെ ഒന്നായിട്ട് 100 കണക്കിന് മുയലുകളാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ ഓടി വരുന്നത്. എനിക്ക് കുട്ടി മൃഗങ്ങളെ കാണുമ്പോൾ ചെറിയൊരു പേടി, എന്താ പറയുക, പൂച്ച, പട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ അതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ എന്നാലും ദൂരെ നിന്നാണ് ഇഷ്ടം കേട്ടോ. മുയലിനൊക്കെ ഇഷ്ടമുള്ള ധാരാളത്. എന്നാലും ഇവിടുത്തെ മുയലുകൾക്ക് മനുഷ്യരെ ഒട്ടും പേടിയില്ല കേട്ടോ. കാരണം ആളുകളുടെ, എന്താ പറയുക, ആളുകളുടെ അരികിലേക്ക് ഓടിക്കയറാനും അവരുടെ കയ്യിൽ ഇങ്ങനെ ഫുഡ് വാങ്ങി കഴിക്കാനൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ്. ദേ ആർ ഇൻട്രസ്റ്റഡ്. വിസിറ്റേഴ്സ് കൊടുക്കുന്ന ക്യാരറ്റും ക്യാബേജും ഒക്കെ കഴിച്ച് അവരുടെ ചുറ്റും കൂടി നിന്ന് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ കൊച്ചു ജീവികൾ അവിടെ എത്തുന്ന, എന്താ പറയുക, ഏതൊരാളുടെയും മനസ്സിലെ സ്ട്രെസ് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. അനിമൽ ലവേഴ്സിന് ഇതൊരു ഒന്നാം തരം പറുദീസയാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. യെസ്, എന്തായാലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആ ഒരു സമയത്ത് വേൾഡ് വാർ സെക്കൻഡ് സമയത്ത് ജപ്പാൻ മിലിറ്ററിയുടെ വളരെ രഹസ്യമായിട്ടുള്ള കെമിക്കൽ വെപ്പൺസ് ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്ന ഒരു ഐസൊലേറ്റഡ് ഏരിയ ആയിരുന്നു ഈ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വിഷവാതകങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഇവിടെ ഈ മുയലുകളെ കൊണ്ടുവന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ യുദ്ധത്തിന് ശേഷം ഈ ഫാക്ടറീസൊക്കെ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുകയും ഈ ഐലൻഡ് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അവശേഷിച്ച മുയലുകൾ ഒരുപാട് ഇങ്ങനെ പെരുകുകയും ഈ ഐലൻഡ് പൂർണ്ണമായിട്ടും അവരുടേതായിട്ട് മാത്രം മാറുകയും ചെയ്തു. ഇന്ന് ഈ ഐലൻഡിൽ വാഹനങ്ങളില്ല, അല്ലെങ്കിൽ ചെറുതോ വലുതായിട്ടുള്ള ഒരു വാഹനങ്ങളോ അവിടെ ഇല്ല, അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ മുയലുകൾ തികച്ചും സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇന്ന് ജപ്പാനിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മുയലുകളുടെ അത്ഭുത ലോകം കാണാൻ മാത്രമായിട്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്നത് ഈ സ്ഥലത്തേക്ക്. അപ്പോൾ പ്രകൃതിയും ജീവികളും നമ്മൾ മനുഷ്യരൊക്കെ തമ്മിലുള്ള ആ ഒരു പ്യുവർ ബോണ്ടിങ് നമുക്കിവിടെ നേരിട്ട് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ജപ്പാനിലെ ഈ ഒരു റാബിറ്റ് ഐലൻഡിൻ്റെ കൗതുക വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസമായി കാണുള്ളൂ, മിണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ഇനി അടുത്ത മണിക്കൂറിൽ ഷീബ എത്തും. ആർജെ ഷീബയ്ക്കൊപ്പം നിങ്ങൾക്കും കൂടാം ഇഷ്ടമുള്ള പാട്ടുകളുമായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 പേര് വേഗം ഒന്ന് ഓടിച്ചു വിട്ട് പേരൊരിക്കൽ കൂടി പറയാം. അവർ മാത്രം വേഗം തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ബസ് ഓൺ ഡിമാൻഡിൻ്റെ പിന്നെ എന്താ പറയുക ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രം മെസ്സേജ് അയക്കുക. സലാം അബ്ദുൽ, അശ്വിൻ, ഷാനു, സുരയ്യ, നാസർ, അരുൺ, സഞ്ജയൻ, ലുലു ആൻഡ് അർജുൻ, ഇത്രയും പേര് വേഗം തന്നെ നിങ്ങൾക്ക്, നിങ്ങളെ സെലക്ട് ചെയ്യപ്പെട്ടവരാണ്. ബട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടില്ല. മറ്റുള്ള എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് നാളെയാണ് ഇനി മിഡ് മോർണിംഗിൻ്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ട് എത്തേണ്ടത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യയിൽ സംഘർഷം. പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ച ഇസ്രായേൽ. വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബ്നനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കറാച്ച് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ലബ്നനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. US സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലബ്നനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവച്ചിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയെ എതിർത്ത് CMRL. രേഖകൾ വിട്ടുനൽകരുതെന്നാണ് ആവശ്യം. അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഉടൻ വാദം കേൾക്കും. 134 രേഖകളാണ് ED ആവശ്യപ്പെട്ടത്. വീണ ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടത്. കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രേഖകൾ വിട്ടുനൽകരുതെന്നാണ് വാദം. മറുപടി ഫയൽ ചെയ്യാൻ സാവകാശം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാവകാശം നൽകാനാകില്ല, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറിയിക്കണം എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. നിലവിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായി തുടരും. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ, അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ്, സ്ക്രീൻഷോട്ട് മറ്റൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അതുൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ടുതന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധു നിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ DCC എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാപൈസ വാങ്ങിയിട്ടില്ലെന്നും V. ശിവൻകുട്ടി. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജ് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയതോടെ മറ്റൊരു ബെഞ്ച് അപേക്ഷ പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സമാനമായ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കോടതി ചോദിച്ചു. ഹർജി വിശദമായി കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിന് മുമ്പായി ഡൽഹിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ. ഡൽഹിയിലെ പ്രമുഖ റോഡുകളിലും റൌണ്ട് എബൌട്ടുകളിലുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ ഉയർന്നത്. ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രമുഖ ഘടകകക്ഷി നേതാക്കൾ മുൻകാലങ്ങളിൽ രാഹുലിനും കോൺഗ്രസിനുമെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങളും പ്രസ്താവനകളും പോസ്റ്ററുകളിൽ അടിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
5: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
7: 21%.
8: You're tuned into Home 92.2 FM. Home is a feeling.

മരിക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മലയാളി ഡയൽ ഞാൻ പ്ലേ ചെയ്തത്. കേറിവാടാ മക്കളെ, കേറിവാ. ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷമാണ് വീണ്ടും നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് ഞാനിതാ മലയാളി ഡയൽ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ഞാൻ റെഡിയാണ്. ഇഷ്ടപ്പെട്ട പാട്ട് പറയുമ്പോൾ അത് പ്ലേ ചെയ്യാനും ഞാൻ റെഡിയാണ്. പിന്നെന്താ, വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? രാവിലെ മുതൽ നിങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്കിലും മലയാളി ഡയൽ ഞാൻ വരുമ്പോൾ എനിക്കും അറിയണമല്ലോ. എല്ലാവരും എന്തായാലും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ വീക്കെൻഡ് ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരു ഭയങ്കര നഷ്ടം സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ ഇവിടെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടം പെട്ടെന്ന് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഉണ്ടായിരുന്നു. കാരണം ഫ്രൈഡേ മലയാളിയുടെ ആ തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്ലേ ചെയ്ത പാട്ട് എനിക്കതിങ്ങനെ പിന്നെയും പിന്നെയും എൻ്റെ മനസ്സിൽ ഓർത്തോർത്ത് ഒരുപാട് വിഷമം തോന്നി. കാരണം ഒരു ഒരു ഷോ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഇന്ന് ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യുക ആദ്യം എന്ന് ഞാനിങ്ങനെ കുറേ ആലോചിക്കാറുണ്ട്. അപ്പം വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച മലയാളി ഡയലിൽ ഞാൻ ആദ്യം പ്ലേ ചെയ്തത് തല്ലുമാലയിലെ ഓള മെലഡി എന്നുള്ള പാട്ടായിരുന്നു. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം തല്ലുമാലയിൽ നമ്മുടെ ടൊവിനോയാണ് മെയിനായിട്ടുള്ളത്, നല്ല അടിച്ചുപൊളി പടമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനകത്ത് ഈ ഓള മെലഡി എന്നുള്ള പാട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലെല്ലാ പാട്ടുകളും നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്, നല്ല രസമുള്ള പാട്ടുകളാണ്. ഈ ഓള മെലഡി എന്നുള്ള പാട്ടിൽ നമ്മുടെ സലീം കുമാറിൻ്റെ ആ ഒരു ശബ്ദമാണ് ആ പാട്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാനിങ്ങനെ, അയ്യോ ഞാൻ ഇതാണല്ലോ ഇങ്ങനെ പ്ലേ ചെയ്ത്, എനിക്കൊന്നും വല്ലാത്തൊരു വിഷമം. അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം, അത് പറഞ്ഞിട്ടൊന്ന് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ മലയാളി ഡാ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ കേൾക്കുന്ന എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഓരോ ഡയലോഗും വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു നമ്മുടെ മണവാളൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചതൊക്കെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ചുമ്മാ നമ്മുടെ നിരന്തരമുള്ള സംഭാഷണത്തിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഡയലോഗ് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ എന്തായാലും സലീം കുമാർ അദ്ദേഹത്തിൻ്റെ ഡയലോഗും ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തല്ലുമാലയിൽ ആ പാട്ട് ഓള മെലഡി തന്നെ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെ പേരിലും ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഓള മെലഡി പ്ലേ ചെയ്യാൻ പോകുന്നത്. തല്ലുമാലയിലെ പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ. Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita! Kerala! Kerala!

0: പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിൽ കണ്ടത് ഈ പാട്ട് നമ്മുടെ ശ്രീനിധിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ? അത്രയും സ്നേഹത്തോടെ തന്നെ ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ് ഹോം 92.2 FM-ലൂടെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും സന്ദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ മലയാളി ഡയലുള്ളത്. അതുകൊണ്ട് തന്നെ മടിച്ചിരിക്കേണ്ട, കയറി വാടാ മക്കളെ, കയറി വാ, ഇത് നമ്മുടെ സമയമാണ്. നമ്മുടെ നാട്ടിലെയും വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് പോകാനുള്ള സമയമാണ്. വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സുഖമല്ലേ ശിവേജി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് വിഷ്ണുവിടെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ട്, ശിവചേച്ചി ഹോം സ്വന്തം സന്തോഷ് കുമാർ പച്ചാട്ട് ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, നമ്മുടെ സലീം കുമാർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വിഷമമുണ്ട് എന്നൊക്കെയാണ് ഒരുപാട് കൂട്ടുകാരുടെ മെസ്സേജ് ഉണ്ട്, ഞാൻ കണ്ടു കേട്ടോ. മെഹബൂബയുടെ മെസ്സേജ്, വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, ഹംസ ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗണേഷ് കയറി വരാൻ പറഞ്ഞ അപ്പു കയറി വന്നിരിക്കും എന്നാണ് അല്ലേ ഗണേഷേ? ശരി. പിന്നെ അജിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അജിത്ത് നിന്ന് ഒരു തമിഴ് പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, നീലോത്തി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അജിത്തെ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സുഹൃത്തുക്കൾ എവിടെ? കാണട്ടെ, കാണുന്നില്ലല്ലോ ആരെയും. ഓക്കെ, അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ജന്മദിന ആശംസകൾ, ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം കേട്ടോ, ആർക്കെങ്കിലും ഒന്ന് നിങ്ങൾ ബർത്ത്ഡേ വിഷയം വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ മക്കളോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആർക്കെങ്കിലും പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ. അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും വെഡിങ് ആനിവേഴ്സറി ആശംസകളൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ചുമ്മാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. വേഗം തന്നെ മെസ്സേജ് അയക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി നമുക്ക് നീലോത്തി പാട്ട് കേട്ടിട്ട് വരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽസഫ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡി 93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽതവാർ 3 ആ ഭാഗത്തും ഹെവി ട്രാഫിക് കാണാം. ഫ്രം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ടു അൽ ഖബൈസി ഓൺ ഇ 11 ഷെയ്ഖ് റാഷിദ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Malayali Dialogue.

0: Home 92.2 FM. Home is a feeling.
1: നടൻ സലീം കുമാറിന് കലാകേരളത്തിന്റെ വിട. സംസ്കാര ചടങ്ങിലെ തിക്കിലും തിരക്കിലും നവമാധ്യമങ്ങൾക്ക് വിമർശനം. കാഴ്ചക്കാരെ കൂട്ടാനുള്ള തിരക്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. മരണത്തിലെങ്കിലും മാന്യത.
2: Let's talk with Mini Padma. Vilikam toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: അതെ, എന്താ ന്യൂറൽ സമ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
4: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ GP കൺസൾട്ടേഷൻ വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
3: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരൂ.
4: പിന്നെന്താ, 0525352084. പിന്നെ ന്യൂറൽ സമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: അമ്മുമ്മ കിളി വായാടി കേൾക്കാനായിട്ട് എന്ന മെസ്സേജ് അയച്ചത് സുനിലാണ്. അങ്ങനെ സുനിലിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇനി കുറെ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യാനുണ്ട്, ഓരോന്നായിട്ട് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ, കുറച്ച് പേരിങ്ങനെ മൺഡേ ആണ്, ജോലി തിരക്കാണ്, ശീബ സോറി മെസ്സേജ് അയക്കാൻ ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഒരു ചെറിയ ഹായ് അയച്ചൂടെ, കുഴപ്പമില്ലാടോ. തിരക്കായിട്ടുള്ളവർ എല്ലാവരും ജം വെറുതെ വിട്ടിരിക്കുകയാണ്. നമ്മുടെ ഗിരീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സന്തോഷ് കുമാർ, അബ്ദുൽ അസീസ്, അതുപോലെ തന്നെ നവാസ്, ദുബായിൽ നിന്നും എനിക്കൊരു പാട്ട് വെച്ചേക്കണേ ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാണ്, എന്തൊരു പാട്ട്, ഏത് പാട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ പാട്ട് ഞാൻ അടുത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് എവർഗ്രീൻ സോങ് ആണ്. ഇന്ന് മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ പാട്ടാണ്, പഴയ നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ മിന്നാ മിനിങ്ങും എന്നുള്ള പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ സുധീർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുധീറിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ ഒരുപാട് പേര് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറിന് ആദരാഞ്ജലികൾ പ്രണാമമൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഹംസ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് ഈ ആഴ്ച സിനിമയൊന്നും ഇല്ലേ എന്നാണ് അടുത്തൊരാളുടെ ചോദ്യം. ഈ ആഴ്ച സിനിമ ഉണ്ടോ, ഉണ്ടോ, എന്തായാലും നാളെ നോക്കിയിട്ട് പറയാം കേട്ടോ. അടുത്ത ആഴ്ച എന്തായാലും ഒരു സിനിമയുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ കാര്യം വരുന്നതേ ഉള്ളൂ, എന്തായാലും നിങ്ങളെ അറിയിക്കും. നിങ്ങളില്ലാതെ നമുക്കൊരു ആഘോഷവും ഇല്ലല്ലോ, അതുകൊണ്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നടൻ സലിം കുമാറിന് കലാകേരളത്തിന്റെ വിട. സംസ്കാര ചടങ്ങിലെ തിക്കിലും തിരക്കിലും നവമാധ്യമങ്ങൾക്ക് വിമർശനം. കാഴ്ചക്കാരെ കൂട്ടാനുള്ള തിരക്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. മരണത്തിലെങ്കിലും മാന്യത.
2: Let's talk with Mini Padma. Vilikam, toll free number 800-9220. Monday to Friday, 4 to 5 PM. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Malayalita!
14: Malayalita! Kerala! Kerala!

കാതലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വീണയാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ വീണയുടെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആന്റണിയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പാട്രിയോട്ട് എന്ന ചിത്രത്തിലെ മനുഷ്യൻ പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ആന്റണി ചോദിച്ചിരിക്കുന്നത്. ഷുവറായിട്ടും ആന്റണിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് പെട്ടെന്ന് ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പാട്ട് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം ഈ മണിക്കൂർ ഇങ്ങനെ കഴിയാറായി. അതുകൊണ്ട് തന്നെ കൂടുതൽ മെസ്സേജുകളും പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ അടുത്ത മണിക്കൂറിൽ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. Allah ka jannat.

സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ

മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. ഞങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ.

കർവിന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കർവ് പറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ചോദ്യം ചെയ്യൽ. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഡൽഹിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബ്നനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കരാച് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയെ എതിർത്ത് CMRL. രേഖകൾ വിട്ടു നൽകരുതെന്നാണ് ആവശ്യം. അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഉടൻ വാദം കേൾക്കും. 134 രേഖകളാണ് ED ആവശ്യപ്പെട്ടത്. വീണ ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയുൾപ്പെടെയാണ് ആവശ്യപ്പെട്ടത്. കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രേഖകൾ വിട്ടു നൽകരുതെന്നാണ് വാദം. മറുപടി ഫയൽ ചെയ്യാൻ സാവകാശം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാവകാശം നൽകാനാകില്ല, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറിയിക്കണം എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ DCC എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ലെന്നും V. ശിവൻകുട്ടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജ് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയതോടെ മറ്റൊരു ബെഞ്ച് അപേക്ഷ പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സമാനമായ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കോടതി ചോദിച്ചു. ഹർജി വിശദമായി കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിന് മുമ്പായി ഡൽഹിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ. ഡൽഹിയിലെ പ്രമുഖ റോഡുകളിലും റൌണ്ട് എബൌട്ടുകളിലുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ ഉയർന്നത്. ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രമുഖ ഘടകകക്ഷി നേതാക്കൾ മുൻകാലങ്ങളിൽ രാഹുലിനും കോൺഗ്രസിനുമെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങളും പ്രസ്താവനകളും പോസ്റ്ററുകളിൽ അടിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയിലും ജപ്പാനിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പൈൻസിന്റെ തീരദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വാട്ടർ ഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാ സമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good afternoon, Dubai. Ippol samayam 3 mani kazhinju 7 minute.
6: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 21%.
6: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

പുതിയ പൊന്തിളക്കം പറവ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. പറവയിലെ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് ആരാണെന്നോ, പറ എന്നല്ലേ പറവയിലെ പാട്ട് ആരാ ചോദിച്ചിരിക്കുന്നതെന്നല്ലേ, പറ പറ പറയാന്ന് നിങ്ങൾ അവിടെ നിന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പറയാം. അനീഷാണ് ഇന്ന് പറവയിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അനീഷ് പറഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയില്ല എൻ്റെ ശിവ, ഭയങ്കര ചൂടൊന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. വെളിയിലോട്ട് ഇറങ്ങി നോക്കണ്ട, ഇവിടെ നിന്നാൽ തന്നെ എനിക്ക് മനസ്സിലാവും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇങ്ങനെ താഴ്ന്നിങ്ങനെ നടന്നു പോകുന്നവരൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരുപാട് വെയിലൊന്നും കൊള്ളണ്ട. പിന്നെ അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഗോട്ട് സോങ് ആണ്. നമ്മുടെ ബോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. രാഹുൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാഹുൽ മൂവിയൊക്കെ കണ്ടു, ടിക്കറ്റ് തന്നതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കിടിലൻ മൂവി, ഷീബ എന്താ വരാത്തതെന്ന് ചോദിച്ചിരിക്കുന്നു. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം വരുന്നില്ല, പിന്നീട് വരാമെന്ന് വിചാരിച്ചു. അടുത്ത വീക്കെൻഡിൽ മൂവിക്ക് വരാം കേട്ടോ. പിന്നെ അപ്പോൾ പിന്നെ രാഹുൽ കാണൂലല്ലോ. ശരി, ഓക്കെ. അപ്പോൾ ഇനി ഏതെങ്കിലും മൂവിക്ക് രാഹുലിനെ കാണാൻ പറ്റുമ്പം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട്. ഹായ് സുധീർ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, പാട്ട് കേൾപ്പിക്കാം കേട്ടോ. സന്തോഷ്, അതുപോലെ തന്നെ വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗിരീഷിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു, ഗിരീഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നവീൻ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തമിഴ് പാട്ടെന്ന് നവീൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നവീൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്യാം. അപ്പം 4 മണി വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വേഗം മെസ്സേജ് അയച്ചോ. കയറി വാടാ മക്കളെ, കയറി വാ, ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഇനി നമ്മുടെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നടൻ സലിം കുമാറിന് കലാകേരളത്തിന്റെ വിട. സംസ്കാര ചടങ്ങിലെ തിക്കിലും തിരക്കിലും നവമാധ്യമങ്ങൾക്ക് വിമർശനം. കാഴ്ചക്കാരെ കൂട്ടാനുള്ള തിരക്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. മരണത്തിലെങ്കിലും മാന്യത.
2: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Malayalita!
10: Malayalita! Kerala, Kerala!

0: ജാലക്കാരി പാട്ട് ബാൾട്ടി എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് സുധീറാണ്. അപ്പൊ സുധീറിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുക്താർ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. മുക്താറിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ചന്ദ്രലേഖയിലെ ഇന്ന് ചന്ദ്രലേഖയിലെ പാട്ട് രണ്ടാമത്തെ ആളാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ അമ്മുമ്മക്കിളി വായാടി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒന്നാം വട്ടം കണ്ടപ്പോ ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് പ്ലേ ചെയ്യാം മുക്താറെ. കുറച്ചൊരു ഇത്രയും കൂടി ഒന്ന് കാത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ റഹീം ഈസ ഒരു വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഇത് തെറ്റാതെ ഈ മെസ്സേജ് വായിക്കുകയാണെങ്കിൽ ചട്ടിച്ചോറ് ഞാൻ പാർസൽ വാങ്ങി തരാം എന്നാണ് പറയും. പാർസൽ വാങ്ങി അയക്കുന്നതാണ്, അതുകൊണ്ട് ഇത് തെറ്റാതെ വായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാതെ വായിക്കാം കേട്ടോ. ഉച്ചവെയിൽ ചുട്ടുപൊള്ളി തിളങ്ങുന്ന നേരത്ത് ജോലിതൻ തിരക്കുകൾ നമ്മെ തളർത്തുമ്പോൾ വാഹനങ്ങൾ നീളുന്ന ട്രാഫിക് നടുവിലും കീ കീ പോ പോ ഇതൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ ഞാൻ ഇട്ടതാണ്. മനന്നൊന്ന് നമ്മൾ വലഞ്ഞു നിൽക്കുമ്പോൾ കൃത്യം 2 മണിതൻ മണിനാഥം മുഴങ്ങി കിണങ്ങി കിണങ്ങി മലയാളിയുടെ പ്രോഗ്രാമുമായി ഷീബ എത്തുമ്പോൾ നാടിൻ സുഗന്ധവും കുളിർകാറ്റും പോലെ നമ്മുടെ ഉള്ളിൽ പുതുവസന്തം അല്ല പുതു സന്തോഷം നിറയും. തെറ്റിയല്ല, പുതു സന്തോഷം നിറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 മണിവരെയുള്ള ആ 2 മണിക്കൂറിൽ പ്രവാസത്തിൻ ചൂട് വഴികളിൽ തണലായി മാറി ഹോം എഫ് എം തരംഗങ്ങൾ മീട്ടുന്ന പാട്ടുകൾ ചടുലമം താളമായി നെഞ്ചിൽ പടർന്നു കയറി. അന്യനാട്ടിലെ ഈ ഒരു വലിയ ട്രാഫിക്കിലും നമ്മെ ചിരിപ്പിച്ചു കൂടെ നിൽക്കുന്ന ഞാൻ ഇവിടെ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നു ചിരിപ്പിക്കുന്നെന്ന്. ചിരിപ്പിച്ചുകൊണ്ട് കൂടെ എന്നും നിൽക്കും ഷീബ തുന്നി വയ്ക്കും ആ നല്ല മൊഴികൾ. ഞാൻ ആരുടെ ടൈലറാ, എനിക്ക് വയ്യ. നമ്മുടെ ഉച്ചനേരങ്ങളെ എന്നും ധന്യമാക്കും. പിന്നെ തെറ്റാതെ ഈ മെസ്സേജ് വായിച്ചാൽ ചട്ടിച്ചോറ് വാങ്ങിത്തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചട്ടിച്ചോറില്ല, എന്തായാലും ഈ സമയം എടുത്ത് ഇത്രയും വാക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ചൂടത്തും എഴുതി അയച്ചല്ലോ. ഞാൻ നമിച്ചിരിക്കുന്നു, ധന്യയായിരിക്കുകയാണ് ഗോവിയേട്ടാ. എന്താ കവി എന്ന് അപ്പം തന്നെ മെസ്സേജ് വന്നത് നമ്മുടെ റഹീം ഈസയാണ്. എന്നിട്ട് നമ്മുടെ മിനി പത്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു മെസ്സേജും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വാർത്താ വസന്തവും എന്താ സംഭവവുമായി മിനി പത്മ. ഇത് മിനി പത്മയെ ഏൽപ്പിക്കണം കേട്ടോ. പിന്നെ ഏൽപ്പിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം രണ്ട് പറയാൻ, അല്ല രണ്ട് സ്നേഹത്തോടെ വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, പിന്നെ അടുത്ത നമ്മുടെ സീമയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ വീക്കെൻഡിൽ മൂവി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ഇത് തന്നെ ചോദിക്കുന്നു, മൂവി ഉണ്ടോ എന്ന്. കഴിഞ്ഞ മണിക്കൂറിൽ എന്നോട് ആരോ ചോദിച്ചല്ലോ ഈ വീക്കെൻഡിൽ മൂവി ഉണ്ടോ എന്ന്. നാളെ പറയാം കേട്ടോ, പക്ഷെ അടുത്ത വീക്കെൻഡിൽ മൂവി ഉണ്ട് അതെനിക്ക് ഷുവറാണ്. പിന്നെ നമ്മുടെ ഏതാരാ മുഫീദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിയാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് നിയാസ്, ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തരാലോ. പിന്നെ രാജ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷീബ, മാത്യുവിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മാത്യു, തിരിച്ച് ഞാനും അങ്ങോട്ട് ഹായ് ഷീബ എന്ന്. സോറി മാത്യു. ഹായ് മാത്യു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഏതാണ് ആ കവി എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ മുക്താർ. കവിയുടെ പേരാണ് റഹീം ഈസ. എന്നും കവിത എഴുതി അയക്കും, പിന്നെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, നല്ല വാക്കുകൾ എപ്പോഴും എഴുതി അയക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റഹീം ഈസ. വർഷങ്ങളായിട്ട്, അതായത് പണ്ട് മുതലേ റഹീം നമ്മുടെ റേഡിയോ ഒക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റേഡിയോ കേൾക്കുന്ന വിസയിലാണ് നമ്മുടെ റഹീം ഈസ വന്നിരിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നാളെ പോലെ കേൾക്കൂല എന്ന് പറയും, അങ്ങനെ പറയരുത് കേട്ടോ. ഒരുപാട് സന്തോഷമാണ് റഹീം, താങ്കൾ എപ്പോഴും നല്ല സ്നേഹത്തോടെയുള്ള വാക്കുകളൊക്കെ കൊണ്ട് ഞങ്ങളെ അങ്ങ് സന്തോഷിപ്പിക്കാറുണ്ട് കേട്ടോ. ഒത്തിരി നന്ദി. അടുത്ത നമുക്കൊരു തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: சங்கம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தீர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ட்ராஃபிக் அப்படின் நோக்குமோ ஆன் ஷார்ஜா இண்டஸ்ட்ரியல் ஏரியா டூ அரவுண்ட் S112 மலீஹா ரோட் ஆ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽസഫ 2 ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ D62 ബെയ്റൂട്ട് സ്ട്രീറ്റ് ഇൻ മൊഹൈസിന 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Traffic update.
2: Traffic update.
3: Brought to you by

0: എസി കാർഗോ ആൻഡ് കൊറിയർ നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ വൺ ഇൻ ജിസിസി, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: നടൻ സലീം കുമാറിന് കലാകേരളത്തിന്റെ വിട. സംസ്കാര ചടങ്ങിലെ തിക്കിലും തിരക്കിലും നവമാധ്യമങ്ങൾക്ക് വിമർശനം. കാഴ്ചക്കാരെ കൂട്ടാനുള്ള തിരക്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. മരണത്തിലെങ്കിലും മാന്യത.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: You're tuned into Home 92.2 FM. Home is a feeling.

മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: ചന്ദ്രലേഖയിലെ പാട്ടും നമ്മൾ കേട്ടു. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചതാണ്, ഇപ്പോഴാണ് എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചോദിച്ചത്, പക്ഷെ അന്നെനിക്ക് സമയം തികഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുക്താറാണ് ഈ പാട്ട് ചോദിച്ചിരുന്നത്. അപ്പോൾ മുക്താറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സന്ദീപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ശീബമോളെ എന്ന് വിളിച്ചിരിക്കുന്നു. എന്താ സന്ദീപേട്ടാ, സന്ദീപേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചൊന്ന് കാത്തിരിക്കണം കേട്ടോ. കാരണം ആദ്യം വന്നവരുടെ പാട്ടുകളെല്ലാം ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വൈകും, ചിലപ്പോൾ അയ്യോ പക്ഷെ 3 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്, നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇനി അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത് നക്ഷതങ്ങളിലെ പാട്ടാണ്. ഇന്ന് അശോക്കാണ് ആ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എവർഗ്രീനിൽ ആ പാട്ട് പ്ലേ ചെയ്യാമെന്ന്. ആരെയും ഭാവഗായകനാക്കും എന്നുള്ള പാട്ട്, അത് സന്ദീപിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ രാജേഷ് ആർ രാജേഷ് മങ്കൊമ്പ് രാജേഷ്, അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ, നല്ല പാട്ടാണ്, സൺഡേ ഹോളിഡേയിലെ പാട്ട്. അപ്പോൾ ആ പാട്ടും എനിക്ക് പ്ലേ ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ ചെറുപ്പറ ചെറുപ്പറയെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന പാട്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ 2 പാട്ട് അടുത്തടുത്ത് പ്ലേ ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് ഓടി വരാം കേട്ടോ.
1: Brought to you by Basha Bhai Biryani, authentic Dindigal biryaniyum, Chennai Bhai Veettu Kalyana biryaniyum, ini aaswadikkam. Vasal

0: You're listening to Home 92.2 FM. Home is a feeling.
1: നടൻ സലിം കുമാറിന് കലാകേരളത്തിന്റെ വിട. സംസ്കാര ചടങ്ങിലെ തിക്കിലും തിരക്കിലും നവമാധ്യമങ്ങൾക്ക് വിമർശനം. കാഴ്ചക്കാരെ കൂട്ടാനുള്ള തിരക്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. മരണത്തിലെങ്കിലും മാന്യത.
2: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4 to 5 p.m. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിലെ ഈ പാടുന്ന രാജേഷാണ് കേൾക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചത്. അപ്പോൾ രാജേഷിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തിരിക്കുകയാണ്, അദ്ദേഹം കേട്ടു, അതിന്റെ സന്തോഷവും അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അജ്മാനെന്ന് മെസ്സേജ് അയച്ച സന്ദീപ് അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ വിനോദ്, ഒരുപാട് പേരുടെ പാട്ടുകളിലേക്ക് എന്നത്തെ പോലെ തന്നെ ഇന്നും എത്താൻ പറ്റാറില്ല, കാരണം ഇങ്ങനെ കുറേ പേരുടെ മെസ്സേജ് വരാറുണ്ടെങ്കിലും ഞാൻ പറ്റുന്നത് മാക്സിമം ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി കൂടുതലും പാട്ടുകളൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. എപ്പോഴും സമയം കിട്ടുമ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പശ്ചിമേഷ്യയിൽ സംഘർഷം. പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ച ഇസ്രായേൽ. വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ വാഹനാപകടത്തിൽ 7 പേർ മരിച്ചു. മരിച്ചവരിൽ 6 പേരും ഇന്ത്യക്കാരാണ്. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരം. ദുബായ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിന് നടുവിൽ പെട്ടെന്ന് നിർത്തിയ ട്രക്കിന് പിന്നിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കൃത്യമായ അകലം സൂക്ഷിക്കാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബ്നനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കരാച് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ലബ്നോനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. US സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലബ്നനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയെ എതിർത്ത് CMRL. രേഖകൾ വിട്ടു നൽകരുതെന്നാണ് ആവശ്യം. അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഉടൻ വാദം കേൾക്കും. 134 രേഖകളാണ് ED ആവശ്യപ്പെട്ടത്. വീണ ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയുൾപ്പെടെയാണ് ആവശ്യപ്പെട്ടത്. കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രേഖകൾ വിട്ടു നൽകരുതെന്നാണ് വാദം. മറുപടി ഫയൽ ചെയ്യാൻ സാവകാശം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാവകാശം നൽകാനാകില്ല, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറിയിക്കണം എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടുപിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. നിലവിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായി തുടരും. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ, അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ്, സ്ക്രീൻഷോട്ട് മറ്റൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അതുൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ്സുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ DCC എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ജി സുധാകരൻ എച്ച് സലാം പോര് കടുക്കുന്നു. പിണറായി വിജയനെ വിമർശിച്ചുള്ള ജി സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എച്ച് സലാം രംഗത്ത്. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ സലാമിന്റെ പരാമർശം. അമ്പലപ്പുഴ MLA ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്ന് എച്ച് സലാം. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച KN ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചതെന്ന് സലാം. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാപൈസ വാങ്ങിയിട്ടില്ലെന്നും വി ശിവൻകുട്ടി. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് RTA. ആധുനിക വാട്ടർ ഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാസമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ തന്നെ ശബ്ദം അങ്ങനെ ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കുമല്ലോ അല്ലേ. എന്തായാലും വെള്ളിയാഴ്ച നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ സങ്കടകരമായിട്ടുള്ള ഒരു ദിവസമാണ് കടന്നുപോയത് അല്ലേ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, ദേശീയ പുരസ്കാരം നേടിയ സലീം കുമാർ അദ്ദേഹം വിടവാങ്ങിയതാണ്. അദ്ദേഹത്തിന് കലാകേരളത്തിൻ്റെ, സിനിമാ ലോകത്തിൻ്റെ, സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വലിയൊരു അനുശോചനമാണ് ഉണ്ടായത്. എന്നാൽ സംസ്കാര ചടങ്ങിലെ ആ തിക്കിലും തിരക്കിലും നവമാധ്യമങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. കാഴ്ചക്കാരെ കൂട്ടാനുള്ള തിരക്കിൽ മാധ്യമങ്ങൾക്ക് മനുഷ്യത്വം നഷ്ടപ്പെടുകയാണോ? പിതാവിനെ നഷ്ടപ്പെട്ട വേദനയിൽ മരണാനന്തര കർമ്മങ്ങളൊക്കെ നടത്തുന്ന സമയത്തും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന രീതിയിൽ ആ മകന് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം ഒരു ദേഷ്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഒരു മരണം നടന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വന്നു. അതിനൊക്കെ ഇടയാക്കിയത് ആരാണ്? മരണത്തിലെങ്കിലും എന്താണ് നമ്മളൊന്നും മാന്യത കാണിക്കാത്തത്? എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ആളെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത്, പ്രത്യേകിച്ച് അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുടെ ആകുമ്പോൾ, ദുഃഖിക്കാനെങ്കിലും സ്വകാര്യമായിട്ട് നമുക്ക് അവസരം വേണ്ടതല്ലേ, അതിനുള്ള അവകാശം നമുക്കില്ലേ, ആ രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഈ അടുത്തതായിട്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ സജീവമായ സമയത്ത് എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ വെച്ചിട്ട് ഓരോരുത്തരും ഇൻഫ്ലുവൻസർമാരാകുന്ന ഈ ലോകത്ത് കുറച്ചുകൂടി മാന്യത നമുക്ക് വേറെ ഏത് വിഷയത്തിൽ കാണിച്ചില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ മരണത്തിലെങ്കിലും കാണിക്കേണ്ടതല്ലേ? ഒരു മരണം നടക്കുന്ന വീട്ടിലായാലും അനുശോചനം നടക്കുന്നെടുത്ത് നമുക്ക് പോവാം. പക്ഷേ മരിച്ച വ്യക്തിയുടെ ഏറ്റവും ക്ലോസ് ഷോട്ട്സ് എടുക്കുക, അവിടെ വരുന്ന സെലിബ്രിറ്റികളുടെ എടുക്കുക, ആ രീതിയിൽ അത് വലിയ ആഘോഷമാക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇതെന്തുകൊണ്ടായിരിക്കാം ആവർത്തിക്കുന്നത്? പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചയിലെ നിങ്ങളുടെ ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, എങ്ങനെ ഇത് മാറ്റാൻ പറ്റും എന്ന രീതിയിലൊക്കെ നമുക്ക് ഇന്നത്തെ ചർച്ച കൊണ്ടുപോയാലോ. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ, നമസ്കാരം മിനി പത്മ.
1: നമസ്കാരം ഷമീർ അല്ലേ ഇത്?
2: അതെ, ഷമീറാണ്.
1: സുഖായിരിക്കുന്നു ഷമീർ, എന്തൊക്കെയാണ് വിശേഷങ്ങളാ? ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി, കുറച്ചല്ല കുറച്ച് അധികം തന്നെ, കാരണം ശബ്ദം വരാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അധികം സ്ട്രെയിൻ എടുക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു വിഷയമാകുമ്പോൾ ഒന്ന് സംസാരിക്കേണ്ടത് തന്നെയല്ലേ. എന്ത് തോന്നി ഷമീറിന് ഇത് കണ്ടപ്പോഴും കേട്ടപ്പോഴൊക്കെ?
2: വളരെ സങ്കടം തോന്നി. ആദ്യം തന്നെ പറയട്ടെ, അല്ല സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ താരങ്ങളായി കഴിഞ്ഞാൽ മണ്ണിനെ മറക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാടിനെ മറക്കുന്നുണ്ട്. നാടിനെ മറക്കാത്ത സാധാ നാട്ടുകാരനായ നാടിനെ അദ്ദേഹം മറന്നിട്ടില്ല. ഇന്നും നാട്ടുകാരനായിട്ടാണ് ജീവിച്ചത്.
1: ഒരു സാധാരണക്കാരനായിട്ട് തന്നെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു അല്ലേ.
2: ഞങ്ങള് പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു, അതേ സലീം കുമാർ, സലീമായിട്ട് കുമാർ പിന്നെ വന്നത്, അതേ സലീമായിട്ട് തന്നെ അദ്ദേഹം ആ നാട്ടിൽ ജീവിച്ചു. അപ്പോ അത് ആദ്യം പറയാനുണ്ട്. പിന്നെ ഈ ഇത്തരം പാപ്രാസികളെ പണ്ട് യൂറോപ്പില് ഇത്തരം പാപ്രാസികളുടെ ശല്യം കാണാൻ ഒരുപാട് പ്രയാസങ്ങൾ
1: ഉണ്ടായിട്ടുണ്ടായിരുന്നു.
2: അപ്പൊ നമ്മുടെ അനുമതി ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ ഫോട്ടോ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവരെതിരെ ജാമ്യമില്ലാ വകുപ്പ്രകാരം കേസെടുക്കരുത്. ഈ എല്ലാ ഇത് മാത്രല്ല, ഇതിപ്പോ വളരെ മോശം. അത് അതേപോലെ ഏതെങ്കിലും പ്രോഗ്രാം നടത്തിണ്ടെങ്കിൽ അവരുടെ അവരെ പല വളരെ വീഡിയോകളൊക്കെ ചിത്രീകരിച്ചിട്ട് വളരെ മോശമായിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ വ്യക്തമായ നടപടി പോലീസിന് ഭാഗത്തു ഉണ്ടാവണമെന്നാണ്
1: എന്റെ. ശരിക്കും ഒരു നിയമം തന്നെ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഷമീർ ആണ് വിളിച്ചത്, അഭിപ്രായം പറഞ്ഞത്. ഇപ്പോ ഇവിടെ റഹീം ഈസ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോ എന്ത് പറ്റിയോ, ആവോ സൗണ്ടൊക്കെ പോയല്ലോ എന്ന്. അതെ റഹീം, സൗണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചിലരുടെ പേര് എനിക്കിവിടെ വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, പേര് എടുക്കാത്തത് കൊണ്ട്. സന്ദീപ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഷീബ, എന്തായാലും നമ്മുടെ വിഷയം ഇന്ന് നടൻ സലീം കുമാറിന്റെ കലാ കേരളത്തിന്റെ വിടയാണ്. മരണത്തിലെങ്കിലും നമുക്ക് മാന്യത കാണിക്കേണ്ടതല്ലേ എന്നതാണ് വിഷയം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ആരാണിത്?
2: ഗ്ലീറ്റസ് ആണ്.
1: ഗ്ലീറ്റസ്? ഗ്ലീറ്റസ് സുഖായിരിക്കുന്നു. എവിടെയാണ്? കണ്ണൂരാണോ ഗ്ലീറ്റസ്?
2: നമ്മൾ കണ്ടിരുന്നു
1: ഇപ്പൊ റീസെന്റ്ലി കണ്ടോ? നമ്മള്
2: കണ്ടിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ആ മാതൃഭൂമിയിലുള്ള സമയത്ത് അല്ലേ? നമ്മള് സംസാരിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ സിനിമാ ലോകത്തിന് നമ്മുടെ കേരളത്തിനുണ്ടായ വലിയ നഷ്ടമാണ് ശ്രീ സലീംകുമാറിന്റെ വിയോഗം. ആ സമയത്ത് മാധ്യമങ്ങൾ കാണിച്ച ഇത് സാധാരണ മാധ്യമങ്ങളല്ല കേട്ടോ, എല്ലാറ്റിനും കുറ്റം നമ്മൾ മാധ്യമങ്ങൾക്കാണ് പഴികിട്ടാറുള്ളത്. പക്ഷെ ഇത് ഒരു മൊബൈലും എടുത്തിട്ട് എല്ലാവരും ഇൻഫ്ലുവൻസറും ഓൺലൈൻ മീഡിയാസും ആവുന്ന ഒരു കാലഘട്ടമാണ്.
2: തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പല മാധ്യമങ്ങളിലും നിങ്ങളെ ഉപയോഗിക്കുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ ട്രോളുകൾ പോകുന്നുണ്ട്, പല മാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്താ പറയണ്ടത്, മാനസിക ഒരു വിഷമം ഉണ്ടാകുന്നു. കാരണം നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കുറച്ച് മുമ്പ് ശ്രീവസ്തം മരിച്ചപ്പോൾ നമ്മൾ സിമിലർ സംഭവം കണ്ടു. ഇതിപ്പോ ഇന്നിപ്പോ സലീംകുമാർ മരിച്ചപ്പോ നമ്മുടെ ചന്ദുവിന്റെ റെസ്പോൺസ് കണ്ടു. അപ്പൊ ഇതൊരു എന്താണ് പറയുക, നമ്മൾ ഒരു സമൂഹം, നമ്മൾ ഇത്രയും സാക്ഷര കേരളമായിട്ട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഇനിയും നോക്കുമ്പോ നമുക്കൊരു ഒരു തോന്നാണ്, ഒരു ഒരു സാധാരണ മലയാളി എന്ന രീതിയിൽ
1: കേൾക്കുന്നുണ്ട്. ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ നമുക്ക് തന്നെ നമ്മളോട് ഒരു പുച്ഛം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകളിൽ നമ്മൾ സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിൽ കാണാറുണ്ട്. അവിടെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇടിച്ചു കയറി ആ വീട്ടിന്റെ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിലേക്കൊന്നും ആരും അവിടെ പോകാറില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ സാധാരണഗതിയിൽ ഇനിയിപ്പോൾ അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ ആരായിക്കോട്ടെ, ഒരു മരണം നടന്ന വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ ചെന്നിട്ട് ഏത് ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന രീതിയിൽ പോകുന്ന കേരളത്തിൽ കുറച്ചുകൂടെ കൂടുന്നുണ്ടെന്നു. പിന്നെ നമ്മൾ എന്ത് സാക്ഷര കേരളം എന്നാണ് ഈ പറയുന്നത്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത്, ഇതിനൊക്കെ നമ്മള് പല നിയമങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽക്കൊരു ഒരു നിയമം നിരോധിക്കുന്ന നിയമത്തിന്റെ പരിധിയിൽ നമുക്ക് ഇതിനൊരു ചട്ടക്കൂടിലാക്കി അതിന്റെ തരത്തിലൊരു റെഗുലേഷൻസ് ഒക്കെ വെച്ച് ചെയ്യേണ്ട സമയം അതിപ്രത്യേകതയെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു ചടങ്ങിൽ പുള്ളിതന്നാശുഭൻ സംസാരിക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പറ്റിയിട്ടുണ്ടാകും. ചിലപ്പോൾ അതിന് ഒരു നിയമങ്ങളോ തീരുമാനങ്ങളോ ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് കേരളത്തിൽ സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോ അതിന് നമ്മൾ പ്രവർത്തകരൊക്കെ അത് കണ്ട് അതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. ഇനി അവസ്ഥ
1: വളരെ സന്തോഷം ക്ലീറ്റസ് വിളിച്ചു. ചെലുകട്ട് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ക്ലീറ്റസ് കുറെ കാലം കൂടിയിട്ട് വിളിച്ചതാണ്, അദ്ദേഹത്തിന് കേട്ടിരിക്കാൻ വേണ്ടി തോന്നി അല്ലെ. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സംസാരം മുറിഞ്ഞു പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ടെലിഫോൺ ലൈനിൽ എന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലീറ്റസ് വിളിച്ചപ്പോഴാണോ അതോ ഇപ്പൊ ഇവിടെ ഇല്ല പ്രശ്നമാണോ നോക്കാലോ. അടുത്ത കോൾ എടുത്തിട്ട് നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: നമസ്കാരം,
1: നമസ്കാരം.
3: ലത്തീഫാണ്?
1: ലത്തീഫെ സുഖായിരിക്കുന്നോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ദുബായിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്നതാണ്. 6-7 പേരാണ് വാഹന അപകടത്തിൽ മരിച്ചിരിക്കുന്നത്.
3: വിഷയം കേട്ടപ്പോ ആദ്യം ഒരു ചിരിയാണ് വന്നത്. കാരണം ഒരു മാധ്യമ പ്രവർത്തകയായ മിനി പോലും അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാല്.
1: അല്ല, ഇത് ഈ പറയുന്നത് നമ്മള് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ ഈ പഠിക്കുന്ന കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയുന്ന ചില മാധ്യമ പ്രവർത്തനത്തിൽ എത്തിക്സ് ഉണ്ട്, അത് പലപ്പോഴും നമ്മൾ ഉൾപ്പെടെ മറന്നു പോവാറുണ്ടെങ്കിലും ഇപ്പൊ ഈ ചെയ്യുന്നത് മുഴുവനും നമ്മൾ ഉൾപ്പെടുന്ന ആ മാധ്യമ പ്രവർത്തകർ വിഭാഗം അല്ല കേട്ടോ. ഞങ്ങൾക്കിടയിലും ഇത് ഉണ്ടാകാറുണ്ട്. നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് പറയുന്നില്ല. പല വീടുകളിലും കൊണ്ട് മൈക്ക് വായിന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലും ഒരു മരണം നടക്കുമ്പോഴും ഒരു അപകടം നടക്കുമ്പോഴും ഔചിത്യമില്ലാതെ ഞങ്ങളും പെരുമാറാറുണ്ട്. ഒരു ആത്മവിമർശനമായിട്ട് തന്നെ എടുക്കുന്നു.
3: ഇതിപ്പോ എനിക്ക് ഒന്നും പറയാനില്ലല്ലോ, ഞാൻ പറയേണ്ട പോയിന്റ്
1: അല്ലേ? ശരിയല്ലേ, ശരിക്കും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ
3: നവമാധ്യമങ്ങൾ മിനി നേരത്തെ പറഞ്ഞു ഇത് ഞങ്ങളെ പോലുള്ള മാധ്യമങ്ങളെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളാണ്. പക്ഷെ അത് തെറ്റാണ് കേട്ടോ.
1: എന്താണ് ലത്തീഫ്, രണ്ടും ഉണ്ട് കേട്ടോ.
3: അതെ അതെ, അല്ല എല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്ത് ഒരുപോലെ ആയാലും ഈ ലോകം നിലനിൽക്കില്ലല്ലോ. എന്റെ ഒരു സുഹൃത്തിന്റെ സിസ്റ്ററും ഒരു 8 വയസ്സായ ഒരു കുട്ടിയും ഒരു വാഹനാപകടത്തിൽ മരിച്ചു. ഇവിടെ പുറത്തെ രാജ്യത്തായിരുന്നു, ഇവിടെ ഇവിടുന്ന് ടൂർ പോയതായിരുന്നു ഇത്തരം. അങ്ങനെ അവരുടെ ആ ഒരു ശരീരം, ഭൗതിക ശരീരം ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഒരു 4-5 ദിവസത്തിന്റെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരണപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ മാധ്യമങ്ങൾ പോയി അവന്റെ അച്ഛന്റെ വായിലേക്ക് തിരികെ കയറ്റി മയക്കുക. അദ്ദേഹം വളരെ തകർന്നിരിക്കുകയാണ്. കാരണം ഒരു മകളും പേരക്കിടാവും മരിച്ച വിഷമം അറിയാലോ. ആ സമയത്ത് ഇവർ പോയി കൊണ്ടേ വായിച്ചു തിരികെ. അതൊക്കെ ഞങ്ങൾക്ക് TV കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ മാധ്യമം വരികയാണ്. ലാസ്റ്റ് അവിടുത്തെ നാട്ടുകാർ ഇടപെട്ടു, അത് വിലക്കി. അത് കഴിഞ്ഞ് ഈ ബോഡി വരുന്നതിന്റെ അന്നും കാലത്ത് ഈ വന്നവൻ തന്നെ വീണ്ടും അവരുടെ വായിൽ മയക്കു. എന്താവശ്യം ഇതിനൊക്കെ ഒരു നിയന്ത്രണ രേഖ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഈ പ്രസ് ക്ലബ് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പൊ അതിലൊക്കെ ഒരു മാനദണ്ഡം വെക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് സമയ ഭാഗത്ത് നിന്ന് ഇന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ.
1: അല്ല, ആ രീതിയിൽ നമ്മളെ പ്രൈവസിയിലേക്കോ നമ്മുടെ ദുഃഖത്തിലോ നമ്മുടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള ചടങ്ങുകളിലേക്കോ ഒന്നും കടന്നു വരാൻ ഒരു മാധ്യമങ്ങൾക്കോ അധികാരമില്ല, ഒരു പ്രത്യേക റൈറ്റൊന്നും നമുക്കില്ല.
3: അതെ, അപ്പൊ അതിന്റെ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ശാസിക്കുക, അല്ലെങ്കിൽ അത് തിരുത്താനുള്ള നടപടികൾ പൊതുമധ്യത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങളെപ്പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതിനോട് മുന്നോട്ട് വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്ക് ചെയ്യുമ്പോൾ ഓ ഇത് ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത് പൊതുസമൂഹം ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ഫീലെങ്കിലും വരും.
1: തീർച്ചയായിട്ടും ലത്തീഫ് പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നമ്മൾ നവമാധ്യമങ്ങളെ കുറ്റം പറയുമ്പോഴും ലത്തീഫ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പ്രവർത്തകരും അവരുടെ ഭാഗത്തു നിന്നും വലിയ തെറ്റ് വരുന്നുണ്ട്. അപ്പൊ ആത്മവിമർശനപരമായിട്ട് ഇത് ഏറ്റെടുക്കുന്നു ഞങ്ങൾ.
3: ആത്മവിമർശനം നടത്തിയതിന് വലിയൊരു അഭിനന്ദനം. നിങ്ങളുടെ കമ്മിറ്റികളിലും ഇവിടെ നിങ്ങൾക്ക് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പിന്നെയും ഒരു പരിധി പാലിക്കാറുണ്ടെന്നാണ് എനിക്ക്
1: തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ആരുടെയും സ്വകാര്യതയിലും. അതെ, അത് നിയമത്തിന്റെ, അതാണ് പറയുന്നത്, ഈ ഒരു നിയമം നാട്ടിൽ നിന്ന് വേണ്ടതാണ്. അതായത് ഇപ്പൊ ഒരു മരണം നടന്നു എന്ന് വെക്കുക, ആ കുടുംബത്തിന് വന്ന് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വമേധയാ വന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും അതെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് ഓരോ വീടുകളിലും ഇന്ന ഒരു ഏരിയയിൽ ഇന്ന സ്ഥലത്ത് മാത്രം കാണുക, ആ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് വന്ന് സംസാരിക്കാനുണ്ട് ഒരു മരണവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹം മാത്രം പറയട്ടെ, അവിടുത്തെ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെയോ വയസ്സായ അച്ഛനമ്മമാരെയോ ഒന്നും ഇതിലേക്ക് വലിച്ചിടാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ട് അതൊന്ന് ബ്രീഫ് ചെയ്ത് പോവുക. കാരണം മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങൾ എല്ലാം അറിയുന്നത്. അപ്പൊ മാധ്യമങ്ങൾ എവിടെയും പോകണ്ടെന്നല്ല, പക്ഷെ എവിടെ വരെ പോകാം എന്നത് ഒരു മാനദണ്ഡം.
3: അതെ അതെ, ഒരു കാര്യം കൂടെ, നിങ്ങൾ അതുപോലെ ഈ മാധ്യമ പ്രവർത്തകർ ന്യൂസ് കൊടുക്കുമ്പോ ഒരു കുറ്റകൃത്യം പോലീസ് തെളിയിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ പിടിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം കൊടുക്കണം. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചു, അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ അവർ ചെയ്ത് പോലീസ് ഇങ്ങനെയാണ്. ഈ പോലീസിന്റെ ടെക്നിക്കുകളും കൂടെ മാധ്യമങ്ങൾ മറ്റുള്ള ക്രിമിനൽസുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
1: ശരിക്കും, അതായത് മുംബൈ അറ്റാക്ക് വന്ന സമയത്ത് കസബിന്റെ ആ രീതികളൊക്കെ വന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടത് വലിയൊരു പ്രശ്നമായിരുന്നു.
3: അതെ, ഇപ്പോഴും ഇപ്പോഴും പലതും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പിടിച്ച കാര്യങ്ങളും അവരെങ്ങനെയാണ് പോയത്, പോലീസ് എങ്ങനെയാണ് പിടിച്ചത്, ഇന്ന തെളിവുകൾ കൊണ്ട് എന്താവശ്യമുണ്ട് അതിനൊക്കെ റെസ്ട്രിക്ഷൻ
1: വെക്കേണ്ടത്. തീർച്ചയായിട്ടും അതിലൊന്നും നടന്നില്ലെങ്കിൽ പോലും ഇതുപോലെ മരണം പോലുള്ള അല്ലെങ്കിൽ നഷ്ടം പോലുള്ള സംഭവങ്ങളെങ്കിലും കുറച്ച് മിതത്വം പാലിക്കാം. ശരി ലത്തീഫ, താങ്ക് യു സോ മച്ച്. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
4: ഗുഡ് ഈവനിങ്, ദേവനാണ്.
1: ദേവൻ? ആഹാ, ഇത് എവിടെയായിരുന്നു ദേവൻ? സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. കുറച്ച് ശബ്ദത്തിന് പ്രശ്നമുണ്ട്, കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇതേ അവസ്ഥയിലാണ്, ഇടയ്ക്കിടയ്ക്ക് ശബ്ദം മൊത്തമായിട്ട് പോവാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് പ്രശ്നമാണല്ലോ. ദേവൻ എന്തായിരുന്നു, നാട്ടിലായിരുന്നോ?
4: അല്ലല്ല, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു.
1: ശരി, അപ്പൊ എന്ത് വിളിക്കണ്ടെന്ന് വിചാരിച്ചോ അതോ വിളിച്ചിരുന്നോ?
4: അല്ല, കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ കിട്ടി അത് വിളിച്ചു.
1: അത് ശരി, ആ ശരി.
4: രാവിലെ ഞാൻ കേട്ടായിരുന്നു, ഇതൊരു ഒരു റിലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് തീർച്ചയായിട്ടും. പക്ഷെ അതില് നേരത്തെ ആളെ പറഞ്ഞതുപോലെ തന്നെ, ഹലോ
1: കേൾക്കുന്നുണ്ട്? പക്ഷെ എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ.
4: ഓക്കെ, കഴിഞ്ഞ ആള് പറഞ്ഞതുപോലെ തന്നെ ഒരു സെൽഫ് ക്രിറ്റിസിസം അത് വേണം തീർച്ചയായിട്ടും. കാരണം ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല അത് ചെയ്യുന്നത്, എല്ലാവരും അത് ചെയ്തിരുന്നു. കാരണം ഒരു കാര്യത്തെ നമ്മളിങ്ങനെ പേടിച്ചിങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവിടെ നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ലൈവ് കാണിക്കുന്ന കാര്യം ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കേണ്ടതല്ലേ?
1: ശരിക്കും
4: അത് അവര് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി വേണല്ലോ. ഇപ്പം ഒരു നമ്മളിപ്പോ പൊതുവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും
1: അതെ അതെ, ദേവൻ എക്കോ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ ടെലിഫോൺ ലൈനിൽ നമ്മുടെ ടെക്നീഷ്യൻസ് എഞ്ചിനീയർസ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ, നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഇങ്ങനെ എക്കോ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കോൾ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ, പുറത്തുനിന്നുള്ള കേൾക്കുന്നുണ്ടോ. ഞാൻ അത് മൈക്കിലൂടെ പറയുന്നത് കേട്ടോ, നമ്മുടെ ഓഫീസിൽ ഇത് കേൾക്കാൻ വേണ്ടിട്ട് പറ്റും. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
5: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ശ്രീ ഷാജി, സുഖായിരിക്കുന്നോ? പറയൂ, രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ട് നിലപാട് പറയുന്ന താങ്കൾക്ക് ഈ വിഷയത്തിലും ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, മാധ്യമങ്ങൾ കുറച്ചുകൂടെ മാന്യത പാലിക്കേണ്ടതല്ലേ?
5: അല്ല, ഞാൻ അത് പറയുമ്പോഴത്തേക്കും ഈ 1997 ഈ ബ്രിട്ടനിലെ ഡയാന രാജകുമാരി,
1: അതെ, പാപ്പരാസി,
5: അന്നാണ് ഞാൻ ശരിക്കും ഈ പാപ്പരാസി എന്നുള്ളൊരു വേർഡ് കേൾക്കുന്നത്. അന്നാണ് ഞാൻ ശരിക്കും ഈ പാപ്പരാസി എന്നുള്ളൊരു വേർഡ്, കാരണം അന്ന് വളരെ വിവാദമായിട്ട്, കാരണം ഇവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇവരെവിടെ പോയാൽ ഈ പാപ്പരാസികൾ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു, അവ പിന്തുടരേണ്ട ഭാഗമായിട്ടാണ് ആ ടണലിൽ വെച്ച് അപകടം നടന്നവരൊക്കെ അങ്ങനെയൊക്കെ
1: അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഓട്ടത്തിൽ അതിവേഗതയിലാണ് പിന്നെ ജീവൻ നഷ്ടപ്പെടുന്നത്.
5: അവരില്ലായിരുന്നു
1: നമ്മൾക്കൊപ്പം ഉണ്ടായേനെ
5: ഉണ്ടായേനെ അതെ അതെ അതെ. കാരണം ഞാൻ ആ സമയത്ത് ഇവിടെ ദുബൈയില് ഞാൻ അവിടെയൊക്കെ പോയിരുന്നു, ബ്രിട്ടീഷ് എംബസിലൊക്കെ ഞാൻ പോയിരുന്നു ഗവൺമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മളിപ്പോ എന്താ പറയുക, ഈ സെലിബ്രേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരക്കാർ ഈ കുറെ മൊബൈലും പിടിച്ചോണ്ട് വരുന്നത്. നേരെ ചെറുതെങ്കിലും ഒരു സാധാരണ പാവപ്പെട്ടവൻ മരിച്ചിടപാട് പോണില്ലല്ലേ, അവിടെ നിന്ന് പൈസ കിട്ടില്ല, പറഞ്ഞു മനസ്സില. അപ്പൊ ഇതിനൊരു ലൈസൻസ് സംവിധാനം, ഹ്യൂജ് എമൗണ്ട് ഉള്ള ഒരു ലൈസൻസ് സംവിധാനം കൂടെ. പക്ഷെ ഇപ്പൊ കേരള പോലീസ് ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നു കഴിഞ്ഞു, കേരള പോലീസ് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു നിയമ നിർമ്മാണം കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അവിടെ എനിക്ക് തോന്നുന്നു ഈ സെലിം കുമാർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത് പോലെയുണ്ട്. അവിടെ വന്ന് കുറെ പേര് ഈ മൊബൈൽ വെച്ചിട്ട് ഒരു പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ള ഇതിൽ
1: തോന്നിപ്പോയി. ശ്രീ ഷാജി പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ മാറ്റി നിർത്തുമ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങളെ കുറ്റം പറയുമ്പോഴും മനുഷ്യരെന്ന നിലയിൽ, മലയാളികൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരുടെയും ഭാഗത്തൊരു തെറ്റ് വരുന്നുണ്ട്. അതായത് ആ സ്ഥലത്ത് പോയിട്ടാണ് സെൽഫി എടുക്കുന്നത്. ഇപ്പോൾ നടൻ ദിലീപിന്റെ കൂടെയും മറ്റുള്ളവരുടെ കൂടെയൊക്കെ അവരൊക്കെ ആ മരണത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അതിനിടയിൽ സെൽഫി എടുക്കുക, മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിലെ ഷോൾ, അത് സംഭവമില്ലേ?
5: അതെ, അത് അതാണ് ആ അവിടെ എന്തെല്ലാം അവസരങ്ങൾ മുതലെടുക്കാൻ പറ്റുമോ അതാണ് അവിടെ ആൾക്കാർ നോക്കുന്നതെന്ന് പറഞ്ഞത്. എന്തെല്ലാം അവസരങ്ങൾ മുതലെടുക്കാൻ, അല്ലാതെ ആ മരണത്തിനോടുള്ള ഒരു അനുകമ്പ അങ്ങനെ ഒന്ന് വെച്ചിട്ടല്ല വരുന്നത്. അപ്പൊ ഒരു നല്ലൊരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഇതിപ്പ സലീംകുമാറിന്റെ മോൻ വളരെ ആക്രോശിച്ച് തന്നെ കാരണം എന്ത് ചെയ്യാൻ പറ്റും?
1: കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ദേഷ്യം പിടിക്കേണ്ടി വരുന്നു ചന്തു.
5: കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ അവിടെ അത് നിയന്ത്രിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എത്രമാത്രം അടപ്പതിച്ചു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു
1: നോക്കാം. വളരെ താങ്ക് യു സോ മച്ച്. മലയാളി എന്ന നിലയിൽ നമ്മളൊക്കെ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ടെലിഫോൺ ലൈനിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? എന്നാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ വരും ദിവസങ്ങളിലൊക്കെ വിളിക്കണം. നാളെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ചർച്ചയിലേക്ക് പോകുന്നതായിരിക്കും. എന്തായാലും തിങ്കളാഴ്ച ദിവസം നമ്മൾ ഈ ഒരു വാർത്തയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നമ്മൾ വിദേശ രാജ്യത്തൊക്കെ നമ്മൾ കാണാറുണ്ട് മരണവും അതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ചടങ്ങുകളൊക്കെ എത്ര കൃത്യമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് ഇങ്ങനെ മരണമൊക്കെ ആഘോഷമാക്കുന്നത്? അതിനിപ്പോൾ മീഡിയാസിന് മാത്രം കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ ഒരു പരിധിവരെ അങ്ങനെ പോകാറില്ല. നവമാധ്യമങ്ങൾ കൂടി വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണായിട്ട് എല്ലാവരും ഇൻഫ്ലുവൻസർ ആകുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരുന്നു. മുഖ്യധാര മാധ്യമങ്ങളൊന്നും തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഇത് സ്വയം വിമർശനമായിട്ട് തന്നെയാണ് ഈ ചർച്ചയെ നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും ഒരു മലയാളി എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, അല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളിങ്ങനെ ഒരു ഔചിത്യ ബോധമില്ലാതെ ചില സ്ഥലത്ത് പെരുമാറാറുണ്ട്. നമ്മൾ ഇവരെന്തായി കാട്ടിക്കൂട്ടുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം വലിയ ഒരു നഷ്ടങ്ങളുടെ ഇടയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ന് ഗൾഫ് മേഖലയിൽ, യു എ സംബന്ധിച്ച്, ദുബായിയെ സംബന്ധിച്ച് വലിയൊരു വാഹനാപകടം നടന്ന വാർത്തയും കൂടിയാണ് വരുന്നത്. എമിറേറ്റ്സ് റോഡിലാണ് ആ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു, 6 പേരും ഇന്ത്യക്കാരെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് സംസ്ഥാനങ്ങളിലുള്ളവരാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ മരണം 8 എന്ന് പറയുന്നു, അതിൽ 6 ഇന്ത്യക്കാരാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. ഒരു നേപ്പാൾ സ്വദേശിയും ഒരു ശ്രീലങ്കൻ സ്വദേശിയുമായിട്ട് ഉണ്ട്. ഇന്ത്യക്കാരിൽ 3 പേർ ഹൈദരാബാദ് സ്വദേശികൾ, 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികൾ, 1 പഞ്ചാബിയുമാണ് മരിച്ചവർ. അപകടത്തിൽപ്പെട്ടവർ ദുബായിലെ മോട്ടീവ് ടെക്നിക്കൽ സർവീസ് കമ്പനിയിലെ ജീവനക്കാരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോഡിൽ നിന്ന് പോയി ഒരു ട്രക്ക്, അതിന് പിന്നിലേക്ക് അവർ സഞ്ചരിച്ച് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. വാഹനങ്ങൾ തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു അകലം പാലിക്കാത്തതും വളരെ കൃത്യതയോടുകൂടി ഒരു വാഹനം ഓടിക്കാത്തതുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് അത് കണ്ടു നിന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വളരെയധികം ശ്രദ്ധയോടെ റോഡിൽ വാഹനം ഓടിക്കുക. നമ്മളെ കാത്തിട്ട് നമ്മുടെ ദുബായ് ആട്ടിയുടെ പരസ്യം പോലെ തന്നെ അമ്മ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു തോന്നലോടുകൂടി, എന്നൊരു ഓർമ്മയോടുകൂടി അമ്മ കാത്തിരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക അല്ലേ. കാരണം തിരികെ നമുക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടതാണ്, അമ്മയ്ക്കും മകനെയോ മകളെയോ ഒക്കെ സ്വീകരിക്കേണ്ടതാണ്. ആ ഒരു ഓർമ്മയിൽ വാഹനം ഓടിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: Let's talk with Mini Padma. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: അഫോർഡ്
8: affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
12: മാറ്റി പിടിക്കാം
13: മഴയിലും വെയിലും കൂടാ

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സംഘർഷം. പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ച ഇസ്രായേൽ. വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ വാഹനാപകടത്തിൽ 7 പേർ മരിച്ചു. മരിച്ചവരിൽ 6 പേരും ഇന്ത്യക്കാരാണ്. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരം. ദുബായ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിന് നടുവിൽ പെട്ടെന്ന് നിർത്തിയ ട്രക്കിന് പിന്നിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കൃത്യമായ അകലം സൂക്ഷിക്കാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കരാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ലബനോനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. US സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലബനനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയെ എതിർത്ത് CMRL. രേഖകൾ വിട്ടു നൽകരുതെന്നാണ് ആവശ്യം. അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഉടൻ വാദം കേൾക്കും. 134 രേഖകളാണ് ED ആവശ്യപ്പെട്ടത്. വീണ ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയുൾപ്പെടെയാണ് ആവശ്യപ്പെട്ടത്. കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രേഖകൾ വിട്ടു നൽകരുതെന്നാണ് വാദം. മറുപടി ഫയൽ ചെയ്യാൻ സാവകാശം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാവകാശം നൽകാനാകില്ല, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറിയിക്കണം എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. നിലവിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായി തുടരും. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ, അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ്, സ്ക്രീൻഷോട്ട് മറ്റൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അതുൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഗതാഗത മന്ത്രി സി പി ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ്സുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ ഡിസിസി എന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ജി സുധാകരൻ എച്ച് സലാം പോര് കടുക്കുന്നു. പിണറായി വിജയനെ വിമർശിച്ചുള്ള ജി സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ മുൻ എംഎൽഎയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എച്ച് സലാം രംഗത്ത്. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ സലാമിന്റെ പരാമർശം. അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്ന് എച്ച് സലാം. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച കെ എൻ ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചതെന്ന് സലാം. പി എം ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് എൽ ഡി എഫ് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് യു ഡി എഫ് മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പി എസ് സഞ്ജീവ്. പി എം ശ്രീ പദ്ധതിയിൽ യു ഡി എഫ് സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തൊടുന്യായങ്ങൾ പറഞ്ഞ് പി എം ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാപൈസ വാങ്ങിയിട്ടില്ലെന്നും വി ശിവൻകുട്ടി. ദുബായ് ഹാർബർ പാലം 90% നിർമ്മാണം പൂർത്തിയായെന്ന് ആർടിഎ. ആധുനിക വാട്ടർ ഫ്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഹാർബറിലേക്ക് നേരിട്ടുള്ള പ്രവേശനവും എക്സിറ്റും നൽകുന്നതാണ് പദ്ധതി. പാലം പൂർത്തിയാകുന്നതോടെ നിലവിലെ 12 മിനിറ്റ് യാത്രാസമയം വെറും 3 മിനിറ്റായി ചുരുങ്ങും. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good evening, studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
5: ദുബായ് മേഖലയിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 41%.
6: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൺഡേയിലെ ആദ്യത്തെ ദിവസം, മൺഡേയിലെ ആദ്യത്തെ ദിവസമല്ല, മൺഡേയിലെ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 16 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ആൻഡ് മിക്കവരും ഓഫീസൊക്കെ കഴിഞ്ഞ് ആക്ച്വലി ഇങ്ങനെ വീട്ടിലേക്കുള്ള ഒരു യാത്രയിലായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ തിങ്കളാഴ്ച ദിവസം നമുക്ക് രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊരു പോസിറ്റിവിറ്റി ഒക്കെ ബിൽഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. കാരണം ഏറ്റവും ബുദ്ധിമുട്ട് രാവിലെ ഓഫീസിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസങ്ങളിലൊന്നായിരിക്കുമല്ലോ തിങ്കളാഴ്ച. അതുകൊണ്ട് തന്നെയായിരിക്കും മൺഡേ ബ്ലൂസും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാവാറുള്ളതും സാധാരണ തിങ്കളാഴ്ചകളിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേയധികം വാർത്തകളുടെ ഒരു കൂമ്പാരം നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെട്ടൊരു പ്രഭാതം തന്നെയായിരുന്നു ഇന്ന്. പലയിടത്തു നിന്നുള്ള വാർത്തകൾ, പ്രത്യേകിച്ചും ആ ഒരു പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, ഫിലിപ്പീൻസിലെ ആ ഒരു വലിയ ദുരന്തത്തിൻ്റെതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നെഗറ്റിവിറ്റിയും കാര്യങ്ങളുമൊക്കെ കയറിക്കൂടിയിട്ടുണ്ടായിരിക്കാം. ആൻഡ് യെസ്, ഇപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പേർ കേൾക്കുന്നത് വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരിക്കും, ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും. സോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ റോഡിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയധികം ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത്. ദുബായിലെ എമിറേറ്റ്സ് റോഡിൽ ഒരു ട്രക്കും മിനി ബസ്സും കൂട്ടിയിടിച്ചിട്ടുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചിട്ടുള്ള ഒരു വാർത്ത, 8 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, 9 പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള തരത്തിലേക്കൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നത്. ആദ്യത്തെ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ബസ് ഡ്രൈവറുടെ ഒരു ശ്രദ്ധ കുറവും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള അകലം അത് സൂക്ഷിക്കാത്തതുമാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ദുബായിലെ തന്നെ മേജർ റോഡ്സിലേക്കൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ട്രാഫിക് ബിൽഡായി വരുന്നൊരു സമയമാണ്. സോ എക്സ്ട്രാ കെയർ എല്ലാ സമയത്തും റോഡിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ റോഡിലായിരിക്കണം. മറ്റൊരു കാര്യത്തിലേക്കും പാസീവായിട്ട് നിങ്ങളിങ്ങനെ കേട്ടു പോകുന്ന പോലെ, പാട്ട് കേൾക്കുന്ന പോലെയോ റേഡിയോ കേൾക്കുന്ന പോലെയോ അല്ല, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ റോഡിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അറിയാലോ, ചിലപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി മാറ്റാൻ പോകുന്നത്. ആൻഡ് തീർച്ചയായിട്ടും അത്രമാത്രം ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ കെയർ റോഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചധികം ട്രാക്സ് ഒക്കെ കേട്ട് വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഉണ്ടായിരിക്കും. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
3: Stay connected with Home 92.2 FM. Home is a feeling.

ഇവിടെ നല്ല ഉച്ചി കത്തുന്ന രീതിയിലുള്ള ചൂടാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നാട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അടിക്കാൻ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കേരളത്തിലാണെങ്കിൽ ഇടിവെട്ട് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ നമുക്ക് ഈ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന മഴ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു തരത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് മഴയുടേതായിട്ടുള്ള ആ ഒരു വിശ്വരൂപം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിതീവ്ര മഴ കാരണം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം കനത്ത മഴയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് ഇനി വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പൊക്കെ അറിയിച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ഒരു ജില്ലകളിലൊക്കെ തന്നെ, എനിക്ക് തോന്നുന്നു കണ്ണൂർ കൂടി ചേർത്ത്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അവരോടൊക്കെ പറയുക, മഴ രസമാണ്, സുഖമുള്ള പരിപാടിയാണ്, നല്ല തണുപ്പാണ്, പക്ഷേ ഇതിനോടൊക്കെ പുറമെ ഏറ്റവും സേഫായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുക. കാരണം അത്യാവശ്യം സ്ലിപ്പറി ആയിട്ട് ഉള്ള റോഡായിട്ട് ജില്ലകൾ യെല്ലോ അലേർട്ട് ഒന്ന് പ്രഖ്യാപിച്ചോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് വിളിക്കുന്ന സാർ അവരോട് പറയാം, മഴ രസമാണ്, സുഖമുള്ള പരിപാടിയാണ്, നല്ല തണുപ്പാണ്, പറഞ്ഞോടൊക്കെ സേഫ് ആയാനുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. അത്യാവശ്യം സ്ലിപ്പറി

0: അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്കാണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടബോധമൊക്കെ തോന്നും. പക്ഷെ സാരമില്ല, വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ലീവിന് നമ്മൾ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മളെ കാത്ത് നല്ലൊരു മഴക്കാലം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയിൽ തന്നെ നമുക്ക് ഓരോ ദിവസവും കടന്നു പോകും. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: ഡേ സിറ്റുവേഷൻസ് നോക്കാം. തീർച്ചയായിട്ടും തിങ്കളാഴ്ച വൈകുന്നേരത്ത് ഈ ഒരു സമയത്ത് അത്യാവശ്യം എല്ലാ റോഡിലും ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ജെ ബി സി ഡിസ്ട്രിക്ട് 13 ഭാഗത്തായിട്ട് 2 ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്ക് നല്ല രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അൽഖൽ റോഡിൽ നിന്നും കണക്ട് ചെയ്ത് കയറുന്നിടത്താണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് അവർ പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്ത് നിന്ന് വരുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ജെ ബി സി ഭാഗത്ത് നിന്നൊക്കെ അൽഖൽ റോഡ് എടുത്ത് അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്ക് കയറുന്നവരാവട്ടെ, ഒക്കെ തന്നെ കുറച്ചധികം സമയം അവിടെ ഡിലേ കിട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ. അൽഖൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. ഒരു മോഡറേറ്റ് ട്രാഫിക് കണ്ടീഷൻസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ചിൽ റീച്ചിങ് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റാസൽ കോറോഡുമായിട്ടുള്ള ഇൻ്റർ കണക്ഷൻ വരുന്നവരെയും അൽഖൽ റോഡിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഷെയ്ഖ് സായദ് റോഡും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഓൾമോസ്റ്റ് ആ ഒരു സത്വ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെയായിട്ട് കുറച്ചധികം കഞ്ചഷൻസ്, ഇത് യൂഷ്വലി ഉള്ള കഞ്ചഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് എവിടെയും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിബാ സ്ട്രീറ്റിൽ യൂഷ്വലി ഉള്ള പോലെ തന്നെ അത്യാവശ്യം പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. എയർപോർട്ട് സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല കഞ്ചഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്ട് സൈദ് ഭാഗത്തായിട്ട്, പോർട്ട് സൈദ് സ്ട്രീറ്റിൽ ഐ തിങ്ക് റിഗാൽബുദ്ദീൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വന്ന് കയറുന്നിടത്താണ്, മക്തൂം സ്ട്രീറ്റ് വന്ന് കയറുന്നിടത്തായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു എൻ്റയർ സർക്കിൾ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ആ ഒരു ക്ലോക്ക് ടവറൊക്കെ വരുന്ന ഏരിയയിൽ യൂഷ്വലി അവിടെ വരുന്ന ഒരു ഡിലേ അറിയാലോ, ആ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെതായിട്ടുള്ള ഡിലേയും കാര്യങ്ങളൊക്കെ അറിയാലോ. അതുകൂടാതെ ഒരു ചെറിയ ആക്സിഡൻറ്റേതായിട്ടുള്ള കഞ്ചഷൻസും ആ ഒരു ഏരിയയിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്തിഹാദ് ടോൾ റോഡിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു 2 ആക്സിഡൻറ്റുകളും എത്തിഹാദ് ടോൾ റോഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ദുബായ് അല്ലാതെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവിടെയായിട്ട് 2 ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് അതുകൂടി ട്രാഫിക്കിനെ ബാധിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളൂ.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. You are listening to Back to Home with Asif.
2: You're listening to Home 92.2 FM. Home is a feeling.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോയടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടടാ,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

ദാസേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാതെ ഒരു മലയാളിയുടെയും ഒരു ദിവസം കടന്നു പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും സലീംകുമാറിൻ്റെ അദ്ദേഹം അനശ്വരമാക്കിയ എത്രയോ കഥാപാത്രങ്ങളിൽ നിന്നുള്ള ഒരു സ്റ്റിക്കറെങ്കിലും ഉപയോഗിക്കാതെ നമ്മുടെ ഈ സൈബർ യുഗത്തിൽ നമ്മുടെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം നമ്മുടെയൊക്കെ പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായി, നമ്മുടെയൊക്കെ വൊക്കാബുലറിയുടെ ഭാഗമായി, നമ്മുടെ ഭാഷയുടെ ഭാഗമായി മാറിയ എത്രയോ ടേമുകൾ, എത്രയോ തമാശകൾ, ഒരുപക്ഷെ നമ്മൾ സിനിമയിൽ കണ്ട് നമ്മൾ ചിരിച്ചതിന് ശേഷം അത് മറന്നു പോകുന്ന തമാശകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട്, നമ്മുടേതായിട്ടുള്ള കോമൺ ടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമുകളായി മാറിയ എത്ര എത്ര എത്ര എത്ര എത്ര എത്ര എത്ര ഡയലോഗുകൾ, ആൻഡ് അത് അത്രമാത്രം നമ്മളെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നിടത്താണ് സലീംകുമാർ എന്ന കലാകാരൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത്രമാത്രം മലയാളികളുടെ ഇന്നത്തെ ഒരു ജെൻസി പോപ്പ് കൾച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു. ആൻഡ് പലപ്പോഴും പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നാൾ വഴികൾ, അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള യാത്ര, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ച, ഏറ്റവും കറതീർന്ന ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ പലപ്പോഴും സാധാരണക്കാരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം ആ ഒരു പ്രളയ സമയത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ നോർത്ത് പറവൂരിലെ ആ ഒരു വീട്ടിൽ, ലാഫിംഗ് വില്ല എന്ന് അദ്ദേഹം പേരിട്ടിരിക്കുന്ന ആ ഒരു വീട്ടിൽ എത്രയോ സാധുക്കൾക്ക് അല്ലെങ്കിൽ എത്രയോ സാധാരണക്കാർക്കായിരുന്നു അദ്ദേഹം അഭയം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ആൻഡ് അതിനൊക്കെ അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സലീംകുമാറിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിൽ ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ്, അദ്ദേഹത്തിൻ്റെ വളർച്ച, ഇതെല്ലാം മലയാളികൾക്ക് മുന്നിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ നമ്മൾ അറിയാതെ പോയ ചില കഥകളുണ്ട്, ചില കോൺട്രിബ്യൂഷൻസിൻ്റെതായിട്ടുള്ള കഥകളുണ്ട്. അതായത് ഒരു മഹാരാജാസിൻ്റെ ഒരു കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഒരു തീരുമാനം മലയാള സിനിമയിലേക്ക് സലീംകുമാർ എന്ന മഹാനടനെ സമ്മാനിച്ച ഒരു കഥ. ആ കഥ ഇങ്ങനെയാണ്, മിമിക്രി കലാകാരനായിട്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച് നാലാൾ അറിയുകയും ആൻഡ് അതുവഴി കലാഭവനിലേക്ക് എത്തി അവിടെ നിന്നും സിനിമയിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു ആ ഒരു യുവാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം. പക്ഷേ ആ സമയത്ത് സംഭവിച്ച അച്ഛൻ്റെ ആ ഒരു അകാല മരണം ആൻഡ് കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രാരാബ്ധം മുഴുവൻ അദ്ദേഹത്തെ തേടിയെത്തിയത് സ്വപ്നം ഉപേക്ഷിക്കാനും തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു. ഒടുവിൽ പഠനം മാറ്റി നിർത്തി ചെറിയ സ്റ്റേജ് പരിപാടികളുമായി 6 വർഷം കുടുംബത്തെ പോറ്റി. പക്ഷേ സ്വപ്നം ഉറക്കം കിടന്നൊരു സാഹചര്യം എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു, മഹാരാജാസിലേക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ മഹാരാജാസിൽ ചേരാമെന്നോർത്ത സമയത്താണ് അവിടെ സീറ്റുകൾ തീർന്നു എന്ന വാർത്ത ഇടുത്തിയ പോലെ അദ്ദേഹം കേട്ടത്. പിന്നെ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം ഒരു വാടക സൈക്കിളും എടുത്ത് പറവൂരിൽ നിന്നും ഒരു വീട് ലക്ഷ്യമാക്കി ചവിട്ടി. മഹാരാജാസ് കോളേജിൻ്റെ പുതിയ പ്രിൻസിപ്പളായിരുന്ന ഭരതൻ സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു, അഥവാ കേരള വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള കെ എൻ ഭരതൻ സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു അദ്ദേഹം അന്ന് സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നേ വരെ മിമിക്രി കാണിച്ചിട്ട് നേടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് സീറ്റ് തീർന്നു എന്നറിയാം. എന്നാലും എന്നെ കോളേജിൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ മിമിക്രിക്കുള്ള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് മഹാരാജാസിലേക്ക് താൻ എത്തിക്കും എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ആ യുവാവിൻ്റെ ആ വാക്കിലുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ്, അത് കണ്ട ഭരതൻ സാർ ആ ചെറുപ്പക്കാരൻ്റെ ആത്മവിശ്വാസം തിരിച്ചറിഞ്ഞ് അവനെ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരൻ മഹാരാജാസിലേക്ക് എത്തി. പറഞ്ഞ പോലെ ആ വർഷത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം എത്തി, മിമിക്രി മത്സരങ്ങളുടെ റിസൾട്ട് വന്നു. 3rd സ്ഥാനം ടിനി ടോമിന്, 2nd സ്ഥാനം അജയ്കുമാർ ഇന്നത്തെ ഗിന്നസ് പക്രുവിന്, ആൻഡ് ഇനി അറിയേണ്ട ആ 1st സ്ഥാനം അത് ആ യുവാവ് തൻ്റെ വാക്ക് പാലിച്ചു, 1st സ്ഥാനം സലീംകുമാറിന്. പിന്നെയും സലീംകുമാർ ട്രോഫികൾ വാരിക്കൂട്ടി. അടുത്തടുത്ത വർഷങ്ങളൊന്നിൽ താൻ വാങ്ങിയ മിമിക്രിയിലെ 1st സമ്മാനത്തിൻ്റെ ട്രോഫിയും മറ്റ് ട്രോഫികളും ഒക്കെ ആയിട്ട് മഹാരാജാസിലെ ആ ഒരു കൂട്ടുകാർക്കൊപ്പം നഗരം ചുറ്റി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഗേറ്റിനടുക്കൽ അദ്ദേഹത്തെയും അത്തേയും കാത്ത് ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. അത് കൊച്ചിൻ കലാഭവൻ്റെ KS പ്രസാദ് ആയിരുന്നു. അവിടെ നിന്നുമായിരുന്നു സലീംകുമാർ എന്ന വ്യക്തി മലയാളികളുടെ പോപ്പ് കൾച്ചറിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. എത്രയോ സിനിമകൾ, എത്രയോ വേഷങ്ങൾ, 96 പുറത്തു വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം മുതൽ ഇന്ന് വരെ അദ്ദേഹം അഭിനയിച്ച് തീർത്ത, അദ്ദേഹം ജീവൻ നൽകിയ എത്രയെത്ര കഥാപാത്രങ്ങൾ, അഭിനയിച്ച് ഹാസ്യകഥാപാത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ദേശീയ അവാർഡ് നേട്ടത്തിലേക്ക് വരെ എത്തിയ അച്ഛനുറങ്ങാത്ത വീട്ടിലെയും ആദാമിൻ്റെ മകൻ അബുവിലെയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ, ആൻഡ് അദ്ദേഹം സംവിധാനം ചെയ്ത ഇവൻ സ്റ്റേറ്റ് അവാർഡിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കറുത്ത ജൂതൻ, കമ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സിനിമകൾ, എല്ലാ തരത്തിലും മലയാളികൾക്ക് അതിസമ്പന്നമായ കോൺട്രിബ്യൂഷൻ അവരുടെ പോപ്പ് കൾച്ചറിലേക്ക് സമ്മാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം യാത്രയാകുന്നത്. തീർച്ചയായിട്ടും ഫെയർവെൽ ടു സലീംകുമാർ. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ കലാകാരന്മാരുടെ കാര്യം പറയുമ്പോൾ പറയുന്നത് പോലെ അവരുടെ ആ ഒരു ഫിസിക്കൽ ശരീരം മാത്രം ഇവിടം വിട്ടു പോകുന്നുള്ളൂ, അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാ കാലത്തും മലയാളികളിടത്തോളം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ദുബായിൽ വാഹനാപകടം, 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 മരണം. ആക്രമണം തൽക്കാലത്തേക്കില്ലെന്ന് ഇറാൻ. എക്സാലോജി കേസിൽ വീണയ്ക്കും സിഎംആറിനും തിരിച്ചടി. INDA സഖ്യം 25 പാർട്ടികൾ യോഗത്തിന് വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് രാഹുൽഗാന്ധി. അഫ്ഗാനിസ്ഥാനെ തകർത്ത ഇന്ത്യ, ചരിത്ര വിജയം ഇന്നിംഗ്സിനും 300 റൺസിനും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ മിനി ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ഉയർന്നു. മരിച്ചവരിൽ 6 ഇന്ത്യക്കാരാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു. നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ് മരിച്ച മറ്റു 2. അപകടത്തിൽപ്പെട്ടവർ ദുബായിലെ ഒരു സ്വകാര്യ സാങ്കേതിക സേവന കമ്പനിയിലെ ജീവനക്കാരാണ്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയുടെ പിന്നിലേക്ക് ജീവനക്കാർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ് പൂർണ്ണമായും തകർന്നു. മരിച്ച ഇന്ത്യക്കാരിൽ 3 ഹൈദരാബാദ് സ്വദേശികളും 2 ഉത്തർപ്രദേശുകാരും 1 പഞ്ചാബിയുമാണ്. അപകടത്തിൽ പരിക്കേറ്റ 8 വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 2 ഇന്ത്യക്കാരുമുണ്ട്. പരിക്കേറ്റവരിൽ 5 നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.
4: ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കൃത്യമായ അകലം സൂക്ഷിക്കാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്.
3: ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബ്നനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രീസ, ഇസ്ഫഹൻ, കരാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങളുണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദാനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവച്ചിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇസ്രായേലിനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതായി ഇറാൻ സൈന്യം. ലബ്നോനെതിരെ ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടിയെന്നും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രായേലും ഉടൻ വെടിനിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. ഹോർമുസ് കടലിടുക്കിനടുത്ത് ഒമാൻ തീരത്ത് ആക്രമണത്തിനിരയായ ചരക്ക് കപ്പലിൽ കുടുങ്ങിയ 24 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും നാവികർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടുവെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. കപ്പലിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നടത്തിയ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും സിഎംആറിനും കനത്ത തിരിച്ചടി. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള നിർണായക രേഖകൾ ഇഡിക്ക് വിട്ടുകൊടുക്കാൻ കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഉത്തരവിട്ടു. ഇഡി നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചതോടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ CPM പ്ലീനമില്ല, വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കും. ഓഗസ്റ്റിലാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുക. പ്രത്യേക പ്ലീനം വിളിക്കണമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിലടക്കം അഭിപ്രായം ഉയർന്നത്. ബംഗാളിൽ പ്രത്യേക പ്ലീനം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു, എന്നാൽ കേരളത്തിൽ വേണ്ടതില്ലെന്നാണ് തീരുമാനം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ്സുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം, അതുകൊണ്ടുതന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ DCC എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി VShivankutty. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാപൈസ വാങ്ങിയിട്ടില്ലെന്നും VShivankutty. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജ് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയതോടെ മറ്റൊരു ബെഞ്ച് അപേക്ഷ പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സമാനമായ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കോടതി ചോദിച്ചു. ഹർജി വിശദമായി കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലാണ് അവധി. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വൻ ജയം. 300 റൺസിനും ഇന്നിംഗ്സിനുമാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ തകർത്തത്. ആദ്യ ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസിന് എല്ലാവരും പുറത്തായി. വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റും കുൽദീപ് യാദവ് 3 വിക്കറ്റും വീഴ്ത്തിയപ്പോൾ മാനവ് സുധർ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി. 2018 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നിംഗ്സിനും 272 റൺസിനും നേടിയ വിജയമായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
5: Home FM News was brought to you by Dhanya Group of Companies since 1982.
6: Time check. Good evening. Studio clock ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
7: Time check. Weather update.
5: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: Excessive heat reporting across Dubai. Bardubai മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius and humidity stands at 43%.
7: Weather update.
5: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: റെക്കോർഡ് ടെമ്പറേച്ചറാണ് യു എയിൽ എമ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒഫ്കോഴ്സ് അറിയാം, ഒഫീഷ്യലായിട്ട് ആ ഒരു മധ്യവിഷമ സമയവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, കഴിഞ്ഞ വർഷമൊന്നും ഈ ഒരു ജൂൺ തുടങ്ങുന്ന സമയത്ത് ഇത്രയധികം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ല, കഴിഞ്ഞ തവണ ഒന്നും ഇത്രയും ചൂടുണ്ടായിരുന്നില്ല. ഇത്തവണ ശരിക്കും ഉരുകി ഒലിക്കുന്ന പോലെയുള്ള ഒരു ചൂടാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഉച്ച സമയത്തൊക്കെ. ആൻഡ് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്ന സമയത്താണെങ്കിൽ ഏറ്റവും അധികം വലിയ ടെമ്പറേച്ചർ, അത് എനിക്ക് തോന്നുന്നു അല്ലെങ്കിലും മറ്റുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതെന്ന്. കാരണം അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു സമ്മർ. 43.8 degrees Celsius ആണ് ഇന്ന് ഏറ്റവും ഉയർന്ന താപനിലയായിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് അല്ലെങ്കിൽ ശ്രീഹാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രമാത്രം 48.3 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് റെക്കോർഡിനോട് അടുത്തുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ചൂടാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് NCM തന്നെ അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഉയർന്ന താപനില ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് ചൂട് കടക്കും എന്നുള്ളത് കൊണ്ട് പുറംജോലികൾ ഏർപ്പെടുന്നവരാവട്ടെ അല്ലെങ്കിൽ യാത്രക്കാരാവട്ടെ, ഈവൻ ദോ പല തരത്തിലുള്ള മീറ്റിംഗ്സിൻ്റെയോ അല്ലെങ്കിൽ സെയിൽസിൻ്റെയോ ഒക്കെ ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നവരാവട്ടെ, എല്ലാ വിധത്തിലുള്ള മുൻകരുതലുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളൊരു കാര്യം എല്ലായ്പ്പോഴും ഓർത്ത് വെക്കുക. ആൻഡ് മാത്രമല്ല, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യം, അവരുടെ ഒരു വെക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഔട്ട്ഡോർ പരിശീലനങ്ങൾക്കൊക്കെ ജാഗ്രത വേണം എന്നുള്ളൊരു കാര്യം ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പീക്ക് സമ്മർ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ കളിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. കാരണം വേനൽച്ചൂട് ഇങ്ങനെ ശക്തമാവുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഔട്ട്ഡോർ പരിശീലനങ്ങൾ, ഇപ്പോൾ ഫുട്ബോളിൻ്റെയോ ക്രിക്കറ്റിൻ്റെയോ ഒക്കെ തന്നെ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കർശനമായിട്ട് നിയന്ത്രണങ്ങൾ പാലിക്കണം എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ടെമ്പറേച്ചർ ഉയരുകയും അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഔട്ട്ഡോർ ട്രെയിനിങ്ങുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നും ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ പേരൻസൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഹെൽത്തി ആയിട്ട് നമ്മുടെ ഡയറ്റൊക്കെ കീപ്പ് ചെയ്ത് അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിൽ തട്ടുകേടില്ലാതെ നമുക്ക് ഈ ഒരു സമ്മറിനെ കടന്നു പോകാം. എല്ലാ സമയത്തും ഓർക്കുക, ശരീരമാണ് നമ്മുടെ ആയുധം. സോ പ്ലീസ് പ്രയോറിറ്റൈസ് യുവർ ശരീരം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്കായി ഇതാ കാത്തിരിക്കുന്നു. ആസിഫാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to That Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: സർദാർ ദുബായ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം വിത്ത് ആസിഫ്. ആസിഫ്
1: തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ശരിക്കും ഫിഫ വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദിവസങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. കാരണം 11-ാം തീയതി ആരംഭിക്കുകയാണ്, ഇന്നിപ്പോൾ 8-ാം തീയതി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 11-ാം തീയതിയിലേക്ക് ഏതാണ്ട് 48 മണിക്കൂറുകൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ കാത്ത് ലോക ഫുട്ബോളിന്റെ ആ ഒരു മാമാങ്കം കാത്തിരിക്കുകയാണ്. അത്രമാത്രം നമ്മൾ ആവേശത്തോടു കൂടി ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിലെ ഈ ഒരു 2026 വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ മനസ്സോട് അത്രയധികം സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പല ലെജൻഡുകളും ഒരുപക്ഷെ അവസാനമായിട്ട് ഈ ഒരു ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ പോകുന്നത് ഇത്തവണയായിരിക്കാം. ചിലപ്പോൾ CR7 ലയണൽ മെസ്സിന്റെയോ ഒക്കെ അവസാന ലോകകപ്പായിട്ടാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ ലോകകപ്പ് കാണാൻ എത്തുന്നവരിലെ റെക്കോർഡുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ലാത്ത ചില റെക്കോർഡുകളൊക്കെ ഉണ്ട്. ആ റെക്കോർഡുകളിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിപ്പോയിട്ട് വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വേൾഡ് കപ്പിലെ ചില 6-ാം തമ്പുരാക്കന്മാരുടെ കാര്യമാണ്. അതായത് 6-ാം തവണ വേൾഡ് കപ്പിന് എത്തുന്ന ചില താരങ്ങൾ ഇത്തവണ ഫുട്ബോൾ തട്ടുന്നുണ്ട്. ഓഫ്കോഴ്സ് നമ്മളെല്ലാം ഊഹിച്ച പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലെജൻഡുകൾ ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഗിലർമോ ഒച്ചോവോ എന്നിവരൊക്കെ ഈ വർഷം തങ്ങളുടെ 6-ാമത്തെ ലോകകപ്പ് കളിച്ചുകൊണ്ട് ചരിത്ര റെക്കോർഡിലേക്ക് കയറി കൂടുന്നവരാണ്. അപ്പോൾ ഈ 6-ാമത്തെ വേൾഡ് കപ്പ് കളിക്കുന്ന അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ കന്നിക്കളിക്ക് ഇറങ്ങേറുന്ന എത്ര പേരുണ്ടെന്ന് കൂടി അറിയണമല്ലോ. പങ്കെടുക്കുന്ന കളിക്കാരിൽ 357 പേര് മുൻപ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളവരാണ്. പക്ഷേ 891 കളിക്കാർ ഇത്തവണ തങ്ങളുടെ കരിയറിലെ ആദ്യത്തെ ലോകകപ്പിന് വേണ്ടിയിട്ടാണ് ബൂട്ട് കെട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ പ്ലെയേഴ്സിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇവരിൽ ഏറ്റവും പ്രായം കൂടിയ പ്ലെയർ, ഇത്തവണത്തെ ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനും പ്രായം കുറഞ്ഞ കളിക്കാരനും തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെ 25 വർഷത്തിലധികമാണ് എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. സ്കോട്ട്ലാൻഡിന്റെ ക്രെയ്ഗ് ഗോർഡന് 43 വയസ്സും 162 ദിവസവുമാണ് പ്രായം. അതേസമയത്ത് മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറയ്ക്ക് 17 വയസ്സും 240 ദിവസവുമാണ് പ്രായം. ഇവർക്കിടയിൽ ഏതാണ്ട് 25 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. സോ അവർക്കിടയിൽ തന്നെ 6 ലോകകപ്പുകൾ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്രേസി ഫാക്ട് കൂടി ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തവണ വേൾഡ് കപ്പിലേക്ക് എത്തുന്ന നിരവധി ടീമുകളിൽ ഏതാണ്ട് 48 ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ടീമുകൾ മാറ്റിവയ്ക്കുന്ന വേൾഡ് കപ്പ് ആയിരുന്നിട്ട് കൂടി ഇതിൽ പുതുമുഖങ്ങളായി കടന്നു വരുന്ന ചില ടീമുകളുണ്ട്. കാപ് വെർദെ, കുർക്കാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പിൽ എത്തുന്നത്. ഞാനാണെങ്കിൽ ഇതിൽ ജോർദാനും ഉസ്ബെക്കും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ കുറക്കാവോ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അതെൻ്റെ ഒരു അറിവിൻ്റെ പരിമിതിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഈ കുറക്കാവുന്നൊന്നും ഞാൻ വേറെ എവിടെയും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നിരവധി റെക്കോർഡുകൾ കൊണ്ടുകൂടി സമ്പന്നമായിട്ടുള്ള ഒരു വേൾഡ് കപ്പിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദിവസങ്ങൾ മാത്രമാണ്, അല്ല നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ലോകം ഒരൊറ്റ ബോളിലേക്ക് ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ആരോഗ്യകരമായിട്ടുള്ള ലോകബന്ധം നിലനിർത്തുന്നതിനാണെങ്കിലും ഇത്തരം ഒരു കായിക മാമാങ്കം വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളരെ എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു ക്രൈസിസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കായിക മാമാങ്കത്തിന് സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ആശംസിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നമ്മൾ ഫിഫയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സർപ്രൈസുകളൊക്കെ ഇവിടെ ഹോം ഫോമിൽ നമ്മൾ ഒരുക്കി വെക്കുന്നുണ്ട്. എല്ലാം വഴിയേ പറയാട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You are listening to Back to Home with Asif. Asif.
1: മലയാളത്തിന്റെ മഹാനടൻ, മലയാളത്തിന്റെ മോഹൻലാൽ, മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസഡറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റേതായിട്ടുള്ള റെക്കോർഡുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മളിനി എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഓരോ സിനിമകളിലൂടെയും കളക്ഷൻ റെക്കോർഡുകളാണെങ്കിലും ശരി, അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെയുള്ള റെക്കോർഡുകളാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ ഒരു റെക്കോർഡ്, അതായത് ഏറ്റവും അധികം ആളുകളെ ഫുട്ഫോളിന്റെ കാര്യത്തിലുള്ള ഒരു റെക്കോർഡ് കൂടി മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സിനിമാ കോളങ്ങളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ചും ഒറ്റ സിനിമ കൊണ്ടല്ല, കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റീസെന്റ് 4 റിലീസുകളുടെ കണക്കെടുക്കുന്ന സമയത്താണ് ചരിത്രം എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷേ മലയാള സിനിമയിൽ ഇതുപോലെ ഒരു ചരിത്രം മുൻപാരും എഴുതിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം 4 സിനിമകൾ കൊണ്ട് മോഹൻലാലിൻ്റെ 4 സിനിമകൾ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേക്ഷകരുടെ എണ്ണം, അല്ലെങ്കിൽ മലയാളികളുടെ എണ്ണം, കേരളത്തിലെ മാത്രം ഓഡിയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, 2.5 കോടി പ്രേക്ഷകരാണ് എന്നുള്ളതാണ്. ഈ ഒരു കണക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്നതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ജനസംഖ്യ എത്രത്തോളം ഉണ്ട് നമുക്ക് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 4 സിനിമകൾ കാണാൻ വേണ്ടി ഏതാണ്ട് 2.5 കോടി ജനങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം അത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മുന്നിൽ വ്യക്തമാക്കപ്പെടുകയാണ്. തൻ്റെ തുടർച്ചയായിട്ടുള്ള 4 ചിത്രങ്ങൾ കൊണ്ടാണ് 14 മാസത്തെ ഇടവേളയിൽ അദ്ദേഹം ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആൻഡ് ഈ 2.5 കോടി പ്രേക്ഷകരെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ള സിനിമകളുടെ ഒരു ഫിഗർ കൂടി പുറത്തു പറയുന്നുണ്ട്. അതായത് എമ്പുരാൻ സിനിമ കാണാൻ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിയത് 54 ലക്ഷം പേരായിരുന്നു. തുടരും കാണാൻ 78 ലക്ഷം പേരെത്തി. ഹൃദയപൂർവ്വം കാണാൻ വേണ്ടിയിട്ട് 28 ലക്ഷം പേരും. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം 3 നിലവിൽ 54 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ഫുട്ഫോൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അതിൻ്റെ ഒരു ആകത്തുകയിലെ കണക്ക്, ഫുട്ഫോൾസിൻ്റെ കാര്യത്തിലുള്ള ആകത്തുകയിലെ കണക്കും ആ ഒരു റെക്കോർഡും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു നേട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് മോഹൻലാൽ ഫാൻസിന്, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ലീപ്പർ സെൽ ഫാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഒരു സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം തിയേറ്ററുകളിലേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർഡം അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്തത് തീർച്ചയായിട്ടും അത്രയും വലിയ കോറായിട്ടുള്ള ഒരു ഫാൻ ബേസ് തന്നെയാണ്.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859. Home 92.2 FM. Home is a feeling.
6: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഹോം വിത്ത് ആസിഫ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ദുബായ് വാഹന അപകടം, 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 മരണം. ആക്രമണം തൽക്കാലത്തേക്കില്ലെന്ന് ഇറാൻ. എക്സാലോജി കേസിൽ വീണയ്ക്കും സിഎംആറിനും തിരിച്ചടി. INDA സഖ്യം 25 പാർട്ടികൾ യോഗത്തിന് വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് രാഹുൽഗാന്ധി. അഫ്ഗാനിസ്ഥാനെ തകർത്ത ഇന്ത്യ, ചരിത്ര വിജയം ഇന്നിംഗ്സിനും 300 റൺസിനും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ മിനി ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ഉയർന്നു. മരിച്ചവരിൽ 6 ഇന്ത്യക്കാരാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു. നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ് മരിച്ച മറ്റു 2. അപകടത്തിൽപ്പെട്ടവർ ദുബായിലെ ഒരു സ്വകാര്യ സാങ്കേതിക സേവന കമ്പനിയിലെ ജീവനക്കാരാണ്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയുടെ പിന്നിലേക്ക് ജീവനക്കാർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ് പൂർണ്ണമായും തകർന്നു. മരിച്ച ഇന്ത്യക്കാരിൽ 3 ഹൈദരാബാദ് സ്വദേശികളും 2 ഉത്തർപ്രദേശുകാരും 1 പഞ്ചാബിയുമാണ്. അപകടത്തിൽ പരിക്കേറ്റ 8 വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 2 ഇന്ത്യക്കാരുമുണ്ട്. പരിക്കേറ്റവരിൽ 5 നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.
4: ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കൃത്യമായ അകലം സൂക്ഷിക്കാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്.
3: ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കരാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവച്ചിട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇസ്രായേലിനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതായി ഇറാൻ സൈന്യം. ലബനോനെതിരെ ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടിയെന്നും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രായേലും ഉടൻ വെടിനിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. ഹോർമുസ് കടലിടുക്കിനടുത്ത് ഒമാൻ തീരത്ത് ആക്രമണത്തിനിരയായ ചരക്ക് കപ്പലിൽ കുടുങ്ങിയ 24 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും നാവികർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടുവെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. കപ്പലിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നടത്തിയ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും സിഎംആറിനും കനത്ത തിരിച്ചടി. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള നിർണായക രേഖകൾ ഇഡിക്ക് വിട്ടുകൊടുക്കാൻ കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഉത്തരവിട്ടു. ഇഡി നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചതോടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ CPM പ്ലീനമില്ല, വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കും. ഓഗസ്റ്റിലാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുക. പ്രത്യേക പ്ലീനം വിളിക്കണമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിലടക്കം അഭിപ്രായം ഉയർന്നത്. ബംഗാളിൽ പ്രത്യേക പ്ലീനം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു, എന്നാൽ കേരളത്തിൽ വേണ്ടതില്ലെന്നാണ് തീരുമാനം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം, അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ DCC എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. തൊഴുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാപൈസ വാങ്ങിയിട്ടില്ലെന്നും V ശിവൻകുട്ടി. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജ് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയതോടെ മറ്റൊരു ബെഞ്ച് അപേക്ഷ പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സമാനമായ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കോടതി ചോദിച്ചു. ഹർജി വിശദമായി കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലാണ് അവധി. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്.
5: അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വൻ ജയം. 300 റൺസിനും ഇന്നിംഗ്സിനുമാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ തകർത്തത്. ആദ്യ ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോൺ ചെയ്ത അഫ്ഗാനിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസിന് എല്ലാവരും പുറത്തായി. വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റും കുൽദീപ് യാദവ് 3 വിക്കറ്റും വീഴ്ത്തിയപ്പോൾ മാനവ് സുതാർ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി. 2018 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നിംഗ്സിനും 272 റൺസിനും നേടിയ വിജയമായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
6: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
7: Time check. Studio clockil samayam 7 mani kazhinju 10 minute.
8: Time check. Weather update.
6: Brought to you by Alras Auto AC Parts, number 1 Auto AC Spare Parts in the Middle East.

ആണ് കേൾക്കുന്നത്. ആസഫാണ് കൂടെയുള്ളത്. ആക്ച്വലി പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമുക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും നമ്മൾ ചില കൗതുകമുള്ള ഓഫറുകൾ കാണുന്ന സമയത്ത് നമ്മൾ അതിന്റെ വലയിൽ പോയി വീഴാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഹോസ്പിറ്റാലിറ്റി മേഖലയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലും പല ഓഫേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. പല ഹോട്ടലുകളും നല്ല രീതിയിൽ റേറ്റൊക്കെ കുറച്ചിട്ട് സ്റ്റേക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കണ്ടിട്ട് നമ്മൾ പലരും അത്തരത്തിൽ സ്റ്റേക്കേഷൻസിനൊക്കെ പോകാറുണ്ട്. ഞാനും അങ്ങനെ ഒന്ന് രണ്ടെടുത്ത് സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു, ടു ബി ജെനുവിൻ. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായ് പോലീസ് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകുതി വിലയ്ക്ക് റിസോർട്ടുകൾ കിട്ടും അല്ലെങ്കിൽ റിസോർട്ടുകളിൽ സ്റ്റേ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവധികാലത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പല വ്യാജ റിസോർട്ട് ട്രാവൽ ബുക്കിംഗ് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ദുബായിയെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലമാണ്, അതോടൊപ്പം തന്നെ ഈ ഒരു സമ്മർ സീസണിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വ്യാജ റിസോർട്ട് ട്രാവൽ ബുക്കിംഗ് തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരം വ്യാജ പരസ്യങ്ങൾക്കെതിരെ കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ദുബായ് പോലീസ് പൊതുജനങ്ങൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം അട്രാക്റ്റീവായിട്ടുള്ള ഓഫറുകളിൽ വീണുപോയ ഒരു ദുബായ് സ്വദേശിക്ക് അടുത്തിടെ ഏതാണ്ട് 8,000 ദിർഹംസോളം നഷ്ടമായതോടുകൂടി തന്നെയാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. കാരണം നമ്മൾ പെട്ടെന്നൊരു ഓഫർ, നമുക്കൊരു പോപ്പപ്പ് ഓഫർ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരികയാണ്, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ റിസോർട്ട് മറ്റോ കാണിച്ചു തന്നിട്ട് ഇത് തീരെ അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 300 ദിർഹംസിന് നമുക്ക് കിട്ടുമെന്ന് പറയുന്നു. യൂഷ്വലി ഒരു 4,000 ദിർഹംസ് 5,000 ദിർഹംസ് ഒരു ഫാമിലി ആയിട്ട് പോയി നമ്മൾ ഗ്യാദർ ചെയ്യേണ്ട ഒരിടം ആ റിസോർട്ടിനാണ് 300-400 ദിർഹംസിന് കാണിക്കുന്നത് വെച്ചോ, നമ്മൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ബുക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തും. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പണം പോകുന്ന വഴി കാണില്ല. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദാറ്റ്. ഒഫീഷ്യലായിട്ട് വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ ഒഫീഷ്യൽ ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പലപ്പോഴും നമുക്കറിയാമല്ലോ, നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധങ്ങളായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ളതിൽ മാത്രം വിശ്വസിക്കുക, അതിൽ മാത്രം കാർഡോ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും ഒരു കൊടുക്കാതിരിക്കുക, പേയ്മെൻറ്റൊക്കെ ഇപ്പോൾ നമുക്ക് ആപ്പിൾ പേ ഉപയോഗിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പരമപ്രധാനമായിട്ട് ഒതൻറ്റിക് ആണ് എന്ന് തോന്നുന്നതിന് മാത്രം തലവെച്ച് കൊടുക്കുക കേട്ടോ. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
4: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
3: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
4: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
1: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
5: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: 0438578 41.
1: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
5: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: വലിയ സൈബർ റവല്യൂഷനായി തുടങ്ങിയ ഒരു സംഭവം, ഒരു ഒരു ജഡ്ജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും ആരംഭിച്ച ഇന്ത്യൻ യുവതയുടെ ഒരു പ്രക്ഷോഭം, അത് ജെൻഡർ മന്ദറിലേക്ക് ഒത്തുകൂടുകയും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു യുവത്വത്തിന്റെ ശബ്ദമായിട്ട് വലിയൊരു പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല, കാരണം അതൊരു പക്ഷേ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായതുകൊണ്ട്. എന്തായിരുന്നാലും യുവതയുടെ ഒരു ശക്തി പ്രകടനം ഒഫ്കോഴ്സ് ഒരു ജെൻസി റവല്യൂഷനായിട്ടൊക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എല്ലായിടത്തും കാണുന്നത്. നമ്മളതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ അതെങ്ങനെ വന്നു, അതിൻ്റെ പിറകിലെ കഥ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ പല പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ഇതെല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത് ജെൻഡർ മന്ദറിലേക്കാണ്. എന്തുകൊണ്ടാണ് എല്ലാ പ്രക്ഷോഭങ്ങളും ഇന്ത്യയിൽ ജെൻഡർ മന്ദറിലേക്ക് കേന്ദ്രീകരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോക്രോച്ചുകൾ അവരുടെ മാറ്റത്തിൻ്റെ ശബ്ദം ഉയർത്തുന്ന ആ ഒരു ചുവന്ന കോട്ടയുടെ പിറകിലെ യഥാർത്ഥ ചരിത്രവും ശാസ്ത്രവും അറിയാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു പേരിലുണ്ട് യഥാർത്ഥ കാര്യം. അതായത് ജന്തർ മന്ദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപകരണവും കണക്കുകൂട്ടലുമാണ് എന്നുള്ളതാണ്. ജന്തർ എന്നാൽ യന്ത്രം എന്നാണ് ഹിന്ദിയിൽ ആ ഒരു വാക്കിൻ്റെ വേർഡ് മീനിങ് തന്നെ വരുന്നത്. യന്ത്രം എന്നാൽ ഉപകരണം അല്ലേ, ജന്തർ എന്നാൽ ഒരു യന്ത്രമാണ്, ഉപകരണത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മന്ദർ എന്നാൽ മന്ത്രം, മന്ത്രം അതായത് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയുമാണ് ഉദ്ദേശിക്കുന്നത്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയൊക്കെ ചലനങ്ങൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ ഭീമാകാരമായിട്ടുള്ള കല്ലുപകരണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു തുറന്ന നിരീക്ഷണാലയമായിട്ടാണ് ജെൻഡർ മന്ദറിനെ കണക്കാക്കാറുള്ളത് എന്നാണ്. 1724 ഒരു രാജാവ് നിർമ്മിച്ച സയൻസ് റവല്യൂഷനാണ് ആക്ച്വലി ജെൻഡർ മന്ദർ. ജയ്പൂർ നഗരത്തിന്റെ സ്ഥാപകനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആസ്ട്രോണമിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡുമായിരുന്ന മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ, അദ്ദേഹമാണ് ഡൽഹിയിലെ ജെൻഡർ മന്ദർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ അദ്ദേഹം ജയ്പൂർ നഗരത്തിന്റെ രാജസ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജയ്പൂരിന്റെ സ്ഥാപകൻ കൂടിയാണ്. ഡൽഹിക്ക് പുറമെ അദ്ദേഹം ജയ്പൂരിലും ഉജ്ജയിനിലും വാരണാസിയിലും മധുരയിലും, അങ്ങനെ നമ്മുടെ മധുരയല്ല, നോർത്തിലെ ഉത്തർപ്രദേശിലെ മധുരയിലും, അങ്ങനെ 5 സ്ഥലങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒബ്സർവേറ്ററീസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ്റെ നിഴൽ നോക്കി സമയം പറയുന്ന യന്ത്രങ്ങളാണ് അത്തരത്തിലുള്ള ആ ഒരു നിർമ്മിതികളിൽ കാണാൻ പറ്റുന്നത്. പലതരത്തിലുള്ള യന്ത്രങ്ങൾ അവിടെയുണ്ട്, സാമ്രാട്ട് യന്ത്രം, ജയപ്രകാശ് യന്ത്രം, റാം യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ശാസ്ത്ര നിരീക്ഷണാലയം ഇന്ത്യൻ സമര തലസ്ഥാനമായ ഒരു കഥ നോക്കുകയാണെങ്കിൽ 93 വരെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സമരങ്ങളൊക്കെ ബോട്ട് ക്ലബിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സുരക്ഷാ കാരണങ്ങൾ കാരണം സർക്കാർ സമരങ്ങൾ അവിടെ നിരോധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പാർലമെന്റിന് തൊട്ടടുത്ത ജന്തർ മന്ദർ റോഡ് പ്രക്ഷോഭകർക്കായിട്ട് അനുവാദം കൊടുക്കുകയായിരുന്നു, അവർക്ക് അനുവദിക്കപ്പെട്ട് കൊടുക്കുകയായിരുന്നു. അന്ന് മുതൽ ഇന്നത്തെ ഈ ഒരു CJP സമരം വരെ ഇന്ത്യയെ പിടിച്ചു വിളിക്കിയ ഭൂരിഭാഗം ജനകീയ പ്രക്ഷോഭങ്ങളും അവിടെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ 2011 എല്ലാവർക്കും ഓർമ്മ കാണും, ഈ ലോക്പാൽ എന്നൊക്കെയുള്ള പേര് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതും ആം ആദ്മി പാർട്ടി തുടങ്ങാൻ കാരണമായതും ഒക്കെ അണ്ണാ ഹസാരയുടെ സമരമായത് 2011, അതവിടെയാണ് നടന്നത്. 2012 നിർഭയ സമരമാകട്ടെ, 2016 ഫീസ് വർധന വിരുദ്ധ സമരമാകട്ടെ, JNUവിന്റെ പ്രക്ഷോഭം നടന്നത് എല്ലാം തന്നെ 2020 ആൻഡ് കർഷക സമരം 2024 നടന്നതെല്ലാം ജെൻഡർ മന്ദറിലാണ് എന്നുള്ളതാണ്. അങ്ങനെ ചരിത്രവും ശാസ്ത്രവും പോരാട്ടവും സമരവീര്യവും എല്ലാം ഒന്നിക്കുന്ന ഇടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 300+ വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ ഈ ശാസ്ത്ര സ്മാരകം എന്നുള്ളതാണ്.
1: HOME FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: ഈ വ്ളോഗുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഹോം ടൂർ. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, ഇഷ്ടപ്പെടുന്ന ചില ക്രിയേറ്റേഴ്സ് ആവട്ടെ, സിനിമാ താരങ്ങളാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, ഇവരുടെയൊക്കെ വീട്, അവരെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വിധം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ, ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഭയങ്കര ഈ ASMR എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് സംതൃപ്തി തരുന്ന കൈൻഡ് ഓഫ് വീഡിയോസിലൊന്നാണല്ലോ ഈ ഹോം ടൂർ വീഡിയോസൊക്കെ. പക്ഷേ ഈ ഹോം ടൂർ വീഡിയോസ് തന്നെ ചില സമയത്ത് വലിയ വിനയായി മാറുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ വിനയായ ഒരു കഥയാണ് ആക്ച്വലി നോർത്ത് ഇന്ത്യയിൽ നിന്നും പറയാൻ വേണ്ടിയിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, ഒരു ഹോം ടൂർ വീഡിയോ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. തങ്ങൾ റിച്ചാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി വീട്ടിലിരിക്കുന്ന സകലമാന സമ്പാദ്യങ്ങളും പുള്ളിക്കാർ കാണിച്ചു കൊടുത്തു. നാലിൻ്റെ നിന്ന് വീട്ടിൽ കയറി കള്ളൻ താൻ അതിനേക്കാൾ റിച്ചാണെന്ന് പ്രൂവ് ചെയ്ത് കൊടുത്തു. സംഗതി സംഭവിച്ചിരിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോയിലെ വീഡിയോ പ്രദർശിപ്പിച്ച് എല്ലാം മനസ്സിലാക്കി കള്ളന്മാർ കൃത്യമായിട്ട് എവിടുന്ന് കയറാം, എങ്ങനെ ഇറങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 40 മിനിറ്റ് ഹോം ടൂർ വീഡിയോ എന്ന് മനസ്സിലാക്കി പുള്ളിക്കാരൻ കയറി പോയി. അതാണ് സംഗതി കേട്ടോ. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ പ്രശസ്തയായിട്ടുള്ള ഒരു യൂട്യൂബറിന്റെ വീട്ടിലാണ് വൻമോഷണം നടന്നിരിക്കുന്നത്. നെർവാർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മോഹിനി ഗ്രാമത്തിൽ താമസിക്കുന്ന രചന ഗുർജാർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ വീട്ടിലാണ് 10 ലക്ഷത്തോളം രൂപയുടെ കവർച്ച ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്നാലും ചോദിക്കൂ, സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആ ഒരു ലക്ഷറി ലൈഫും സ്വർണ്ണാഭരണങ്ങളും വീടും മറ്റും ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് യൂട്യൂബിലെ വീഡിയോകൾ കണ്ട് വീടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ മോഷ്ടാക്കൾ കവർച്ച ആസൂത്രണം ചെയ്ത് നേരെ വീടിനകത്ത് കയറുകയായിരുന്നു. അർദ്ധരാത്രിയോടെ വളരെ ആസൂത്രിതമായ രീതിയിൽ മോഷണം നടത്തി. ചുറ്റുമതിലെ കമ്പിവലി മുറിച്ച് മോഷ്ടാക്കൾ വീട്ടിനുള്ളിൽ കയറി. രജനി കുടുംബങ്ങളൊക്കെ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ വാതിൽ മോഷ്ടാക്കൾ ആദ്യം തന്നെ പുറത്തുനിന്ന് പൂട്ടി. പിന്നെ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ അതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഓഫാക്കി. അതിനുശേഷം താഴത്തെ നിലയിലെ അലമാരകളിലും പെട്ടികളിലും ഒക്കെ കുത്തി തുറന്നിട്ട് എവിടെയാണ് കൃത്യമായിട്ട് ഏത് അറയിലാണ്, ഏത് മേശയിലാണ് സ്വർണങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ പണം ഇരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വീട്ടുകാരെ വന്ന് എടുക്കുന്ന പോലെ അന്തസ്സായിട്ട് എടുത്തിട്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടളഞ്ഞു. പുലർച്ചെ 4 മണിയോടെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് തങ്ങളുടെ മുറി പുറത്തൊന്നും പൂട്ടിയ കാര്യം കുടുംബാംഗങ്ങൾ അറിയുന്നതും. തുടർന്ന് അവർ ഫോണിലൂടെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളും പോലീസും ഒക്കെ എത്തി. ആൻഡ് അതിനുശേഷം വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും സംഗതി എല്ലാം തന്നെ അടിച്ചു മാറ്റേണ്ടതെല്ലാം അടിച്ചു മാറ്റിയിട്ട് കള്ളന്മാരെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ നമ്മുടെ പ്രൈവസിയുടെ വാല്യൂ എന്താണ് നമ്മൾ മനസ്സിലാവുന്നത് ഇങ്ങനെ ചില സംഭവങ്ങൾ കേൾക്കുന്ന സമയത്തായിരിക്കും. കാരണം നമ്മുടെ പ്രൈവസി കൊണ്ട് നമ്മുടേതായിട്ടുള്ള സ്വകാര്യത, അത് നമ്മൾ മാനിക്കേണ്ടതിൻ്റെ ആവശ്യകത എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മറ്റൊരാൾ അതിക്രമിച്ച് കയറാൻ തക്ക വിധം നമ്മൾ ഓപ്പണാക്കി കൊടുക്കാതിരിക്കുന്ന സമയത്താണ് അല്ലേ. പലപ്പോഴും നമുക്കറിയാം, ഇത്തരത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിലേക്ക് ആയിരിക്കില്ല പല കാര്യങ്ങളും ചെന്നെത്തപ്പെടുന്നത്. അപ്പോഴാണ് പല വിവാദങ്ങളും ഇങ്ങനെ ഉടലെടുക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസിയെക്കുറിച്ച് എപ്പോഴും ബോധേടായിരിക്കുക. പ്രൈവസിക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ.
1: Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841. Evergreen Partigal, brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Vittu Kalyana Biryaniyum. Ini Aswadikyam, Vasal Health.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദുബായ് വാഹന അപകടം, 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 മരണം. ആക്രമണം തൽക്കാലത്തേക്കില്ലെന്ന് ഇറാൻ. എക്സാലോജി കേസിൽ വീണയ്ക്കും സിഎംആറിനും തിരിച്ചടി. INDA സഖ്യം 25 പാർട്ടികൾ യോഗത്തിന് വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് രാഹുൽഗാന്ധി. അഫ്ഗാനിസ്ഥാനെ തകർത്ത ഇന്ത്യ, ചരിത്ര വിജയം ഇന്നിംഗ്സിനും 300 റൺസിനും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ മിനി ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ഉയർന്നു. മരിച്ചവരിൽ 6 ഇന്ത്യക്കാരാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു. നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ് മരിച്ച മറ്റു 2. അപകടത്തിൽപ്പെട്ടവർ ദുബായിലെ ഒരു സ്വകാര്യ സാങ്കേതിക സേവന കമ്പനിയിലെ ജീവനക്കാരാണ്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയുടെ പിന്നിലേക്ക് ജീവനക്കാർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ് പൂർണ്ണമായും തകർന്നു. മരിച്ച ഇന്ത്യക്കാരിൽ 3 ഹൈദരാബാദ് സ്വദേശികളും 2 ഉത്തർപ്രദേശുകാരും 1 പഞ്ചാബിയുമാണ്. അപകടത്തിൽ പരിക്കേറ്റ 8 വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 2 ഇന്ത്യക്കാരുമുണ്ട്. പരിക്കേറ്റവരിൽ 5 നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കൃത്യമായ അകലം സൂക്ഷിക്കാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ. പ്ലാന്റുകൾക്ക് തകരാറുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ. സംഘർഷത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു. ലബ്നനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത മിസൈലുകൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന ഇസ്രായേൽ സൈന്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. തബ്രേസ, ഇസ്ഫഹൻ, കറാജ് എന്നീ നഗരങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റേതും യുദ്ധത്തിന്റെ ഭാഷയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിപാഫ് രംഗത്തെത്തി. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം. US കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനയെ തുടർന്ന് ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. US നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു. റഫാ ഇടനാഴി ഉൾപ്പെടെയുള്ള അതിർത്തികളാണ് അടച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇസ്രായേലിനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതായി ഇറാൻ സൈന്യം. ലബ്നോനെതിരെ ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടിയെന്നും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രായേലും ഉടൻ വെടിനിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. ഹോർമുസ് കടലിടുക്കിനടുത്ത് ഒമാൻ തീരത്ത് ആക്രമണത്തിനിരയായ ചരക്ക് കപ്പലിൽ കുടുങ്ങിയ 24 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും നാവികർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടുവെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. കപ്പലിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നടത്തിയ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിപ്പോകണമെന്ന എംബസി നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും സിഎംആറിലും കനത്ത തിരിച്ചടി. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള നിർണായക രേഖകൾ ഇഡിക്ക് വിട്ടുകൊടുക്കാൻ കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഉത്തരവിട്ടു. ഇഡി നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചതോടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് റിബേഷ് രാമകൃഷ്ണൻ. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് ശനിയാഴ്ചയാണ് ഭാരവാഹിത്വം ഒഴിഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SIT അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അംഗത്വം ഒഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ CPM പ്ലീനമില്ല, വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കും. ഓഗസ്റ്റിലാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുക. പ്രത്യേക പ്ലീനം വിളിക്കണമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിലടക്കം അഭിപ്രായം ഉയർന്നത്. ബംഗാളിൽ പ്രത്യേക പ്ലീനം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു, എന്നാൽ കേരളത്തിൽ വേണ്ടതില്ലെന്നാണ് തീരുമാനം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കാനാണ് നീക്കം. 100 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ്സുകൾ കൊണ്ടുവരുന്നത് ആലോചിക്കും. എല്ലാ സ്ത്രീകൾക്കും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. പണം സർക്കാർ നൽകാനാണ് തീരുമാനം, അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ബാധ്യത ആകില്ല എന്നാണ് വിലയിരുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപ്രശ്നമില്ലെന്നും സഹോദരി ഭർത്താവായ ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് വിവാദം ഒഴിവാക്കാനെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ രാജി എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. ബെന്നി തോമസിന്റെ പേര് നൽകിയത് കണ്ണൂർ DCC എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് LDF സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മറന്നാണ് UDF മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് PS സഞ്ജീവ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാപൈസ വാങ്ങിയിട്ടില്ലെന്നും V ശിവൻകുട്ടി. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജ് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയതോടെ മറ്റൊരു ബെഞ്ച് അപേക്ഷ പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സമാനമായ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കോടതി ചോദിച്ചു. ഹർജി വിശദമായി കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് അവധി. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന വ്യാജ ലിങ്കുകൾ, വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണം. വ്യാജ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുന്നതിനായി വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുവെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വൻ ജയം. 300 റൺസിനും ഇന്നിംഗ്സിനുമാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ തകർത്തത്. ആദ്യ ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോൺ ചെയ്ത അഫ്ഗാനിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസിന് എല്ലാവരും പുറത്തായി. വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റും കുൽദീപ് യാദവ് 3 വിക്കറ്റും വീഴ്ത്തിയപ്പോൾ മാനവ് സുതാർ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി. 2018 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നിംഗ്സിനും 272 റൺസിനും നേടിയ വിജയമായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: വൺസ് അഗെയിൻ തിരികെ എത്താം. ഹോം 92.2 എഫ് എം ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ യു എ എന്ന രാജ്യം എടുക്കുന്ന നിലപാടുകൾ ആൻഡ് ഓഫ് കോഴ്സ് വർഷങ്ങളായുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രയത്നങ്ങൾ ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിലേക്ക് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇനിഷ്യേറ്റീവുകളാണ് ഇവിടെ ദുബായ് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. കാരണം യു എ എന്ന് പറയുന്ന രാജ്യത്തെ മാലിന്യമുക്തമാക്കുക, കംപ്ലീറ്റ്ലി മാലിന്യമുക്തമാക്കുക എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി 2031 ഏതാണ്ട് 80% ഇപ്പോഴുള്ള മാലിന്യങ്ങളും അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്. 2031 ആകുമ്പോഴത്തേക്കും യു എയിൽ മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന 80% ഓഫ് വേസ്റ്റും അതും ലാൻഡ് ഫില്ലുകളിൽ നിന്നും മാറ്റി അത് പുനരുപയോഗിക്കാനും ആൻഡ് അടുത്ത 3 രാജ്യത്തെ പ്രധാനപ്പെട്ട 11 ലാൻഡ് ഫില്ലുകൾ പൂർണ്ണമായി അടച്ചുപൂട്ടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി, ഇപ്പോൾ വൻകിട പരിസ്ഥിതി പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ സി, നമ്മളീ പറയുന്നത് പോലെ കൃത്യമായ ഒരു ഭരണകൂടം ഒരു ദിശാബോധത്തോടുകൂടി തന്നെ അവർ അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതൊരു സാമൂഹികമായിട്ട് എത്രമാത്രം ഉപയോഗപ്പെടുന്നു അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായിട്ടുള്ള മുഖച്ഛായ തന്നെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു കാര്യത്തിലൊക്കെ ഇവിടെ നടക്കുന്ന ഇനിഷ്യേറ്റീവുകളൊക്കെ തന്നെ. ഇപ്പോൾ തന്നെ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഒരു എണ്ണ ഉൽപ്പാദന രാജ്യമായിരുന്നിട്ട് കൂടി ഇവിടെ മറ്റ് മാർഗങ്ങൾക്ക്, ഇപ്പോൾ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള പുതിയ മാർഗങ്ങൾക്ക്, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പ്രൊമോഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ പൊതുഗതാഗതത്തിലേക്കാണെങ്കിൽ പോലും അവിടെ പോലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയം അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആശയം തന്നെയാണ്. സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആശയം തന്നെയാണ്. ആ ആശയം ഇവിടെ താമസിക്കുന്ന ഇപ്പോൾ സിറ്റിസൺസ് ആവട്ടെ, റെസിഡൻസ് ആവട്ടെ, നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന സമയത്താണ് തീർച്ചയായിട്ടും അത് മഹത്തരമായിട്ട് മാറുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
6: Back to
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.

0: കൊച്ചി രാജിങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
0: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാവരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina. For appointments call 04385 7841.
1: വരാനിരിക്കുന്ന മലയാള സിനിമകളിൽ ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ലിസ്റ്റ് ഓഫ് ചിത്രങ്ങൾ. ആക്ച്വലി 2026 എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും അത്രമാത്രം നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും എല്ലാം തന്നെ. ഇപ്പോൾ അതിലൊരു പറ്റം സിനിമകളൊക്കെ തിയേറ്ററുകളിലേക്ക് വന്നു കഴിഞ്ഞു. ആ ലിസ്റ്റിൽ തന്നെ വിടുന്ന പടമായിരുന്നു മോളിവുഡ് ടൈംസ്. എനിക്ക് ഭയങ്കര വർക്കായി. ഞാൻ ഇതുവരെ അതിൻ്റെ റിവ്യൂ പറഞ്ഞില്ലല്ലേ. കഴിഞ്ഞ വീക്കെൻഡിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സിനിമ എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിൻ്റെ ഭാഗമാകണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. 99% ആളുകൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. ചിലർക്ക് സംവിധായകനാകണം, അല്ലെങ്കിൽ ചിലർക്ക് എഴുത്തുകാരനാവണം, ചിലർക്ക് സ്വന്തം കഥ തന്നെ സിനിമയിലേക്ക് എത്തിക്കണം, ആൻഡ് ബഹുഭൂരിപക്ഷം പേർക്കും സിനിമയിൽ നിന്ന് മുഖം കാണിക്കണം, ഒരു സിനിമാ നടനാവണം എന്ന് പറയുന്ന ആഗ്രഹമൊക്കെ. അത് ചിലപ്പോൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു മീഡിയം കൊണ്ടുതരുന്ന പ്രശസ്തി കൊണ്ടായിരിക്കാം, പണം കൊണ്ടായിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് പലപ്പോഴും അതിനോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ. അത്തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമ സ്വപ്നം നിങ്ങളുടെ തലയിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ നിങ്ങൾക്ക് 101% വർക്കാവും കേട്ടോ. അങ്ങനെ ഒരു പടമാണ് മോളിവുഡ് ടൈംസ്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനവ് സുന്ദർ നായക്കുന്ന സംവിധായകൻ്റെ കാര്യം. അദ്ദേഹം ഈ ഹാർഷ് റിയാലിറ്റീസിനെ പച്ചയ്ക്ക് പറയുന്നതിൽ അതികേമനായിട്ടുള്ള വ്യക്തിയാണ്. ആരെയും ഈ സോപ്പിട്ട് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടിയൊന്നും പുള്ളിക്കാരനല്ല. പുള്ളി ഭയങ്കര പച്ചയ്ക്ക് കറവ് തീർന്ന്, ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ കരുതി അദ്ദേഹത്തിൻ്റെ ഒരു ജേണിയിൽ അദ്ദേഹം നേരിട്ടുള്ള പ്രശ്നങ്ങളാണോ ഈ സിനിമയിൽ പറയുന്നതെന്ന്. അത്രമാത്രം ഭയങ്കര രസത്തിൽ കണ്ടിരിക്കാം. പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇപ്പോൾ നസ്ലിനാവട്ടെ, ഷറഫുദ്ദീനാവട്ടെ, ആൻഡ് ചില സർപ്രൈസിങ് അതിഥികളൊക്കെ ഉണ്ട് സിനിമയിൽ, ചില ഗസ്റ്റ് അപ്പിയറൻസുകളൊക്കെ ഉണ്ട്, അവരെല്ലാം തന്നെ ഒന്നിനൊന്നിനും മികച്ച പ്രകടനങ്ങൾ. സിനിമയുടെ മേക്കിംഗ് ആകത്തുകയിൽ ഭയങ്കര രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് കേട്ടോ. ഞാൻ ശരിക്കും സമയം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. അത്രമാത്രം 2.5 മണിക്കൂറോളം ഉണ്ട്, പക്ഷെ അത്ര ഇൻവോൾവ് ആയിട്ടാണ് ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്ക്രീനിങ്ങിനെ കണ്ടിട്ടുള്ളവർക്കും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം തന്നെയാണ് സിനിമയെ കുറിച്ചിട്ടുള്ളത്. സിനിമ ഈസ് റണ്ണിങ് സക്സസ്ഫുൾ അക്രോസ് ദ തിയേറ്റേഴ്സ് അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിൽ പോയിട്ട് ഈ വീക്കെൻഡിലോ അവധി കിട്ടുന്ന സമയങ്ങളിലോ ഒക്കെ പോയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആൻഡ് സിനിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, വരാനിരിക്കുന്ന സിനിമകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, ഐ നോബഡി സിനിമ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം ഇതൊരു നിസാം ബഷീർ സിനിമയാണെന്നുള്ളതാണ്. കാരണം കിട്ടിയോളാണെൻ്റെ മാലാഖ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അതൊരു വലിയ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്തൊരു പടം ലോക സിനിമയിൽ എവിടെയും വന്നിട്ടില്ലാത്തൊരു കഥ. അതായത് ഒരു പ്രേതത്തോട് പ്രതികാരം ചെയ്യുന്ന നായകൻ്റെ കഥ പറഞ്ഞ റൊഷാക്ക് അല്ലേ. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ് ഐ നോബഡി. അപ്പോൾ ഐ നോബഡിയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ 5 ആക്ഷൻ രംഗങ്ങളുണ്ട്, അതും 5 ബ്രഹ്മാണ്ട് ആക്ഷൻ സീക്വൻസുകളാണെന്ന്. കലൈ കിങ്സൺ, യാനിക് ബെൻ, അമിത് ജോളി എന്നിവരാണ് സംഘടനത്തിൻ്റെ സംവിധായകരായിട്ട് എത്തിയിട്ടുള്ളത്. അതിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാർ ചേസ്, ജേക്സ് ബിജോ ഒരുക്കിയിട്ടുള്ള ഭയങ്കര ഗംഭീരമായിട്ടുള്ള സൗണ്ട് ട്രാക്കിൻ്റെ അകമ്പടിയോടെ ആയിരിക്കും ഈ പരിപാടികളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. സിനിമ ജൂലൈ 2 ഗ്ലോബൽ റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

ചിലപ്പോഴെങ്കിലും നമ്മൾ നല്ല തിരക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പല കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിനുള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ തേടിയെത്തുന്ന ചില കോളുകൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും ചില പഴയ സൗഹൃദങ്ങളുടെ, ചില സുഹൃത്തുക്കളുടെ, ചില ബന്ധുക്കളുടെയൊക്കെ കോളുകളായിരിക്കാം. അവർ പലപ്പോഴും വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അതിലും വലിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പിറകെയുള്ള ഓട്ടത്തിനിടയിൽ ഇത്തരം ചില കോളുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തേക്കാം. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ദിവസം പെട്ടെന്ന് നമ്മളെ തേടി ആരും വരാതായാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചിട്ട്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഫോണിലൊരു മെസ്സേജും ഇല്ല, എവിടെയാ, എന്താ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ ഒരാളുമില്ല. ആദ്യ ദിവസം അത് നമുക്കൊരു സമാധാനമായിട്ട് തോന്നിയേക്കാം, രണ്ടാം ദിവസം അത് ഒരുപക്ഷെ നമുക്കൊരു സൈലൻസ് ആയിട്ട് മാറും. പിന്നെ പതിയെ പതിയെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ പലപ്പോഴും ആളുകളെ മിസ് ചെയ്യുന്നതല്ല, ആരെങ്കിലും നമ്മളെ ഓർക്കുന്നുണ്ടെന്ന തോന്നലിനെയാണ് നമ്മൾ മിസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഏകാന്തത ഒറ്റയ്ക്കിരിക്കുന്നതല്ല, നമ്മളെ കാണാതായാലും അന്വേഷിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഏകാന്തത. നമ്മളില്ലാത്തൊരു ദിവസം കൊണ്ട് ആരുടെയും ദിവസം മാറുന്നില്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം എത്ര നിശബ്ദമായിരുന്നു എന്ന് അപ്പോഴാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഒരു സത്യമുണ്ട്, ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, ഞാനും നിങ്ങളും എല്ലാവരും. ഫോൺ നിശബ്ദമാകും, ചില ബന്ധങ്ങളകലും, ചിലർ നമ്മളെ മറന്നുപോകും. വൈകുന്നേരത്തെ ഒരു കട്ടനൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിൽ വന്ന് ഒരു അവധി ദിവസം വെറുതെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചിലപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ അന്വേഷണങ്ങളോ മറ്റൊരാളുടെ ഒരു വിശേഷം ചോദിച്ചുള്ള വിളിയോ ഒന്നും നമ്മളെ തേടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ പരാജയപ്പെട്ടു പോവുകയാണെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജനിക്കണം കേട്ടോ. എപ്പോഴും നമ്മളെ തേടി ആളുകൾ വരില്ല, ഒടുവിൽ നമ്മൾ തന്നെ നമ്മളെ തേടി പോകണം, പഠിക്കണം. കാരണം മറ്റുള്ളവരുടെ ഓർമ്മയിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സ്വന്തം ജീവിതത്തിൽ നമ്മളെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ചില സൗഹൃദങ്ങളെ കുറച്ച് ഇറിറ്റേഷനോടുകൂടി തന്നെയാണെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്ത് നടത്തണം. ചിലപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രം മതിയായിരിക്കും, ഒരു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വളരെ ഹൃദയഹാരിയായിട്ടുള്ള ഒരു വിളി തന്നെ മതി. ഇപ്പം നമ്മൾ, ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ, പിന്നെ വിളിക്കാം ഇങ്ങനെ പറയുന്നതും അതിനപ്പുറത്തേക്ക് ആളിയാ എന്തുകൊണ്ട് വിശേഷം, സുഖമല്ലേ, എടാ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ ഒത്തിരി നേരം കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ച് വിളിക്കാം, ഞാൻ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഞാനൊന്ന് സമാധാനത്തിലായിട്ട് വിളിക്കാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിളിക്കുന്നയാൾ നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കത് മനസ്സിലായിരിക്കും, മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്നും വേണം. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഒരു എന്താ പറയുന്നത്, ഒരു പുച്ഛമൊക്കെ തോന്നും. അങ്ങനെയുള്ള അവസ്ഥയൊന്നും വരരുത്. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ ബന്ധങ്ങളും കൃത്യമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, ശരീരത്തിൻ്റെ കാര്യത്തിൽ കുറച്ചധികം എക്സ്ട്രാ കെയർ കൊടുക്കുക, പരമാവധി ഉച്ചയ്ക്ക് വെയിൽ കത്തി നിൽക്കുന്ന സമയത്ത് പുറത്തേക്കെങ്ങും പോവാതിരിക്കുക കേട്ടോ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: Welcome back to Mid Morning with Nithya on Home 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. അതാ
4: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.